0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ടി എൽ ഗിരിജ.
1: ഹനുമാൻ ചാലീസ വെറുമൊരു സ്തോത്രകൃതിയല്ല. ഭക്തി, ധൈര്യം, വിനയം, ജ്ഞാനം തുടങ്ങി എല്ലാ ശ്രേഷ്ഠ ഭാവങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള കവാടമാണത്. വളരെ സരളമായി രചിക്കപ്പെട്ട 40 വരികളിലൂടെ ഗോസ്വാമി തുളസീദാസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സാധാരണ മട്ടിലുള്ള ഒരു സ്തുതിഗീതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശവും കൂടിയാണ്. ഹനുമാനെ സ്മരിക്കിയ വഴി നമ്മൾ 4 പുരുഷാർത്ഥങ്ങൾക്കും പാത്രമായി തീരുന്നു. ഹനുമാൻ തന്റെ ഊർജം മുഴുവനായും ശ്രീരാമസേവയ്ക്ക് ഉപയോഗിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണവും കൃത്യനിഷ്ഠയും മിതത്വവും പാലിക്കുന്നു. സാമർഥ്യം കൊണ്ടും ശരീരശക്തി കൊണ്ടും മാത്രം ആർക്കും വിജയം നേടാനാവില്ല. ആദ്യം ജയിക്കേണ്ടത് അവനവനെ തന്നെയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ ദുർവാസനകളെ എരിച്ചു കളഞ്ഞ് ഈശ്വരന്റെ ദിവ്യ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിർബാധം പ്രതിഫലിക്കണം. ഭഗവാന്റെ ഉപകരണമായി നമ്മെ കാണാൻ തുടങ്ങുമ്പോൾ ജീവിതത്തെയും പ്രവൃത്തികളെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് തനിയെ മാറും. സ്വന്തം ശക്തിയെ അറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമ്പോഴാണ് ഒരാൾ മഹാനാകുന്നത്. ജലത്തെ അതിന്റെ വിവിധ രൂപങ്ങളിൽ സങ്കൽപ്പിച്ചു നോക്കാം. അരുവിയായി, മഴത്തുള്ളിയായി, വെള്ളച്ചാട്ടമായി, കോരിച്ചൊരിയുന്ന മഴയായി. വെള്ളത്തെ പോലെയാണ് വാക്കുകളും പ്രവൃത്തികളും. ഒതുക്കത്തിലാകുമ്പോൾ സുന്ദരമാണ്. ഹനുമാന്റെ അസാമാന്യമായ മനോനിയന്ത്രണം ശരിയായ മഹത്വമാണ് വിളിച്ചോതുന്നത്. എടുക്കുന്നതിൽ നിന്ന് സ്നേഹപൂർവം കൊടുക്കുന്നതിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു. നമ്മുടെ ചിന്തകളെയും കർമ്മങ്ങളെയും നല്ല വഴിക്ക് വിവേകപൂർവം തിരിച്ചുവിടാൻ സാധിക്കുന്നു. നമ്മുടെ ദൈനംദിന കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാമരസായനം നുകരാനാകും. കറയറ്റ ഭക്തി കൊണ്ട് ജന്മജന്മാന്തരങ്ങളിലൂടെ കൈവന്നിട്ടുള്ള ദുഃഖത്തിന്റെ ചുമട് ഒഴിഞ്ഞുപോകും. അശ്വതമായ ആനന്ദം കൈവരിക്കാനാകും. ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് മഹത്തായ ഒരാധ്യാത്മിക സാധനയാണെന്ന് തുളസീദാസ് നമുക്ക് ഉറപ്പു തരുന്നു. വരികളുടെ സാരം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തീരണം. എളിമ നമ്മുടെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുന്നു. ഉൾക്കരുത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ ബലം നൽകും. നമ്മുടെ ഹൃദയം സദാ സ്നേഹനിർഭരമായി തീരും. ഹനുമാൻ ചാലീസയിലൂടെ ഉള്ള സഞ്ചാരം നമ്മുടെ തന്നെ ഹൃദയത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഓരോ പദ്യവും ഭക്തിയിലേക്കും ശക്തിയിലേക്കും തുറ

0: ക്കുന്ന കിളിവാതിലുകളാണ്. ഓരോ നാമവും സന്തോഷവും സമാധാനവും മനോവീര്യവും പ്രകാശിപ്പിക്കുന്നു. ശ്രീരാമ സീത ലക്ഷ്മണന്മാരോടൊത്ത് ഹനുമാൻ സ്വാമി നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ വിരാജിക്കുമാറാകട്ടെ.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ടി എൽ ഗിരിജ.

0: ആകാശവാണിയാണിന്ന് പുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരുമടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രസിഡന്റ് പാർമെലിൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയിലായ ഘട്ടങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമാ ക്യാമ്പസുകളിലേക്ക് പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം വഴുതിക്കാട് വിമൻസ് കോളേജിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയായിരുന്നു പരാതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട് ചാത്തമംഗലം ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. ഷൊർണൂരിൽ സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം നേടി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 2-ാം സ്ഥാനവും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3-ാം സ്ഥാനവും പങ്കിട്ടു. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മല്ലരി, എം പി അപ്പൻ എഴുതിയ കവി എന്ന കവിത, ആലാപനം വി ടി മുരളി, തുടർന്ന് ഉദയഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനങ്ങൾ, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം, 7:15 ആരണ്യകം, ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും.

9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. 12:00 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയിപ്പൂക്കൾ. 12:40 പ്രകാശധാര. ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 ഏകതാര. 2:00 ഹലോ ഡോക്ടർ. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനിൽകുമാർ മൃദംഗം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിച്ചത്. 11:00 മുതൽ വിവിധ ഭാരതി റിലേ.

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യത. നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: എന്റെ സുഖവും സന്തോഷവും നിറയുന്ന ഈ സമയത്ത് നമുക്ക് ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കി മാറ്റാം. നല്ല ചിന്തകളും വാർത്തകളും നിങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടികളും മധുര ഗാനങ്ങളും ഒപ്പം ചേർന്ന് നിങ്ങളുടെ പ്രഭാതത്തിന് ഒരു സ്നേഹ സാന്നിധ്യമായി ഇതാ നമസ്തേ അനന്തപുരി. നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം ഉഷ മല്ലരി.
1: ഉഷമലരിയിൽ ഇന്ന് എം പി അപ്പന്റെ കവി എന്ന കവിത പാരായണം ചെയ്യുന്നത് വി ടി മുരളി.

0: ഇനി കേൾക്കാം ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടുന്ന അഷ്ടകങ്ങൾ കേൾക്കാം. ആദ്യമായി വിശ്വനാഥ.

നസീപുരപതിം ഭജ വിശ്വനാഥം ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം വ്യാഘ്രാജിനാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയവരപ്രദശൂലപാണിം വാരാണസീപുരപതിം

0: എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച അഷ്ടകങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.

0: പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പതിവ് പോലെ പത്രവൃത്താന്തം. സംസ്ഥാനത്തെ സ്വയംഭരണ കോളേജുകൾക്ക് പുറമെ എയ്ഡഡ് കോളേജുകൾക്കും കൽപ്പിത സർവകലാശാല പദവി നൽകാനൊരുങ്ങി സർക്കാർ. കൽപ്പിത സർവകലാശാലകൾ അനുവദിക്കാനുള്ള വ്യവസ്ഥയിൽ യു ജി സി ഭേദഗതി വരുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ചരക്ക് സേവന നികുതി നിയമത്തിൽ നിന്ന് അറസ്റ്റിനുള്ള അധികാരം ഒഴിവാക്കിയേക്കും. ബുധനാഴ്ച നടക്കുന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കും. മൂല്യവർദ്ധിത നികുതിക്ക് പകരം ജി എസ് ടി നിലവിൽ വന്ന് 9 വർഷത്തിന് ശേഷമാണ് അറസ്റ്റ് അധികാരം ഒഴിവാക്കുന്നത് പരിഗണനയിൽ വരുന്നത്. 50th വയലാർ അവാർഡിന് ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവൽ അർഹമായി. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരിക്കും. മരുന്ന് സ്റ്റോക്കുണ്ട് എന്ന കണക്കിനപ്പുറം രോഗിക്ക് മരുന്ന് ലഭിക്കുന്നതാണ് പ്രധാന മാനദണ്ഡമെന്ന് ആരോഗ്യമന്ത്രി. ഉക്രൈൻ ആക്രമണം തുടർന്ന് ലക്ഷ്യം. യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയെയും ഉക്രൈനെയും ഉൾപ്പെടുത്തി സമാധാന ചർച്ച ഈ മാസം നടക്കാനിരിക്കെയാണ് ഉക്രൈനിൽ വീണ്ടും റഷ്യ ആക്രമണം നടത്തിയത്. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ തിരശ്ശീല വീണു. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി ഇന്ത്യ 4ാം സ്ഥാനത്താണ്. 2030 ഖത്തറിലെ ദോഹയിലാണ് അടുത്ത ഏഷ്യൻ ഗെയിംസ്.
1: മേൽക്കൂരയും ചുവരുകളും വെള്ളവും വൈദ്യുതിയും ഉണ്ടെങ്കിൽ ഒരു വീട് നല്ല വീടായോ? മഴക്കാലത്ത് റോഡ് വെള്ളത്തിലാകുമ്പോൾ, ഡ്രെയിനേജ് കവിഞ്ഞ് മഴവെള്ളം നിറഞ്ഞൊഴുകുമ്പോൾ, കുട്ടികൾക്ക് കളിക്കാൻ സുരക്ഷിതമായ പൊതു ഇടമില്ലാതിരിക്കുമ്പോൾ, വായുവും വെള്ളവും പരിസ്ഥിതിയും നിരന്തരം അനാരോഗ്യകരമായി മാറുമ്പോൾ അതിനെ ഒരു നല്ല വീട് എന്ന് വിളിക്കാൻ കഴിയുമോ?
2: ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ ആവാസ വ്യവസ്ഥയുണ്ട്.
1: സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല.
2: ജീവിക്കാൻ ഒരിടം എല്ലാവരുടെയും റൈറ്റാണ്. ജീവിക്കുന്നിടം വൃത്തിയും വെടിപ്പും ശാന്തതയും ഉണ്ടാകാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. വേൾഡ് ഹാബിറ്റാറ്റ് ഡേയിൽ നമുക്കിതൊന്ന് പരിശോധിക്കാം. ഗ്രാമങ്ങളിൽ ഓരോ വീടിനോട് ചേർന്ന് കിണറുകൾ ഉണ്ടാകാറുണ്ട്. വീടുകൾ തമ്മിൽ അകലങ്ങൾ ഉള്ളതിനാൽ ജലം മലിനമാകുന്നത് താരതമ്യേന കുറവാണ്. എന്നാൽ നഗരങ്ങളിൽ നാം അത് ശ്രദ്ധിക്കണം. കളക്റ്റീവ് ആയതോ കോമൺ ആയതോ ആയ പാഴ്ജല സംസ്കരണശാലകൾ നിർമ്മിക്കുന്നതാവും ഉചിതം. നമ്മുടെ സംസ്ഥാനത്ത് ജലസ്രോതസ്സുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രവൃത്തികൾ കൊണ്ട് ആയവ മലിനമാകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വായുവിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് പൊതുവെ ഗുണനിലവാരം മെച്ചപ്പെട്ടതാണ്. എന്നിരുന്നാലും ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിനോട് ചേർന്ന് പാർപ്പിടങ്ങളിൽ താമസിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ഗുണനിലവാരം ലഭ്യമാക്കാൻ നല്ല മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ പ്രയത്നിക്കേണ്ടതാണ്. ശബ്ദത്തിന്റെ കാര്യത്തിലും നാം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നിരന്തരമായി ഉയർന്ന ശബ്ദം ശ്രവണശേഷിയെ തകരാറിലാക്കുകയും മാനസിക സമ്മർദ്ദത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. ഇത് നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പുതിയ വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, വാണിജ്യ പാർപ്പിട കെട്ടിടങ്ങൾ എന്നിങ്ങനെ സംസ്ഥാനത്തുടനീളം വീടുകൾ നിർമ്മിക്കപ്പെടുന്നു. എന്നാൽ ഈ വീടുകളെ വാസയോഗ്യമാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും പരിസ്ഥിതിയും നമ്മൾ നിർമ്മിക്കുന്നുണ്ടോ?
3: കേരളത്തിന്റെ ഭൂപ്രകൃതി വെച്ച് നല്ലൊരു ഭാഗം പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്.
1: മുൻ ചീഫ് ടൗൺ പ്ലാനർ ഷിജി ഇ ചന്ദ്രൻ.
3: പരിസ്ഥിതിയെയും മറ്റ് ആവാസ വ്യവസ്ഥകളെയും മാനിക്കാതെയുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണെങ്കിലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം അനുസ്യൂതം തുടരുന്നു. ആസൂത്രിത വികസനത്തിൽ ഊന്നൽ നൽകാത്ത പക്ഷം ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സേവന വിതരണ ശൃംഖലകൾ, കളിസ്ഥലങ്ങൾ, പാർക്കുകൾ, തുറസായ സ്ഥലങ്ങൾ, റോഡ് ശൃംഖലകൾ തുടങ്ങിയ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടാവുകയും അവ ലഭ്യമാക്കുന്നത് കൂടുതൽ ചിലവേറിയതാവുകയും ചെയ്യും. എന്തും എവിടെയും എങ്ങനെയും നിർമ്മിക്കാം എന്നതിന് നഗരാസൂത്രണ പദ്ധതികൾ വഴി നിയന്ത്രണം ഉണ്ടാകുന്നു എന്നതിനാൽ നഗരാസൂത്രകർ പലപ്പോഴും വികസന വിരോധികളായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ആൻഡ് ഈസ് ഓഫ് ലിവിംഗ് പരസ്പര പൂരകങ്ങളായി വർത്തിച്ചാലേ മാന്യമായ ജീവിത നിലവാരവും ആവാസ വ്യവസ്ഥയും എത്തിപ്പിടിക്കുവാൻ സാധിക്കൂ.
1: കേരളത്തിൽ റോഡുകൾ വാണിജ്യ ഇടനാഴികളായി മാറുന്നു. ഗ്രാമങ്ങൾ ക്രമേണ നഗരത്തിന്റെ തുടർച്ചയായി മാറുന്നു. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള ഇടുങ്ങിയ ഭൂമിശാസ്ത്രവും ഉയർന്ന ജനസാന്ദ്രതയും ദ്രുതഗതിയിലുള്ള വികസനവും സൃഷ്ടിക്കുന്ന പ്രത്യേക സമ്മർദ്ദം കേരളം തന്നെ ദേശീയ തലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
4: വളരെയധികം ഫാസ്റ്റായിട്ട് നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
1: NIT കാലിക്കറ്റിൽ ആർക്കിടെക്ചർ

0: ആൻഡ് അർബൻ പ്ലാനിംഗ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മുഹമ്മദ് ഫിറോസ് സി.
1: 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ വെറും 47% മാത്രമാണ് അർബൻ പോപ്പുലേഷൻ ഉള്ളത്. പക്ഷേ 2031 സെൻസസ് അനുസരിച്ച് പ്രെഡിക്ട് ചെയ്യപ്പെടുന്നത് നമുക്കത് 85% സംസ്ഥാനം മൊത്തം നഗരവൽക്കരിക്കപ്പെടുന്നതാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മൊത്തം ഒരു സിംഗിൾ സിറ്റി ആയിട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും കേരളത്തിന്റെ തനതായ പ്രശ്നങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഇല്ലാത്ത തരം പ്രശ്നങ്ങളാണ് കേരളത്തിൽ. കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളും എല്ലാ റീജിയൻസും ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് ആണ്. ഒന്നുകിൽ ലാൻഡ് സ്ലൈഡ് ഇല്ലാത്ത ജില്ലയല്ല, അല്ലെങ്കിൽ കോസ്റ്റൽ ഇറോഷൻ ഉള്ള പ്രശ്നങ്ങളുണ്ട്, സീ ലെവൽ റൈസിന്റെ പ്രശ്നങ്ങളുണ്ട്, ഫ്ലഡിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ഭവന രീതിയിലോട്ട് നമ്മൾ മാറേണ്ട ആവശ്യകത ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ് എല്ലാ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴും കേരളത്തിൽ മാത്രമാണ് ഗ്രാമനഗര ഭേദമന്യേ ബിൽഡിംഗ് റൂൾസ് ഉള്ളത്. എന്നിരുന്നാലും കുറേയും കൂടിയും ഒരു ഡിസാസ്റ്റർ റെസിലിയന്റ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ പ്രാക്ടീസിലോട്ട് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഭാവിയിൽ വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അതികഠിനമായ ചൂടിനെ പ്രതിരോധിക്കുന്ന ഹൗസിംഗ് കൺസ്ട്രക്ഷൻ രീതികളാണ്. ചൂട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൺസ്ട്രക്ഷൻ ടെക്നോളജി നമ്മൾ മാറ്റം വരുത്തേണ്ടത്, ക്രോസ് വെന്റിലേഷൻ, ഷെയ്ഡഡ് വിൻഡോസ് വരാതെ നമ്മുടെ ട്രഡീഷണൽ രീതികളും തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഞാൻ ഊന്നി പറയുകയാണ്.
0: പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ കേരളത്തിലെ ഹൈറേഞ്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും, തീരപ്രദേശത്ത് വേലിയേറ്റവും തീരദേശ ശോഷണവും നേരിടുന്നു.
2: വയനാട്ടിൽ നമ്മുടെ ഈ പ്രദേശങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ,
0: വയനാട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്,
2: രൂക്ഷമായ വരൾച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, നിർമ്മാണ മേഖലയിൽ ഏറ്റവും അനിവാര്യമായതാണ് അത് നനയ്ക്കാനുള്ള ജലലഭ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വരൾച്ചയും മഴയുടെ കുറവും എല്ലാം ആ മേഖലകളിൽ വല്ലാതെ ബാധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. അതിന്റെ വലിയ നിരാശ ജനങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്.
0: ചിറയൻകീഴ് സ്വദേശി രാജു പീറ്റർ,
3: നമ്മുടെ ഇന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന മുതലപ്പൊഴി എല്ലാവർക്കും പെട്ടെന്ന് പേരൊക്കെ മുതലേ അറിയാം. കാര്യം ഇവിടുത്തെ ഈ വലിയൊരു കടപ്പുറവും കാര്യങ്ങളും വീടുകൾ കൂടുതലും തീരത്തെയാണ്. കാര്യം നമുക്ക് അന്ന് ഈ പറഞ്ഞ പോലെ കടൽക്ഷോഭമോ അല്ലെങ്കിൽ കടലാക്രമണമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ആ കാലഘട്ടത്തില്ല. ഇന്നത്തെ പോലെ ഏറ്റവും ഫാനങ്ങളൊന്നും ഇടാൻ പറ്റുന്ന കണ്ടീഷൻ ഒന്നും അല്ല. പഴയ അനുഭവം നമുക്ക് ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു വലിയ സത്യം തന്നെയാണ്. കടലിൽ കാലനയാൻ പോണെങ്കിൽ തന്നെ നമ്മളൊരു 6-7 മിനിറ്റ് നേരെ നടക്കണമായിരുന്നു. അത്രയും തീരം ഉണ്ടായിരുന്ന സ്ഥലം നമുക്ക് ഇനിയിപ്പോ ഈ തീരം ഒന്ന് അടിക്കുന്നതിന് നമ്മൾ ഈ കല്ലിന് തൊട്ടെടുത്താം. ഇനി നമുക്ക് പഴയകാലം കിട്ടത്തുമില്ല. മുന്നോട്ടുള്ള പോക്ക് എവിടം വരെ എത്തും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല.
0: ഒരു കുടുംബത്തിന് ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കാൻ അവരുടെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചേക്കാം. എന്നാൽ ചുറ്റുമുള്ള തണ്ണീർത്തടം മറഞ്ഞാൽ, പ്രകൃതിദത്ത ഡ്രെയിനേജ് പാത അപ്രത്യക്ഷമായാൽ, റോഡിന് വാഹനത്തിരക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, മരങ്ങൾക്കും പൊതുജീവിതത്തിനും ഇടമില്ലെങ്കിൽ, ആ വീട് ആരുടെ സ്വപ്നമാണ് സഫലമാക്കുക?
4: ഇനിയുള്ള കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായി വരുന്ന കാലത്ത്
0: കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ്,
4: വിഭവ ലഭ്യതയുടെ കുറവ് കൂടി കണ്ടുകൊണ്ട് നമ്മൾക്ക് പാർപ്പിട നിർമ്മാണത്തിലും പാർപ്പിടത്തിന്റെ പുറമോടിയിലും പാർപ്പിടത്തിന്റെ മേൽക്കൂരയിലും ഒക്കെ തനതായ മാറ്റങ്ങൾ വേണ്ടി വന്നേക്കും. ഈ മാറ്റങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ചെങ്ങന്നൂർ, തിരുവല്ല മേഖലകളിൽ പല വീടുകളും 1.5 അടിയോ 1 മീറ്ററോ വരെ ഉയർത്തി നിർമ്മിക്കേണ്ടി വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിന്റെ ആധിക്യം കാരണം. പല വീടുകളും വീടിന് മുകളിൽ ഒരു പർളിൻ നൽകിക്കൊണ്ട് ചൂട് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ വീടിന് മുകളിൽ നമ്മൾ സ്ഥാപിക്കുന്ന പർളിനൊക്കെ ഒരു 100 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിച്ചാൽ ആ കെട്ടിടത്തിൽ തന്നെ ഉറച്ചിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവ പറന്നുപോയി മറ്റുള്ള ആളുകൾക്ക് ദുരന്തമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മളുടെ പാർപ്പിടങ്ങൾ കൂടുതൽ സുരക്ഷിതമായിരിക്കേണ്ടതുണ്ട്. അതിനായി ചൂടിനെ ആഗിരണം ചെയ്യാത്ത തരത്തിൽ, കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ, പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ അതിന് അനുസൃതമായി ഉള്ള നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളായിരിക്കണം. ഉരുൾപൊട്ടൽ മേഖലയിലാണെങ്കിൽ ഉരുൾപൊട്ടൽ എവിടെ ഉത്ഭവിക്കും, ഏത് വഴി അത് സഞ്ചരിക്കുമെന്നത് പലപ്പോഴും പ്രവചനാതീതമാണ്. ഒരു തംബ് റൂൾ എന്ന നിലയിൽ നമ്മൾക്ക് സ്വീകരിക്കാവുന്നത് ചെറിയ ചാലുകളിൽ നിന്ന് 50 മീറ്ററെങ്കിലും വശങ്ങളിലേക്ക് മാറി അവ ഒഴിച്ചിട്ടുകൊണ്ടുവേണം വീടുകൾ നിർമ്മിക്കാൻ എന്നതാണ്. അത്തരം വീടുകൾ പോലും നിർമ്മിക്കുമ്പോൾ അതിന്റെ ബലാബലങ്ങളെ കുറിച്ച് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ പരിശോധനയും അവിടുത്തെ മണ്ണിന്റെ ഘടന, പാറയുടെ ഘടന, നമ്മൾക്ക് വീട് വെച്ചാൽ ആ വീട് അവിടെ ഉറച്ചിരിക്കുമോ എന്നതൊക്കെ പരിശോധിച്ചുകൊണ്ട് സൃഷ്ടിക്കേണ്ടി വരും.
0: മികച്ച ഭൂവിനിയോഗ ആസൂത്രണവും അപകട സാധ്യത കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള കെട്ടിട അനുമതികളും തണ്ണീർത്തടങ്ങളുടെയും പ്രകൃതിദത്ത ഡ്രെയിനേജ് ചാനലുകളുടെയും സംരക്ഷണവും മികച്ച വായു വായു ജല മാനേജ്മെന്റും ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും അടക്കം നിരവധി ആവാസ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാകണം വീടുകൾ നിർമ്മിക്കപ്പെടേണ്ടത് എന്ന് പൌരന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്.
5: 2016 കേരള സംസ്ഥാന നഗരഗ്രാമാസൂത്രണ ആക്ടിൽ
0: ഷിജി ഇ

0: ചന്ദ്രൻ.
1: വിവിധ തലങ്ങളിൽ ഫേഷ്യൽ പ്ലാനുകൾ തയ്യാറാക്കി അംഗീകരിക്കുന്നതിനും അവ നടപ്പിൽ വരുത്തുന്നതിനുമുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ വിവക്ഷിച്ചിരുന്നതും മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടായിരുന്നതുമായ സ്വതന്ത്ര നഗരഗ്രാമാസൂത്രണ വകുപ്പിനെ നിലവിൽ അപ്രസക്തമാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണവകുപ്പിന്റെ കീഴിൽ LSTD പ്ലാനിംഗ് എന്ന പേരിൽ ഒരു വിഭാഗമായി ചുരുങ്ങി എന്നത് അത്യന്തം നിരാശാജനകമാണ്. ആയതിനാൽ തന്നെ നഗരാസൂത്രണത്തിന് വേണ്ടത്ര പ്രാധാന്യമോ ശ്രദ്ധയോ മുൻഗണനയോ ലഭിക്കുന്നില്ല എന്നത് പരമാർത്ഥമാണ്. അപ്രകാരം നഗരാസൂത്രണത്തിന് പ്രസക്തിയും ഊന്നലും നൽകേണ്ട കാലഘട്ടത്തിൽ ആയത് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാലാനുസൃതമായി നഗര ആസൂത്രകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല എന്നതും ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. നീതി ആയോഗ് ശുപാർശ ചെയ്യപ്പെട്ട മാനദണ്ഡ പ്രകാരം 75,000 പേർക്ക് ഒരു നഗരാസൂത്രകൻ വേണ്ടിടത്ത് കേരളത്തിലെ അനുപാതം 500,000 പേർക്ക് ഒരു നഗരാസൂത്രകൻ എന്നതാണ് വസ്തുത. എന്നിരുന്നാലും മേൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 2016 ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്പേഷ്യൽ പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ സ്റ്റേറ്റ്, സ്പേഷ്യൽ പെർസ്പെക്റ്റീവ് പ്ലാൻസ് ഫോർ ഡിസ്ട്രിക്ട്സ്, എല്ലാ നഗരങ്ങൾക്കും മാസ്റ്റർ പ്ലാനുകൾ, മറ്റ് മൈക്രോ ലെവൽ പ്ലാനുകൾ എന്നിവ തയ്യാറാക്കി അംഗീകാരം ലഭ്യമാക്കുന്നതിനുള്ള യത്നം തുടരുന്നുണ്ട്.
0: ഡോക്ടർ മുഹമ്മദ് ഫിറോസി.
2: 2016 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം കേരളത്തിന് 10% ഗ്രീൻ സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. അർബനൈസേഷൻ കാരണത്താൽ മരങ്ങൾ ഒരുപാട് കട്ടിയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് അർബൻ പോളിസി കമ്മീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു നഗര നയം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നല്ലൊരു നഗരവൽക്കരണത്തിനും അനുയോജ്യമായ ഒരു ഭവന നിർമ്മാണ രീതികളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതിരിക്കുന്നു.
0: ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ്.
3: കേരളത്തിൽ നമ്മൾക്ക് സ്ഥല ലഭ്യത വളരെ കുറവാണ്. ഓരോ കുടുംബത്തിനും പ്രത്യേകം വീടുകൾ എന്ന അവസ്ഥ അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കില്ല. വെർട്ടിക്കലായ പാർപ്പിട സമുച്ചയങ്ങളിൽ താമസിക്കേണ്ടതായി വരും. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരള സർക്കാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഈ മാറ്റങ്ങളുടെ ആവശ്യകത കാണുകയും പ്ലാനിംഗ് വകുപ്പ് മലയോര മേഖലയ്ക്ക് പ്രത്യേകം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ഇടനാടിന് പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും തീരദേശത്തിന് പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും കുട്ടനാട് പോലെയുള്ള മേഖലകൾക്ക് പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും കൊണ്ടുവരുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അത്തരം നിയമനിർമ്മാണ പ്രക്രിയകൾ ആരംഭിച്ചിരുന്നു. ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളും വ്യക്തികളും ഈ സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ദുരന്ത ലഘൂകൃതമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്.
0: ഒരു മേൽക്കൂര ഒരു കുടുംബത്തിന് അഭയം നൽകിയേക്കാം. എന്നാൽ ആരോഗ്യകരവും സ്ഥിരതയുള്ളതും നന്നായി ആസൂത്രണം ചെയ്തതുമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് മാത്രമേ ആ കുടുംബത്തിന് ഒരു സ്വപ്നഭവനം നൽകാൻ കഴിയൂ.

0: ഇത്തിരി പൂവേ ചുവന്ന പൂവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. നമസ്തേ അനന്തപുരി. ഇനി 6:55 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ ഇന്ന് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതന ആശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2-ാമത് ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയിൽ സ്വിസ് പ്രസിഡന്റ് പങ്കെടുക്കും. EFTA രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളിയാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയായ ഘട്ടങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പുറമെ സൈനിക, ആണവ, ബഹിരാകാശ മേഖലകളിലെ സഹകരണവും നിലവിലുണ്ടെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം നിർഭാഗ്യകരമാണെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുമായും ഉക്രൈനുമായും ഇക്കാര്യത്തിൽ ഇന്ത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കരിങ്കടലിലെ കപ്പൽ ഗതാഗത സുരക്ഷാ വിഷയം ഉൾപ്പെടെ കാര്യങ്ങളിൽ സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അധ്യക്ഷത വഹിക്കുന്ന അദാലത്തിൽ മുതിർന്ന പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ പരിഗണിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുടുംബ പെൻഷൻകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുചോദ്യങ്ങളും അവയ്ക്ക് മറുപടികളും അടങ്ങിയ ലഘുപുസ്തകവും ചടങ്ങിൽ പുറത്തിറക്കും. 2017 പെൻഷൻ അദാലത്ത് ആരംഭിച്ചതു മുതൽ ഇതുവരെ നടന്ന 16 അദാലത്തുകളിലായി ലഭിച്ച ആകെ 28,797 പരാതികളിൽ 20,676 പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ചർച്ചകൾ ഈ മാസം 9 വരെ തുടരും. കഴിഞ്ഞ മാസം 18 ന്യൂഡൽഹിയിലാണ് ഇതിനു മുമ്പ് ചർച്ചകൾ നടന്നത്. ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3 ഫിസിയോളജി മെഡിസിൻ പുരസ്കാരം പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്.

0: മന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയെക്കുറിച്ചാണ്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്ട് സംരംഭത്തിന് കീഴിൽ മിസോറാമിലെ ലുംഗ്ലേ ജില്ലയിൽ വാഴ കർഷകർ വാഴ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇതുവരെ ഏകദേശം 3,78,00,000 രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. പദ്ധതിക്ക് കീഴിൽ വാഴ കൃഷിയും വാഴപ്പഴം ഉപയോഗിച്ച് ചിപ്സ്, ജ്യൂസ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ കാർഷിക സാധ്യതകൾ വിലയിരുത്തിയതിനും പ്രദേശത്ത് വാഴ നന്നായി വളരുമെന്ന് കണ്ടെത്തിയതിനും ശേഷം ഹോർട്ടികൾച്ചർ വകുപ്പ് മായി ആലോചിച്ചാണ് ജില്ലാ ഭരണകൂടം വാഴപ്പഴം പദ്ധതിക്കായി ലുംഗ്ലേ ജില്ലയെ തിരഞ്ഞെടുത്തത്. 17 ഗ്രാമങ്ങളിൽ നിലവിൽ വാഴകൃഷി നടക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഴകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം നേടുന്നതിന് വാഴപ്പഴം ഉപയോഗിച്ച് ജ്യൂസും ചിപ്സും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ടെന്നും ലുംഗ്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ നവനീത് മാൻ പറഞ്ഞു.
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമാ ക്യാമ്പസുകളിലേക്ക് പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
2: കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള കലാ സാംസ്കാരിക അവബോധവും സർഗാത്മകതയും വളർത്തുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സിനിമയെ വിനോദമാധ്യമം എന്നതിലുപരിയായി കല, സംസ്കാരം, സാമൂഹിക ബോധം, സർഗാത്മകത, വിമർശനാത്മകത, ചിന്ത എന്നിവ വളർത്തുന്ന മാധ്യമമായി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുകയും വളർത്തുകയുമാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്നലെ വൈകിട്ട് കോട്ടയം പാല അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വെച്ചാണ് ആന ഇടിമിന്നലേറ്റ് ചരിഞ്ഞത്. തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് 2 പിന്നിട്ടപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 200 മുന്നിട്ട് നിൽക്കുന്നു. 191 പോയിന്റുമായി മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത്. അണ്ടർ 18 3000 റേസ് വാക്ക്, അണ്ടർ 16 വിഭാഗങ്ങളുടെ ഹർഡിൽസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം സ്വന്തമാക്കി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 രണ്ടാം സ്ഥാനവും 72 വീതം നേടിയ അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും മൂന്നാം സ്ഥാനവും പങ്കിട്ടു. സമാപന സമ്മേളനം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 7th മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പോഡോ ദുരുത്തി ജേതാക്കളാക്കി. പാലിച്ചോൻ അച്ചാം ദുരുത്തി രണ്ടാം സ്ഥാനവും അഴീക്കോടൻ അച്ചാം ദുരുത്തി മൂന്നാം സ്ഥാനവും നേടി. 15 തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ അഴീക്കോടൻ അച്ചാം ദുരുത്തിക്കാണ് ഒന്നാം സ്ഥാനം. വനിതകളുടെ വിഭാഗത്തിൽ കൃഷ്ണപിള്ളക്കാവും ചിറയ്ക്കാണ് ഒന്നാം സ്ഥാനം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിന് അഭിമുഖം ഇന്ന് നടക്കും. ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, തന്ത്രിമാരായ കണ്ഠരര്, മഹേഷ് മോഹനര്,

വഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിലെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി മാളികപ്പുറം എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസ്, തീർത്ഥ സുഭാഷ്, വൈഗ അഭിലാഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾ, രഞ്ജിൻ രാജിന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം.

0: ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ചോദ്യം ആവർത്തിക്കാം. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ AI അധിഷ്ഠിത ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കൂ.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂടുപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യ പരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. 8574077773 4872370773. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 8421672896035632084. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 8075-892-092-9400-988-557. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കശുമാവ് സന്തതിത്തോട്ടം ആദൂർ ഗാളിമുഖ സ്പെഷ്യൽ ഫാമിൽ കാർഷിക വിളകളുടെ നടീൽ വസ്തുക്കളായ കശുമാവ് ഗ്രാഫ്റ്റ് 1 വില 40 രൂപ, മാവ് ഗ്രാഫ്റ്റ് 1 വില 75 രൂപ എന്നിവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383471972. നമ്പർ ഒരിക്കൽ കൂടി, 9383471972. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം ഇന്ന് മുതൽ ആരംഭിക്കുന്നു. ഈ മാസം 9 വരെയാണ് പരിശീലനം. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനമാണിത്. പരിശീലന മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 9479478209408135312357 എന്ന ഫോൺ നമ്പറിലോ 04812353201 എന്ന വാട്സാപ്പ് നമ്പറിലോ ബന്ധപ്പെടുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ AI അധിഷ്ഠിത

0: ഹരിചന്ദ്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്തെ

0: എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
1: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

ചരിത്രത്തിൽ ഇന്ന്. അധ്യാപക വൃത്തിയുടെ മഹത്വം ഉയർത്തിക്കാട്ടുകയും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നതിനായി യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ഒക്ടോബർ 5-നും ലോക അധ്യാപക ദിനം ആചരിക്കുന്നു. 1994 മുതലാണ് ഈ ദിവസം ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സേവനങ്ങളെ മാനിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കാൻ തുടങ്ങിയത്. 1966 ഒക്ടോബർ 5-ന് പാരീസിൽ വെച്ച് നടന്ന ILO, യുനെസ്കോ എന്നിവയുടെ സംയുക്ത സമ്മേളനത്തിലാണ് അധ്യാപകരുടെ അവകാശങ്ങൾ, ചുമതലകൾ, യോഗ്യതകൾ, സേവന വ്യവസ്ഥകൾ എന്നിവ വ്യക്തമാക്കുന്ന ചരിത്ര പ്രധാനമായ ശുപാർശകൾ അംഗീകരിച്ചത്. ഈ ഒപ്പുവെക്കലിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തത്. 2011 ഒക്ടോബർ 5-നാണ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് കമ്പ്യൂട്ടറായ ആകാശ് ന്യൂഡൽഹിയിൽ വെച്ച് ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഈ ലേഖനങ്ങളും കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. രാജ്യത്തെ 25,000 കോളേജുകളെയും 400 സർവകലാശാലകളെയും ഒരു ഈ ലേഖന ശൃംഖല വഴി ബന്ധിപ്പിക്കുന്നതിനുള്ള നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഇത് അവതരിപ്പിച്ചത്. ആപ്പിൾ കമ്പനിയുടെ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് അന്തരിച്ചത് 2011 ഒക്ടോബർ 5-നായിരുന്നു. 1976 സുഹൃത്തായ സ്റ്റീവ് വോസ്നിയക്കുമായി ചേർന്ന് അദ്ദേഹം ആപ്പിൾ കമ്പനി സ്ഥാപിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം അവതരിപ്പിച്ച മക്കിൻറോഷ്, ഐപോഡ്, ഐഫോൺ, ഐപാഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതരീതിയെയും ആശയവിനിമയത്തെയും പൂർണ്ണമായി സ്വാധീനിച്ചു. ആപ്പിളിൽ നിന്ന് ഒരു കാലത്ത് പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നെക്സ്റ്റ്, പിക്സാർ എന്നീ കമ്പനികൾ ആരംഭിച്ചു. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ചിത്രമായ ടോയ് സ്റ്റോറി പുറത്തിറങ്ങിയത് പിക്സാറിലൂടെയാണ്. 1997 അദ്ദേഹം ആപ്പിളിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയും തകർച്ചയുടെ വക്കിലായിരുന്ന കമ്പനിയെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സാങ്കേതിക കമ്പനികളിലൊന്നാക്കി മാറ്റുകയും ചെയ്തു. ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയകരമായ ഫ്രാഞ്ചൈസികളിലൊന്നായ ജെയിംസ് ബോണ്ട് പരമ്പരയിലെ ആദ്യ ചിത്രമായ ഡോക്ടർ നോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് 1962 ഒക്ടോബർ 5-നായിരുന്നു. ലണ്ടനിലെ പവിലിയൻ തിയേറ്ററിലായിരുന്നു ഇതിന്റെ പ്രീമിയർ നടന്നത്. ഇയാൻ ഫ്ലെമിംഗിന്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിൽ വിഖ്യാത നടൻ ഷോൺ കോണറിയാണ് ആദ്യമായി ഏജന്റ് 007 അഥവാ ജെയിംസ് ബോണ്ടായി വേഷമിട്ടത്. ഇന്ത്യയിൽ സിവിൽ സർവീസിന് അടിത്തറയിട്ട കോൺവാലിസ് പ്രഭു അന്തരിച്ചത് 1805 ഒക്ടോബർ 5-നായിരുന്നു. ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് ഉദ്യോഗസ്ഥരിലെ അഴിമതി തുടച്ചു നീക്കാനും സിവിൽ സർവീസിന് കൃത്യമായ നിയമങ്ങളും ഘടനയും നൽകാനും അദ്ദേഹം മുൻകൈയെടുത്തു. അതിനാൽ അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. 1793 അദ്ദേഹം നടപ്പിലാക്കിയ ഭരണപരവും നീതിന്യായപരവുമായ പരിഷ്കാരങ്ങളുടെ സമാഹാരമാണിത്. ഭരണനിർവഹണത്തെയും നീതിന്യായ വ്യവസ്ഥയെയും വേർതിരിച്ചത് ഇതിലൂടെയായിരുന്നു. ബംഗാൾ, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നികുതി പിരിവ് വ്യവസ്ഥാപിതമാക്കാൻ അദ്ദേഹം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കി. രണ്ടാമതും ഇന്ത്യയുടെ ഗവർണർ ജനറലായി ചുമതലയേറ്റ് മാസങ്ങൾക്കകം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഗാസിപൂരിൽ ഗംഗാതീരത്തുള്ള അദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്നും ഒരു പ്രധാന സംരക്ഷിത സ്മാരകമായി നിലകൊള്ളുന്നു. ചരിത്രത്തിൽ ഇന്ന്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9496595631.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9-ൽ നമസ്തേ അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് മെനഞ്ചൈറ്റിസ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സപ്ന എറാട്ട് ശ്രീധരൻ സംസാരിക്കുന്നു.
4: മെനിഞ്ചൈറ്റിസ് റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ 5 ഒക്ടോബർ വേൾഡ് മെനിഞ്ചൈറ്റിസ് ഡേ ആചരിക്കുകയാണല്ലോ. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും രോഗികളിലും പൊതുജനങ്ങൾക്കിടയിലും മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക, അങ്ങനെ അതുമൂലമുള്ള മരണനിരക്കും വൈകല്യങ്ങളും പരമാവധി കുറയ്ക്കുക, ഇതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. എന്താണ് മെനിഞ്ചൈറ്റിസ്? നമ്മുടെ തലച്ചോറും സുഷുമ്നാനാഡിയും തലയോട്ടിയുടെയും നട്ടെല്ലിന്റെയും ഉള്ളിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. തലച്ചോറിന് 3 ആവരണങ്ങളുണ്ട്: ഡ്യൂറ, അരക്നോയിഡ് ആൻഡ് പയാമാറ്റർ. ഇതിനെ പൊതുവായി പറയുന്ന പേരാണ് മെനിഞ്ചസ്. ഈ ആവരണങ്ങളിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. പലതരം കാരണങ്ങൾ കൊണ്ട് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. പ്രധാനമായി രോഗാണുക്കളാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത്. ബാക്ടീരിയ, വൈറസസ്, ഫംഗസ്, പാരസൈറ്റ്, ഇതെല്ലാം മെനിഞ്ചൈറ്റിസിന് കാരണമാകാം. മണിക്കൂറുകൾ കൊണ്ട് വരുന്ന രോഗാവസ്ഥയെ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ് എന്നും ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ട് വരുന്ന ഇൻഫെക്ഷനെ ക്രോണിക് മെനിഞ്ചൈറ്റിസ് എന്നുമാണ് പൊതുവായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ്, പ്രത്യേകിച്ച് അക്യൂട്ട് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ക്രോണിക് മെനിഞ്ചൈറ്റിസിന്റെ ഒരു പ്രധാന കാരണം ട്യൂബർക്ലോസിസ് ആണ്. പ്രതിരോധശക്തി കുറഞ്ഞവരിൽ ഫംഗസും തലച്ചോറിനെ ബാധിക്കാറുണ്ട്. നമ്മൾ സംശയിച്ചേക്കാം, ഇത് ഒരു സാധാരണ ഇൻഫെക്ഷൻ മാത്രമല്ലേ, ചികിത്സിച്ചാൽ മാറില്ലേ, പിന്നെ എന്തിനാണ് ആരോഗ്യ പ്രവർത്തകർ ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നതെന്ന്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിന്റെ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് ഡാറ്റ പ്രകാരം ഒരു വർഷം ഏതാണ്ട് 23 ലക്ഷം ആൾക്കാരെ മെനിഞ്ചൈറ്റിസ് ബാധിക്കാറുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 6-ൽ ഒരാളെങ്കിലും ഇതുമൂലം മരണപ്പെടാനും 5-ൽ ഒരാൾക്ക് സ്ഥിരമായ വൈകല്യങ്ങൾ സംഭവിക്കാനും മെനിഞ്ചൈറ്റിസ് കാരണമായേക്കാം. ഇതിൽ പ്രധാനമായി സംഭവിക്കാറുള്ള വൈകല്യങ്ങൾ സ്ഥിരമായിട്ടുള്ള കേൾവിക്കുറവ്, പക്ഷാഘാതം, അപസ്മാരം, ബുദ്ധിവൈകല്യം എന്നിവയാണ്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രധാന 10 മരണകാരണങ്ങൾ എടുത്താൽ മെനിഞ്ചൈറ്റിസ് അതിലൊന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മെനിഞ്ചൈറ്റിസ് എത്രത്തോളം ഭയക്കേണ്ട ഒരു അസുഖമാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി എന്താണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ അഥവാ സിംപ്റ്റംസ്? പനി, ശക്തിയായ തലവേദന, പിന്നെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു നെക് സ്റ്റിഫ്നെസ്, അതായത് തല പതുക്കെ കുനിച്ച് താടി ശരീരത്തോട് മുട്ടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റിഫ്നെസ്, ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പനി മെനിഞ്ചൈറ്റിസ് കൊണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ 33 മുതൽ 41% ആളുകൾക്ക് മാത്രമേ ഈ 3 ലക്ഷണങ്ങളും ഒരുമിച്ച് തുടക്കത്തിൽ കാണുകയുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ, മയക്കം എന്നിവ കൂടുതലായിട്ട് കാണാം. പിന്നെ മറ്റു മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ അപസ്മാരം, കൈകാലുകളുടെ തളർച്ച, അബോധാവസ്ഥ എന്നിവയാണ്. ഈ ലക്ഷണങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ പ്രകടമാകുകയാണെങ്കിൽ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ് സംശയിക്കേണ്ടിയിരിക്കും. ചില രോഗാണുക്കൾ, ട്യൂബർക്ലോസിസ്, ഫംഗസ് എന്നിവ ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ടാണ് പ്രകടമാവാറുള്ളത്. അങ്ങനെയുള്ളവരിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, ഭാരം കുറയൽ, തലകറക്കം, കാഴ്ചമങ്ങൽ, കഴുത്തുവേദന എന്നിവയും ലക്ഷണങ്ങളായി കാണാറുണ്ട്. ഈ അസുഖം എല്ലാ പ്രായക്കാരെയും ബാധിക്കാം. പക്ഷേ 5 വയസ്സിന് മുമ്പും 65 വയസ്സിന് ശേഷവുമാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണാറുള്ളത്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന വേളയിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഡയബറ്റിസ്, HIV എയ്ഡ്സ് ഉള്ളവർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തലയോട്ടിയിൽ പരിക്കു പറ്റിയവർക്ക്, തലച്ചോറിൽ ഓപ്പറേഷൻ നടത്തിയവർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള റിസ്ക് കൂടുതലായി കണക്കാക്കപ്പെടുന്നു. ഈ ആളുകളിൽ സാധാരണ കാണുന്ന രോഗാണുക്കൾ കൂടാതെ ചില അപൂർവ രോഗാണുക്കൾ കൊണ്ടും മെനിഞ്ചൈറ്റിസ് വരാം. മെനിഞ്ചൈറ്റിസ് ബാധിതനായ വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് ഈ അസുഖം പകരുവാനുള്ള സാധ്യത വളരെ

0: കുറവാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് മെനഞ്ചൈറ്റിസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സപ്ന എറാട്ട് ശ്രീധരൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ക്ഷണിക്കര രാമൻകുട്ടി രചിച്ച് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: ഗ്രാമകേരളം.
5: ഓലപ്പന്തും ഓലപ്പീപ്പിയും കളിപ്പാട്ടങ്ങളും
4: നമ്മുടെയൊക്കെ ബാല്യകാല സ്മരണകളിൽ കളിയുടെയും ചിരിയുടെയും ആരവങ്ങൾ ഉയർത്തിയിരുന്ന നാടൻ കളിപ്പാട്ടങ്ങൾ പലരും മറന്നിരിക്കാനിടയില്ല. ഇന്നത്തെ പോലെ വലിയ കാറും ബസും ട്രക്കറും ട്രാക്ടറും വിമാനവും പാറ്റൺ ടാങ്കും തോക്കുമൊന്നുമായിരുന്നില്ല അന്നത്തെ കളിപ്പാട്ടങ്ങൾ. എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഓലയും ഈർക്കിലും മടലും മച്ചിങ്ങയുമൊക്കെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പ്രകൃതി സൗഹൃദ കളിപ്പാട്ടങ്ങൾ. ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ നമുക്ക് സ്വയം തയ്യാറാക്കാവുന്ന വീട്ടുകളിപ്പാട്ടങ്ങളായിരുന്നു ഇവയെല്ലാം. ആദ്യം ഇത് ഓലയും ഈർക്കിലുമൊക്കെ വെച്ച് വീട്ടിലെ മുതിർന്നവരാകും കുട്ടികൾക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. തുടർന്ന് കുട്ടികൾ തന്നെ ഇത് അനായാസം ചെയ്യാനും തുടങ്ങും. അത്രത്തോളം ലളിതവും കൗതുകകരവുമാണ് ഈ ഓരോ നാടൻ കളിക്കോപ്പിന്റെയും നിർമ്മിതി. പിന്നീട് അങ്ങോട്ട് കളി മേളമാണ്, പ്രത്യേകിച്ച് സ്കൂൾ അടയ്ക്കുന്ന മധ്യവേനലവധിക്കാലം. പുതിയ കാലത്തെ വർണ്ണമനോഹരമായ തൊപ്പികൾ റെഡിമെയ്ഡായി കടകളിൽ നിന്ന് വാങ്ങി ശീലിച്ചവർക്ക് ഒരുപക്ഷെ ഓലത്തൊപ്പി നിർമ്മാണം അപരിചിതമായിരിക്കും. അധികം മൂക്കാത്ത ഓലയെടുത്ത് അതിൻ്റെ മധ്യഭാഗത്തുകൂടെ പൊളിച്ച് 2 കഷണമാക്കുന്നു. ഇനി മുറിച്ച കഷണത്തിൻ്റെ ചുവടുഭാഗവും തുഞ്ചാണിയും ഒഴിവാക്കി മധ്യഭാഗം മാത്രമെടുക്കുക. തുടർന്ന് തണ്ട് നന്നായി ചെത്തി കനം കുറയ്ക്കുക. ഓല പൊട്ടിപ്പോകാതെ വഴങ്ങാൻ വേണ്ടിയാണ് ഇത്. കഷണത്തിൽ 18 ഓലകൾ, ഇതാണ് ഏകദേശ കണക്ക്. അറ്റത്തെ 2 ഓല മുറിച്ചു കളയുക. ഇത് വൃത്താകൃതിയിൽ വളച്ച് ഓല ഉപയോഗിച്ച് തന്നെ കെട്ടുക. തലയിൽ വെക്കാനുള്ള ഭാഗം റെഡി. ഇനി ഓലക്കാലുകൾ ഒന്ന് നന്നായി വളച്ച് തുടർന്ന് മെടയുക. മെടഞ്ഞ് തൊപ്പിയുടെ മാതൃകയിലാക്കുക. അയഞ്ഞുകിടക്കുന്ന ഓലകൾ ചെറുതായി ഒന്ന് മുറുക്കിയാൽ തന്നെ തൊപ്പിയുടെ ആകൃതിയായി. ഇതാണ് ഓലത്തൊപ്പി. പഴയകാലത്ത് കുട്ടികളുടെ പ്രധാന കളിപ്പാട്ടമായിരുന്നു ഓലപ്പീപ്പി. വായിൽ വെച്ച് ശക്തിയായി ഊതുമ്പോൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഈർക്കിൽ നീക്കം ചെയ്ത ഓലകൾ, അതായത് ചെറുതും വലുതും എന്ന മുറയ്ക്ക് ചെറിയ ഓലകൾ നീളമുള്ളവയ്ക്ക് കുറുകെ വെച്ചാണ് ഓലപ്പീപ്പി തയ്യാറാക്കുന്നത്. അവസാനം കൂർപ്പിച്ച ഈർക്കിൽ കടത്തി ചുറ്റിയതിനെ യഥാസ്ഥാനത്ത് നിർത്തുന്നു. പീപ്പിയുടെ അഗ്രഭാഗത്ത് കൂർത്ത ഓലക്കഷണങ്ങൾ ചെറുതായി വിടർത്തി ശക്തിയായി ഊതുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുന്നു. തെങ്ങോല കൊണ്ട് പാമ്പിന്റെ രൂപത്തിലുണ്ടാക്കുന്ന മറ്റൊരു കളിപ്പാട്ടമാണ് ഓലപ്പാമ്പ്. കളിപ്പാട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി ഒരു പാമ്പിന്റെ രൂപമാക്കി കഴിയുമ്പോഴും നിലത്തിട്ട് ചലിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് തെല്ല് ഭയം തോന്നിക്കൂടായുകയില്ല. എന്നാൽ അത് യഥാർത്ഥ പാമ്പല്ലാത്തതിനും ഈ അർത്ഥത്തിൽ കാര്യമില്ലാത്ത ഭീഷണി, പേടിപ്പിക്കൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മലയാളത്തിൽ ഓലപ്പാമ്പ് കാട്ടുക എന്നൊരു ശൈലി തന്നെ ഉണ്ട്. ഇനി തെങ്ങോല തന്നെ മെടഞ്ഞ് ഓലപ്പന്തം ഉണ്ടാക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾ പണ്ടുകാലത്ത് കളിക്കാൻ ഓലപ്പന്താണ് സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്നത്. പച്ചോലയോ ഉണങ്ങിയ ഓലയോ കൊണ്ട് നന്നായി മെടഞ്ഞാണ് ഇതുണ്ടാക്കുന്നത്. വലിയ ഭാരമില്ലാത്തതാകയാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനും ഉത്തമം. തലപ്പന്ത്, ആട്ടക്കളി, ഡപ്പക്കളി തുടങ്ങിയ കളികൾക്കെല്ലാം ഓലപ്പന്താണ് ഉപയോഗിക്കുന്നത്. ഇനി ഓലയ്ക്ക് പുറമെ തെങ്ങിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മച്ചിങ്ങകൾ ഉപയോഗിച്ച് മച്ചിങ്ങ വണ്ടിയും നിർമ്മിക്കാറുണ്ടായിരുന്നു. മച്ചിങ്ങ വണ്ടിയുടെ മുകളിൽ ഈർക്കിലെ കുത്തി അതിൽ പ്ലാവിലയോ മറ്റിലകളോ

0: പിടിപ്പിച്ചാണ് ഈ കളിവണ്ടി തയ്യാറാക്കുന്നത്. മച്ചിങ്ങ കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന മറ്റൊരു കളിപ്പാട്ടവുമുണ്ട്. ഒരു മച്ചിങ്ങയും ഈർക്കിലും മാത്രം മതി ഇതുണ്ടാക്കാൻ. ഈർക്കിൽ രണ്ടായി മുറിച്ച് ഒന്ന് മച്ചിങ്ങയിൽ വളച്ച് കുത്തി മറ്റേത് അതിനിടയിൽ വെച്ച് അതിലേക്ക് രണ്ട് ഈർക്കിലുകൾ കടത്തി കയ്യിൽ വെച്ച് കറക്കിയാൽ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ടിക് ടിക് ശബ്ദം കേൾക്കാം. കൗതുകകരമായ ഒരു കളിപ്പാട്ടമാണിത്. ഗതകാല സ്മൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി ഇനിയുമുണ്ട് ഇത്തരം പ്രകൃതി സൗഹൃദമായ ബാല്യകാല കളിക്കോപ്പുകൾ. ഇവയിൽ അധികവും ഇന്ന് അന്യം നിന്ന് പോയെങ്കിലും സുഖകരമായ ഓർമ്മകൾ ഉണർത്തി ഇന്നും അവ അനശ്വരമായി തുടരുന്നു.
1: ഓലപ്പന്തും ഓലപ്പീപ്പിയും കളിപ്പാട്ടങ്ങളും. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
3: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി ഒരു ഗാനം കേൾക്കാം. കുടുംബ പുരാണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിതാരയുടെ സംഗീതം.

0: തൊഴിൽ ദർശനം.
1: സംസ്ഥാന സർക്കാരിന് കീഴിൽ കൊച്ചി പാലാരിവട്ടത്തുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 ഒഴിവുണ്ട്. പ്രോജക്ട് എഞ്ചിനീയർ ഒഴിവ് 6. യോഗ്യത 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 10 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് ഒഴിവ് 3. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 40 വയസ്സ് കവിയരുത്. അക്കൌണ്ട്സ് അസിസ്റ്റന്റ് ഒഴിവ് 1. യോഗ്യത ബികോം ബിരുദവും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൌണ്ടിംഗിലുള്ള സർട്ടിഫിക്കറ്റും CA CMA ഇന്റർമീഡിയറ്റ് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 1, ഡ്രൈവർ കം OA 1. വിശദമായ ബയോഡേറ്റയും യോഗ്യത പ്രവൃത്തി പരിചയം പ്രായം തിരിച്ചറിയൽ രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അടങ്ങുന്ന അപേക്ഷ ഇമെയിലിൽ അയക്കണം അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറുടെ പേരിൽ തപാൽ മുഖേന അയക്കണം. ഇമെയിൽ വിലാസം rbdckltd@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി rbdckltd@gmail.com. തപാൽ വിലാസം സെക്കൻഡ് ഫ്ലോർ പ്രീതി ബിൽഡിംഗ്, MV റോഡ്, പാലാരിവട്ടം, കൊച്ചിൻ 6820025. വിലാസം ഒരിക്കൽ കൂടി സെക്കൻഡ് ഫ്ലോർ പ്രീതി ബിൽഡിംഗ്സ്, MV റോഡ്, പാലാരിവട്ടം, കൊച്ചിൻ 6820025. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0484233825 അല്ലെങ്കിൽ 2338206. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0484233825 അല്ലെങ്കിൽ 2338206. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 7. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.web.rbdck.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.web.rbdck.com. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. ബ്രാഞ്ച് മാനേജർ ഒഴിവ് 6. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബിരുദാനന്തര ബിരുദവും, ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ബാങ്കിംഗിൽ 6 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 45 വയസ്സ് കവിയരുത്. എക്സിക്യൂട്ടീവ് ഒഴിവ് 7. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ക്യാപിറ്റൽ മാർക്കറ്റ് പ്രോഡക്റ്റുകളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 21-35 വയസ്സിനും ഇടയിൽ. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് ഒഴിവ് 12. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബിരുദാനന്തര ബിരുദവും, വെൽത്ത് മാനേജ്മെന്റ്, പ്രൈവറ്റ് ബാങ്കിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ 6 വർഷത്തിലധികം പരിചയവും. പ്രായം 45 വയസ്സ് കവിയരുത്. കൂടാതെ അസിസ്റ്റന്റ് കമ്പനി സെക്രട്ടറിയുടെ ഒരു ഒഴിവുകൂടിയുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://corporate.stockholding.com/CARESER. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://corporate.stockholding.com/CARESER.

0: corporate.stockholding.com/CARESER. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 8.
1: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.
1: ഇൻ എന്ന ചില്ലിനും അനുസ്വാരത്തിനും, അതായത് മകാരം, പരമായി കകാരപകാരങ്ങൾ വരുന്നിടത്ത് സന്ധി ചെയ്തും ചെയ്യാതെയും പ്രയോഗങ്ങൾ കാണാറുണ്ട്. ഉദാഹരണത്തിന്, മുൻകാൽ മുങ്കാൽ, തൻകാര്യം തങ്കാര്യം, പിൻപാദം പിമ്പാദം. ഇൻ കഴിഞ്ഞ് കകാരപകാരങ്ങൾ വരുന്ന പദങ്ങളിൽ സന്ധി ഒഴിവാക്കുന്നത് യുക്തം. മുൻകാൽ പിൻകാൽ, മുൻകോപം പിൻപാദം എന്നിവ സന്ധിരൂപങ്ങളെക്കാൾ ഹൃദ്യമല്ലേ? അനുസ്വാരത്തിനു ശേഷം വരുന്ന കചതപങ്ങൾ സന്ധി ചെയ്തു തന്നെ പ്രയോഗിക്കണം. എങ്ങനെയെന്നാൽ, ചെം കദളി ചെങ്കദളി, ചെം നളിനം ചെന്നളിനം, പൂം പാറ്റ പൂമ്പാറ്റ, പൂങ്കുല പൂങ്കുല, ചെം താമര ചെന്താമര. സന്ധിയിലേക്ക് വരുമ്പോൾ ആകെ ഒരു മനോഹാരിത ആ ഉച്ചാരണത്തിന് കിട്ടുന്നു. കവിതയിലായാലും ഗദ്യത്തിലായാലും അനുസ്വാരത്തിന് പരമായി നിൽക്കുന്ന കചതപങ്ങളെ സന്ധി ചെയ്ത് പ്രയോഗിക്കുന്നതാണ് ഭാഷാ വഴക്കം. പരക്കെ കാണുന്ന ഒരു സന്ധിദോഷമാണ് യകാരലോപം. ആണെങ്കിൽ, അല്ലെന്ന്, പെട്ടെന്ന്, ഇല്ലെങ്കിൽ എന്നിങ്ങനെ പറയുന്നവരും എഴുതുന്നവരും കുറവല്ല. ആണ് അധികം എങ്കിൽ സന്ധി ചെയ്താൽ ആണെങ്കിൽ എന്നേ കിട്ടൂ, യകാരം വേണം. ഇല്ല എങ്കിൽ ഇല്ലെങ്കിൽ, അല്ല എങ്കിൽ അല്ലെങ്കിൽ, പെട്ട് എന്ന് പെട്ടെന്ന്, പോയി അധികം എങ്കിൽ പോയെങ്കിൽ, ആരെ അധികം കുറിച്ച് ആരെക്കുറിച്ച് എന്ന വാക്ക് ആരെക്കുറിച്ച് ആക്കുന്നത് ഭംഗിയല്ല. ഏകാരങ്ങളുടെ സന്ദർഭ പ്രസക്തി പരിഗണിച്ചാകണം ഹ്രസ്വദീർഘഭേദം ദീക്ഷിക്കേണ്ടത്. പ്രതിഗ്രാഹിയുടെ പ്രത്യയമായി വരുമ്പോൾ യകാരത്തെ ദീർഘിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സംബോധനയ്ക്കും ചോദ്യത്തിനും ഊന്നിപ്പറയുന്നതിനും യകാരം നിർബന്ധമാണ്. മാന്യരേ, ഇല്ലേ, കണ്ടേ, പോകാവൂ എന്നിവ ഉദാഹരണം. കവിതയിൽ ചിലപ്പോൾ വൃത്തനിവർത്തിക്കായി യകാരത്തെ ഏകാരമാക്കേണ്ടി വരും. കണ്ടേ പോവാൻ തരമവിടെ നമ്മുടെ തമ്പുരാൻ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: വല്ലത്ത് ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.

0: കളഭമഴ എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപും അപർണ രാജുവും പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, മങ്കട ദാമോദരന്റെ സംഗീതം. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തുന്ന സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിന് അഭിമുഖം ഇന്ന്. ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ, തന്ത്രിമാരായ കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, പുറത്തുനിന്നുള്ള തന്ത്രി, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകൻ എന്നിവരാണ് അഭിമുഖം നടത്തുക. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോന്നി, കൊക്കത്തോട് ഇടിമിന്നലേറ്റ് യുവതിക്ക് പരിക്ക്. 1 ഏക്കർ മൂക്കം പൊയ്കയിൽ സിന്ധുവിനാണ് പരിക്കേറ്റത്. ഇവരെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7-ാമത് മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പൊടോതുരുത്തി ജേതാക്കളായി. പാലിച്ചോൻ അച്ചാം തുരുത്തി 2-ാം സ്ഥാനം നേടി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. ചോദ്യം ഇതായിരുന്നു: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ AI അധിഷ്ഠിത ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? ശരിയുത്തരം: ജാഗോ. ഗോത്രവർഗ മേഖലകളിലെ ജനങ്ങൾക്ക് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, അർഹതാ മാനദണ്ഡങ്ങൾ, വനാവകാശ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഈ AI അസിസ്റ്റന്റിന്റെ സേവനം ഉപയോഗപ്പെടുത്താം. ശരിയുത്തരം മനസ്സിലായല്ലോ: ജാഗോ.

0: ഇന്ദ്രജാലം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. നമസ്തേ അനന്തപുരിയിൽ, ഇനി കാലം സാക്ഷി.
1: ഹാസ്യ സാഹിത്യകാരനും IAS ഉദ്യോഗസ്ഥനുമായിരുന്ന ചെല്ലപ്പൻ പരമേശ്വരൻ നായർ എന്ന CP നായർ 1940 April 25 മാവേലിക്കരയിൽ ജനിച്ചു. സ്കൂൾ പഠനത്തിന് ശേഷം കേരള സർവകലാശാല, ലണ്ടൻ സർവകലാശാല എന്നിവിടങ്ങളിൽ ഉപരിപഠനം. ശേഷം 3 കോളേജ് അധ്യാപകനായി. 1962 IAS നേടി. സബ് കളക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, തൊഴിൽ ഭവന നിർമ്മാണ വകുപ്പ് സെക്രട്ടറി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ, റവന്യൂ ബോർഡ് മെമ്പർ, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ തുടങ്ങി നിരവധി പദവികൾ വഹിച്ച അദ്ദേഹം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചു. തകിൽ, മിസ്റ്റർ നമ്പ്യാരുടെ വീട്, ഉഗാണ്ട മലയാളം, തൊഴിൽ വകുപ്പും എലികളും, നേര്, ഒന്നാം സാക്ഷി ഞാൻ തന്നെ തുടങ്ങി നിരവധി ഹാസ്യസാഹിത്യ കൃതികൾ അദ്ദേഹം എഴുതി. 1994 ഇരുകാലി മൂട്ടകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2021 October 1 CP നായർ അന്തരിച്ചു.
2: ക്രമമായി എഴുതി.

0: തുടങ്ങിയത് ഏതാണ്ട് 20 കൊല്ലം മുമ്പ് 1975 ഓർമ്മ. പ്രശസ്തമായ കലാകൗമുദി വാരിക ആരംഭിച്ചത് ആ വർഷം ഓഗസ്റ്റിലോ മറ്റോ ആയിരുന്നു. വാരികയ്ക്ക് ഒരു നർമ്മലേഖനം ആവശ്യപ്പെട്ടുകൊണ്ട് പത്രാധിപർ എനിക്കെഴുതി. മിസ്റ്റർ നമ്പിയാരുടെ വീട് എന്ന ലേഖനം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സർക്കാർ സർവീസിലെ ഏടാകൂടങ്ങളെയും കൊച്ചു കൊച്ചു വിവരക്കേടുകളെയും ഒന്ന് കളിയാക്കി വിടുകയായിരുന്നു ആ ലേഖനത്തിൻ്റെ ഉദ്ദേശം. പിന്നെ ലേഖനത്തിൻ്റെ രൂപകൽപ്പനയിലും കുറച്ച് മൗലികത വരുത്താൻ ശ്രദ്ധിച്ചിരുന്നു. ആ ലേഖനത്തെ അഭിനന്ദിച്ചുകൊണ്ട് വളരെയധികം പ്രോത്സാഹജനകമായ കത്തുകൾ എനിക്ക് കിട്ടിയതായി ഓർക്കുന്നു. തുടർന്ന് എഴുതാൻ പ്രചോദനം നൽകിയത് ആ അഭിനന്ദനമാണ്.
1: ഈ ഹാസ്യ സാഹിത്യ രംഗമാണ് സ്വന്തം പ്രവർത്തന മണ്ഡലമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ, എന്താണ് ഈ അതിൽ തന്നെ ഒരു താല്പര്യം തോന്നാൻ കാരണം സാഹിത്യ രചന തുടങ്ങിയപ്പോഴേ?
0: അതൊരു ഒരു വലിയ പരിധിവരെ എനിക്ക് തോന്നുന്നത് പാരമ്പര്യം, ഹെറിഡിറ്റി നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പാരമ്പര്യം ആണോ എന്ന് സംശയമുണ്ട്. എൻ്റെ അച്ഛൻ യശശരീരനായ ശ്രീ എൻ പി ചെലപ്പ നായർ അറിയപ്പെട്ട ഹാസ്യ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അളവില്ലാത്ത നർമ്മബോധത്തിൻ്റെ ഒരു അംശം 32 അദ്ദേഹത്തോടൊന്നിച്ച് ജീവിച്ച എനിക്കും പകർന്നു കിട്ടി എന്ന് ഞാൻ അവകാശപ്പെടുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛൻ്റെ കൃതികളാണ് ഞാൻ ആദ്യമായി വായിച്ച മലയാള ഗ്രന്ഥങ്ങൾ. അത് ഒരു 10 മുമ്പ് തന്നെ അച്ഛൻ അതുവരെ എഴുതിയിരുന്ന ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർത്തു. തുടർന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ളതൊന്നും ഞാൻ വായിക്കാതെ പോയിട്ടുമില്ല. ശുദ്ധമായ ഹാസ്യം മുതൽ രൂക്ഷമായ സാമൂഹിക വിമർശനം വരെ അച്ഛൻ്റെ നർമ്മസൃഷ്ടികളിൽ കണ്ടെത്താൻ കഴിയും. എൻ ബിയുടെ ഹാസ്യ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ റേഞ്ചാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഏതാണ്ട് ഇ വി കൃഷ്ണമുള്ളവരുടെ അടുത്ത് നിൽക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശുദ്ധമായ ഹാസ്യം മുതൽ സറ്റയർ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആക്ഷേപഹാസ്യം വരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുമായിട്ടുള്ള വളരെ അവഗാഠമായ പരിചയം, പിന്നെ അച്ഛനുമായിട്ടുള്ള സഹവാസം, വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 10-12 അച്ഛൻ്റെ കൂടെ തന്നെ താമസിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുള്ള പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണം, അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ഫലിതങ്ങൾ, ഇംഗ്ലീഷിൽ നമ്മൾ പ്രാക്ടിക്കൽ ജോക്സ് എന്ന് പറയുന്നുണ്ട്, പ്രായോഗിക ഫലിതങ്ങൾ, ഇതെല്ലാം
1: സിപിനായരെ ആകർഷിച്ചിട്ടുണ്ടോ?
0: വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ജന്മസിദ്ധമായിട്ടുണ്ടായിരുന്ന എന്ന് ഞാൻ അവകാശപ്പെടുന്ന നർമ്മബോധത്തെ പരിപോഷിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം.
2: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് സി പി നായരുടെ ശബ്ദം.

നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. ഫെബ്രുവരിയിലെ വിജ്ഞാപന പ്രകാരം കെടെറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കും. കാറ്റഗറി 1-2 എന്നിവയ്ക്ക് 5-ാം തീയതിയും കാറ്റഗറി 3-4 എന്നിവയ്ക്ക് 6-ാം തീയതിയുമാണ് പരിശോധന. രാവിലെ 10:30 വൈകിട്ട് 4:30 ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പരിശോധനയ്ക്ക് രേഖകൾ ഹാജരാക്കാം. പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഇന്നു മുതൽ 16 ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കും. താൽപര്യമുള്ളവർ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 135 രൂപ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471244091. കമ്പ്യൂട്ടർ സാക്ഷരതാ യജ്ഞ പരിപാടിയുടെ ഭാഗമായി പാറ്റൂരിൽ ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്കും SC/ST OBC വിഭാഗങ്ങൾക്കും മുൻഗണന. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9037893148. മറ്റൊരു നമ്പർ 9567803710. ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് കാര്യക്ഷമമാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രൂപവൽക്കരിച്ച പരാതി പരിഹാര സെൽ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. പ്രവൃത്തി ദിവസങ്ങളിൽ 10 മുതൽ 5 വരെ പരാതി അറിയിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9188946063. ഇമെയിൽ വിലാസം complaints.noonmail@gmail.com.

0: എൻവെസ്റ്റ്നെറ്റ് സെൻറ്റ് ട്രോഫി, ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് മുതൽ 7ാം തീയതി വരെ ലീഗ് മത്സരങ്ങളും 8ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

ഷെവ്ലിയർ മിഖായൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഇനി കേൾക്കാം നെല്ല് എന്ന ചിത്രത്തിലെ ഗാനം, ജയചന്ദ്രനും മന്നാടയും സംഘവും പാടിയത്. വയലാറിൻ്റെ വരികൾ സലീൽ ചൗധരിയുടെ സംഗീതം.

കൈയോടു കൈ മെയ്യോടു മെയ് ചേർ ചെമ്പ ചെമ്പ കുറുമ കുമ്പ കുമ്പ കുറവ ചെമ്പാവും നെല്ലോല പൂത്തുപോയി പൂളിപ്പൂ വല്ലിപ്പൂ ചെല്ലിപ്പൂ കള്ളി

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ്.

0: അനിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
1: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
5: നോവൽ സഞ്ചാരം.
7: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
8: ശാന്ത ചടുപിടുന്നനെ കോണിയിറങ്ങി താഴേക്ക് പോയി. അവൾ തളത്തിലും അടുക്കളയിലുമെല്ലാം ഓടി നടന്നു നോക്കി. ഭൃത്യയെ വിളിച്ചു. എടി നാണി. ഓ, അവൾ ഓടിക്കിതച്ചെത്തി. എന്തടി ഈ വിഴുപ്പുകെട്ട് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്? അലക്കാനുള്ളതാണ്. എന്നുവെച്ച് ഇവിടെ വിഴുപ്പ് മണം പരത്തണോ? വൃത്തികെട്ട വക, എടുത്തോണ്ട് പോ. ആ ചെറുപ്പക്കാരി വിഴുപ്പും താങ്ങി പിടിച്ച് പുറത്തേക്കോടി. തലയും ചൊറിഞ്ഞു നിൽക്കുന്ന ഭൃത്യനെ വിളിച്ചു. എടോ, താനെന്താ സദാരാമയിലെ അഴകുപോലെ നിന്ന് പരിങ്ങുന്നത്? പൈക്കൾക്ക് വെള്ളം കാട്ടിയോ? ഉവ്വ, പൈക്കളെ കറന്നു കഴിഞ്ഞോ? കഴിഞ്ഞു. താൻ കുളിച്ചോ? ഇല്ല. വൃത്തികെട്ട പോത്തെ, തനിക്കൊന്ന് നേരത്തെ കുളിച്ചാലെന്താ? വഴിക്ക് വെച്ച പാത്രങ്ങൾ തട്ടിമറിച്ചുകൊണ്ട് അവൾ കടന്നുപോയി. ഭൃത്യൻ വിചാരിച്ചു, ഇന്ന് ലഹളയ്ക്കൊരുങ്ങി തന്നെ വന്നതാ. അവൾ കുളിമുറിയുടെ വാതിൽക്കൽ ചെന്ന് ഉറക്കെ വിളിച്ചു. എടി നാണി, നാണി. ഓ, ആ പെണ്ണ് ഓടിക്കിതച്ചെത്തി. എവിടെയാ നിന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കുന്നത്? ഇവിടെ വാ. ഇത്തിരി വെള്ളം തലയിൽ വീഴ്ത്തിത്തരാൻ ഈ വീട്ടിലൊരാളില്ല. ഞാൻ വീഴ്ത്തിത്തരാം. അതിന് ഞാൻ നിന്നോട് കെഞ്ചണം അല്ലേ? അവൾ വാതിൽ തള്ളി തുറന്ന് കുളിമുറിയിലേക്ക് കടന്നു. ഭൃത്യ പിന്നാലെ. പുറത്ത് എണ്ണ പുരട്ടുമ്പോൾ ശാന്ത ചോദിച്ചു, ഞാൻ അധികം തടിക്കുന്നുണ്ടോ നാണി?
7: ഇല്ലല്ലോ.
8: പിന്നെ കുറെ നേരത്തെ നിശബ്ദത. പെട്ടെന്ന് മൃദുലമായ ഒരു സ്വരത്തിൽ അവൾ ചോദിച്ചു, നാണി, നിന്റെ ആ നായരില്ലേ ശങ്കുണ്ണിയാര്?
7: ഓ,
8: നാണി മന്ദസ്മിതം കൊണ്ട് ഒന്ന് കുഴഞ്ഞാടി. അവൻ നിന്നെ എപ്പോഴേ കല്യാണം കഴിച്ചത്?
7: രണ്ടര കൊല്ലായില്ലേ.
8: സംഗീതം പോലെയുള്ള ഒരു മറുപടി. സുഖമാണോ?
7: ആ,
8: വീണ്ടും ഒരു സംഗീതം. പിന്നെ ശാന്ത ഒന്നും ചോദിച്ചില്ല. അവൾ എന്തോ ചിന്തിക്കുകയായിരുന്നു. തല തുവർത്തി കഴിഞ്ഞപ്പോൾ ശാന്ത വീണ്ടും ചോദിച്ചു, ശങ്കുണ്ണിയാർക്ക് നിന്നെ ഇഷ്ടമാണോ? ഒരു കുണുങ്ങിയാട്ടം. നിനക്ക് അയാളെ ഇഷ്ടമാണോ? ശങ്കുണ്ണിയാരെന്തേ നിന്നെ കല്യാണം കഴിക്കാൻ? നാണി നിശബ്ദയായി നിന്ന് മന്ദസ്മിതം തൂകി.
7: പറയ്. ഇഷ്ടായിട്ട്? കല്യാണം കഴിക്കുന്നതിനു മുൻപേ ഇഷ്ടായിരുന്നോ?
8: ഒവെന്നേ പറഞ്ഞത്.
7: അയാൾ നിന്നെ ശകാരിക്കാറുണ്ടോ?
8: ചിലപ്പോ.
7: അടിക്കോ?
8: ഒരു ദിവസം അടിച്ചു.
7: എന്നിട്ടും നിനക്ക് അയാളെ ഇഷ്ടമാണോ?
8: അവനവന്റെ ആളുകളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ?
7: ഇഷ്ടമുണ്ടെങ്കിൽ അടിക്കോ?
8: ദേഷ്യം വരുമ്പോ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഞാനെന്നു വെച്ചാൽ പ്രാണന.
7: ആഹാ.
8: ശാന്തയ്ക്ക് നാണിയുടെ നേരെ ദേഷ്യം തോന്നി. ഓ, പെണ്ണിന്റെ ഒരു നാമൂസ്. അവൾ ഗൗരവം നടിച്ചുകൊണ്ട് ആജ്ഞാപിച്ചു,
7: ആട്ടെ, ആ സാരി ഇങ്ങോട്ടെടുക്ക.
8: അതെടുത്ത് അവൾ പുറത്തേക്ക് കടന്നുപോയി.
7: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം.

0: മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻസ് അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ്. ഇപ്പോൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: മക്കളെക്കുറിച്ചുള്ള 1000 സ്വപ്നങ്ങളും അവരുടെ ഓരോ വളർച്ചയിലും നിറയുന്ന മാതാപിതാക്കളുടെ വാത്സല്യവും ആ സ്നേഹത്തിന്റെ മധുരം നിറയ്ക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിനുവേണ്ടി സുജാത, നിഷാദ് എന്നിവർ പാടിയത്. ആർ കെ ദാമോദരന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം മൈ ബിഗ് ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: മക്കളെക്കുറിച്ചുള്ള 1000 സ്വപ്നങ്ങളും അവരുടെ ഓരോ വളർച്ചയിലും നിറയുന്ന മാതാപിതാക്കളുടെ വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും മധുരം നിറയ്ക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
6: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
7: ഇന്നീ പരിപാടിയിൽ സിദ്ധവൈദ്യത്തിൽ യോഗയുടെ പങ്കിനെ കുറിച്ച് ഡോക്ടർ നന്ദിനി VS സംസാരിക്കുന്നു.
8: യോഗ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ചില ശാരീരിക അഭ്യാസങ്ങളാണ്. എന്നാൽ യോഗ എന്നത് ശരീരത്തെ മാത്രം പരിശീലിപ്പിക്കുന്ന ഒരു രീതിയല്ല. ശരീരം, മനസ്സ്, ശ്വാസം, ചിന്തകൾ എന്നിവയെ ഏകോപിപ്പിച്ച് ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ജീവിതശാസ്ത്രമാണ്. യോഗ എന്ന വാക്കിന് കൂടിച്ചേരുക, ഏകീകരിക്കുക എന്ന അർത്ഥമാണ്. ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് യോഗയുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് തിരക്കേറിയ ജീവിതശൈലി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, തെറ്റായ ഭക്ഷണശീലങ്ങൾ എന്നിവ കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യോഗയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. യോഗയിൽ ആസനങ്ങൾക്കൊപ്പം പ്രാണായാമം, ധ്യാനം തുടങ്ങിയവയ്ക്കും പ്രധാന സ്ഥാനമുണ്ട്. പതിവായി യോഗാഭ്യാസം ചെയ്യുന്നത് ശരീരത്തിന്റെ വഴക്കം വർദ്ധിപ്പിക്കാനും പേശികളുടെ ശക്തി മെച്ചപ്പെടുത്താനും ശ്വാസം ക്രമീകരിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. എന്നാൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതിയും പ്രായവും അനുസരിച്ച് അനുയോജ്യമായ യോഗാഭ്യാസങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. സിദ്ധ പാരമ്പര്യത്തിൽ ശരീരാരോഗ്യത്തോടൊപ്പം മനസ്സിന്റെയും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നു. ശരീരത്തിലെ ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ, നല്ല ജീവിതശൈലി, നിയന്ത്രിതമായ ഭക്ഷണക്രമം, ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണം എന്നിവ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പരിഗണിക്കുന്നത്. ഇവിടെ അഷ്ടാംഗയോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘട്ടങ്ങളാണ് അഷ്ടാംഗയോഗത്തിലുള്ളത്. ഇതിൽ ആദ്യ ഘട്ടങ്ങളായ യമവും നിയമവും നല്ല ജീവിതശീലങ്ങളെയും ആത്മനിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു. ആസനം ശരീരത്തെ ആരോഗ്യമുള്ളതും സ്ഥിരതയുള്ളതുമാക്കുന്നു. പ്രാണായാമം ശ്വാസത്തെ നിയന്ത്രിക്കുകയും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലും ധാരണ ഏകാഗ്രതയിലേക്കും നയിക്കുന്നു. ധ്യാനം മനസ്സിനെ കൂടുതൽ ശാന്തവും കേന്ദ്രീകൃതവുമാക്കുന്നു. സമാധി ഈ യാത്രയുടെ ഉന്നതാവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യോഗത്തെ ഏതാനും ആസനങ്ങളിൽ മാത്രം ഒതുക്കി കാണേണ്ടതല്ല. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, നിയന്ത്രിതമായ ജീവിതശൈലി, നല്ല ചിന്തകൾ എന്നിവയിലേക്കുള്ള ഒരു സമഗ്രമായ യാത്രയായാണ് കാണേണ്ടത്.
7: സിദ്ധവൈദ്യത്തിൽ യോഗയുടെ പങ്കിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി VS
5: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
9: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
10: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
11: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

സ്വന്തം സംഗീതത്തിൽ ഹേഷാം അബ്ദുൾ വഹാബ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സോൾട്ട് മാംഗോ ട്രീ, രചന അസ്ലം കൊടുങ്ങല്ലൂർ. ഇനി കേൾക്കാം നാടോടി എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും മിൻമിനി, ആൻഡു, അലക്സ് എന്നിവർ പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഈ നല്ല ദിവസം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്നേഹപൂർവം ധന്യരാജ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 1961 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പേൾ വ്യൂ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും വി വസന്തയും പാടിയത്. വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: പി ഭാസ്കറിന്റെ വരികൾ, MS ബാബുരാജിന്റെ സംഗീതം, S ജാനകി പാടിയത്, ചിത്രം മൂടുപടം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കൊടുങ്ങല്ലൂരമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വയലാറിന്റെ വരികൾ കെ രാഘവന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വിസ് പ്രസിഡന്റ് ഗൈ പർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ന് സമാപിക്കും. സന്ദർശനവേളയിൽ വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായി കൂടിക്കാഴ്ച നടത്തി. ഗുരുനാനക് ദേവിന്റെ ജ്യോതി ജ്യോത് ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സത്യം, കരുണ, മാനവികത, നന്മ എന്നിവയുടെ പാഠങ്ങൾ ഗുരുനാനക് ദേവ് ലോകത്തിന് പകർന്നു നൽകിയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. CPIM വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗത്തിന് നാളെ തുടക്കം. രാവിലെ കോഴിക്കോട്ട് AKG ഹാളിൽ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും.

മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ അല്പസമയത്തിനകം ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയായിരുന്നു പരാതി. മാഹി സെന്റ് തെരേസ ബസലിക്ക തിരുനാളിന് ഇന്ന് കൊടിയേറ്റം. രാവിലെ 11:30 ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് കൊടി ഉയർത്തുന്നതോടെ 22 വരെ നീളുന്ന തിരുനാളാഘോഷം ആരംഭിക്കും. ഇന്ത്യ ഉറുഗ്വായ് അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരം നാളെ കൊൽക്കത്തയിൽ സോൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി അതിഥിയായി പങ്കെടുക്കുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 46 വർഷത്തെ സേവന കാലയളവിൽ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ കരങ്ങളാണ് ഡോക്ടർ എസ് വി ലക്ഷ്മിയുടേത്. പ്രശസ്ത ചാരിറ്റബിൾ ഹോസ്പിറ്റലിലെ ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ലക്ഷ്മി എസ് വി ആണ് ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിൽ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ഡോക്ടറെ സ്വാഗതം ചെയ്യാം. സ്വാഗതം മാഡം.
3: ഓക്കെ
2: മാഡം, വൈദ്യശാസ്ത്ര രംഗത്തേക്ക്, പ്രത്യേകിച്ച് സ്ത്രീരോഗ ചികിത്സാ വിഭാഗത്തിലേക്ക് കടന്നു വരാൻ പ്രേരണയായത് എന്താണ്? എനിക്കിത് തന്നെ വേണം, ഞാനൊരു ഡോക്ടർ ആവണം, ഗൈനക്കോളജിസ്റ്റ് ആവണം, അങ്ങനെ ഒരു വിത്ത് മനസ്സിൽ വരുന്നത് എവിടെ നിന്നാണ്?
3: അങ്ങനെ ചോദിച്ചാല് പഠിക്കുന്ന കാലത്ത് എപ്പോഴും സ്കൂൾ ഫസ്റ്റ് അങ്ങനെയായിരുന്നു. SSLC സെക്കൻഡ് റാങ്ക് കിട്ടി. അപ്പൊ നാച്ചുറലി ന്യൂസ് പേപ്പറുകാർ ചോദ്യം ചെയ്യാൻ വരുമല്ലോ, അപ്പോഴും പെട്ടെന്ന് ഡോക്ടറായാമെന്ന് പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടല്ല, പക്ഷെ അന്നൊക്കെ മാർക്ക് വെച്ചിട്ടാണ് എൻട്രൻസ്. അങ്ങനെ MBBSനെ കിട്ടി. അതിൽ പഠിക്കുമ്പോൾ ആക്ച്വലി എനിക്ക് സർജറി ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അന്നത്തെ കാലത്ത് ലേഡി സർജൻസ് വളരെ കുറവാണ്. പിന്നെ പാസ്സായിട്ട് നമ്മൾ PG അഡ്മിഷന് വരുമ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. അത്രയും നാൾ ഞാൻ GD ഹോസ്പിറ്റലിൽ ഡോക്ടർ വേലായുധൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഗൈനക്കോളജി ആണെങ്കിലും അതിലും സർജറി ഉണ്ട്. അങ്ങനെ ഇതിലോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് PG അഡ്മിഷൻ കിട്ടി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. MBBS ക്ലാസ്സോടെ പാസ്സായതുകൊണ്ട് അന്ന് ഇങ്ങനെ എൻട്രൻസ് ഒന്നുമില്ല, അതിന് അഡ്മിഷന് വലിയ പ്രശ്നമില്ലായിരുന്നു.
2: അത് ഏത് വർഷത്തെ മാഡം MBBS പാസ്സാകുന്നത്?
3: MBBS 1971 ജോയിൻ ചെയ്തു. അപ്പം 5 years ഹൗസ് ഏജൻസിയും കഴിഞ്ഞിട്ട് 77 ആണെന്ന് തോന്നുന്നു. 2 years DGOK കിട്ടിയത്. ബിക്കോസ് അന്നാണ് ആദ്യമായിട്ട് ഈ സർവീസ് PG എന്ന് പറഞ്ഞു, ഗവൺമെന്റ് സർവീസിൽ കുറേ വർക്ക് ചെയ്തവർക്ക് അഡ്മിഷൻ കൊടുത്തത്. അപ്പോൾ ഐ വാസ് ഇൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ്. എൻ്റെ മുമ്പേ ഉള്ള ഒരാൾ മാറിയിരുന്നെങ്കിൽ എനിക്ക് MD കിട്ടിയേനെ. സോ DGO ആയിരുന്നു. പിന്നെ പാസ്സായി നെക്സ്റ്റ് ഡേ ഞാൻ ശ്രീരാമകൃഷ്ണ ആശ്രമ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. 47th വർഷമാണ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നു.
2: മാഡത്തിന്റെ കുടുംബത്തിൽ മറ്റു ഡോക്ടേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു?
3: എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ് രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ആദ്യത്തെ ഡോക്ടർ. അപ്പോൾ പുള്ളി നേരെ എതിരെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് നമ്മൾ അവിടെ താമസിക്കണം. എനിക്ക് ഗവൺമെന്റിൽ ജോലി കിട്ടിയെങ്കിലും ഇവർക്കൊക്കെ ഞാൻ അവിടെ വർക്ക് ചെയ്താൽ കൊള്ളാം, അങ്ങനെ ജോയിൻ ചെയ്തു. പിന്നെ ഈ ഡെലിവറിയും ഇതൊക്കെ എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ എനിക്കത് ഒരു ബുദ്ധിമുട്ടും സങ്കടവും തോന്നിയിട്ടില്ല. കൂടെ പഠിച്ചവരൊക്കെ പ്രൊഫസറും പ്രിൻസിപ്പളും ഒക്കെ ആയപ്പോഴും ഞാൻ ഇതേ വർക്ക് തന്നെ തുടരുന്നു. ഇന്നും ഈച്ച് ബേബി എനിക്കൊരു സന്തോഷം തരുന്നതാണ്. കുഞ്ഞുങ്ങളെ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാൾ.
2: MBBS കഴിഞ്ഞിട്ട് തുടർ പഠനം എന്നൊക്കെ ആലോചിക്കുമ്പോൾ സാധാരണ ആൾക്കാർ ഓപ്റ്റ് ചെയ്യാത്തതാണ് ഗൈനക്കോളജി.
3: അന്നത്തെ കാലത്ത് ഗൈനക്ക് ഭയങ്കര ഡിമാൻഡ് ഉള്ളായിരുന്നു. അല്ലെ, ഈ സർവീസ് PG ഗൈനക്ക്, ആണും പെണ്ണും ഒക്കെ ഗൈനക്കായെടുത്ത്. അതുകൊണ്ടാണ് എനിക്ക് DGO ജോയിൻ ചെയ്യേണ്ടി വന്നത്.
2: സാധാരണ ആൾക്കാർ പറയുന്നത് എല്ലാ സമയത്തും നമുക്ക് തിരക്കാണ്, നമ്മുടേതായിട്ടുള്ള ഒരു സമയം കിട്ടില്ല,
3: പാട് തന്നെയാണ്.
2: പക്ഷെ മാഡം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
3: ബിക്കോസ് ഈ പറഞ്ഞതുപോലെ വീട് ഓപ്പോസിറ്റ് ആണ്. രാത്രി ഒരു 5 വരെ പോയിട്ടുണ്ട് ഡെലിവറിക്ക്. പിന്നെ പേഷ്യന്റ് വരണമെന്ന് പറയുമ്പോഴേ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. വെച്ചാൽ എല്ലാവർക്കും വണ്ടി വിട്ട് വിളിപ്പിക്കണം. എനിക്ക് അങ്ങനെയില്ല, വാച്ചർ വരും, നേരെ എതിരെ ആയതുകൊണ്ട് പോവുക, കണ്ടക്ട് ചെയ്യുക. പിന്നെ പേഷ്യന്റും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്.
2: ആദ്യത്തെ ഡെലിവറി എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് കുഞ്ഞിനെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു,
3: ശരിക്കും ഞങ്ങൾ ഇന്റേൺഷിപ്പ് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡെലിവറി പോയി കാണുന്നത്. ഫസ്റ്റ് ഡെലിവറി കണ്ട് ഫെയിന്റ് ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ അന്ന് രാത്രി തന്നെ ആദ്യത്തെ ഡെലിവറി എടുത്തു. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ അതിനൊരു ടെൻഷനില്ല. എന്റെ മകളുടെയും മരുമകളുടെയും ഡെലിവറികൾ ഞാൻ എടുത്തതാണ്. അപ്പം യു ക്യാൻ ഇമാജിൻ എനിക്കത് എത്ര ബുദ്ധിമുട്ടില്ലാത്ത സംഭവമാണെന്ന്.
2: നമ്മളൊരു പേഷ്യന്റിന്റെ, അതായത് പുറത്തുള്ള ഒരാളുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ തന്നെ മക്കളുടെയും മരുമക്കളുടെയും നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ?
3: ഡിഫറെന്റ് ആണ്. എന്റെ ഫാമിലിയിലെ എല്ലാ സ്വന്തക്കാരും കുട്ടികളെയും എന്റെ പേഷ്യന്റ് ആയിരുന്നു. ദേ ഹാവ് കോൺഫിഡൻസ് ഇൻ മീ. അപ്പൊ അത് എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് വിഷമം തോന്നിയിട്ടില്ല, അതൊരു അതിശയമാണ്.
2: അപ്പൊ നമുക്ക് ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാം. ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് മാഡത്തിന് പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് സമയം കിട്ടുന്നുണ്ടാവുമോ എന്നറിയില്ല.
3: മുമ്പേക്ക് എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ കാണുമായിരുന്നു. ഹോസ്പിറ്റലിൽ ബിസി ആയപ്പോൾ ഇടയ്ക്ക് വിളിക്കും, അങ്ങനെ സിനിമ കാണലൊക്കെ നിന്നു. പഴയ പാട്ടുകളാണ്, അതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയും ഇഷ്ടമുള്ളത്. ഉണ്ണി വാവാവ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, സാന്ത്വനം എന്ന് പറഞ്ഞ സിനിമയിൽ, ഇത് എഴുതിയിരിക്കുന്ന കൈതപ്രം മ്യൂസിക് ബൈ മോഹൻ സിത്താര, നമ്മുടെ യേശുദാസ് പാടിയത്. അതെന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പാട്ടുകളാണ്.
2: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495656321, മറ്റൊരു നമ്പർ 9495956321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9495656321, മറ്റൊരു നമ്പർ 9495956321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

എൻവെസ്റ്റ്നെറ്റ് സെനി ട്രോഫി, ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് മുതൽ 7 വരെ ലീഗ് മത്സരങ്ങളും 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും.

0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
1: മാഡം പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് സ്കാനിങ് അതുപോലത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്ന കാലം?
2: യാതൊരു ഫെസിലിറ്റി ഇല്ലായിരുന്നു അന്ന്. ആക്ച്വലി പ്രഗ്നൻസി ടെസ്റ്റ് പോലും കോമൺ ആയിരുന്നില്ല. അപ്പോൾ പേഷ്യന്റ് വന്നു, മെൻസസ് ആയില്ല, വെയിറ്റ് ചെയ്യാന്നുള്ള പേഷ്യന്റ് വരും. 3 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് വൈറലിൽ തൊട്ട് നോക്കിയാൽ തന്നെ സൈസ് അറിയാൻ പറ്റും. അതെല്ലാം ഉടനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാബ്ലറ്റ് കൊടുക്കും. മെൻസസ് ആവുകയാണെങ്കിൽ പ്രഗ്നന്റ് അല്ല, 2 വീക്സിന് ആയില്ലെങ്കിൽ പ്രഗ്നൻസി. അങ്ങനെ വരെ കൺഫേം ചെയ്ത കാലമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു ദിവസം തെറ്റ് മുമ്പേ തന്നെ ഈ ബ്ലഡിലെ ബീറ്റ HCG നോക്കിയാൽ അറിയാം. കാലം ഒത്തിരി മാറിപ്പോയി. 40 വർഷത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വിശ്വസി, ഡേ ബൈ ഡേ ഇപ്പൊ ചേഞ്ച് ആണ്.
1: ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആണെങ്കിലും ആൾക്കാരുടെ അവയർനെസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും
2: മാറ്റമുണ്ടല്ലോ. നമ്മളെക്കാളും പേഷ്യൻസ് ഗൂഗിളും ChatGPT ഒക്കെ നോക്കി പഠിച്ചിട്ടാണ് ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ എന്തിനാ നമ്മളെ കണ്ണെന്ന് തോന്നും. പക്ഷെ ഡെലിവറി എടുക്കാൻ അവരാരും പോരല്ലോ. പിന്നെ സ്കാനിങ്, അപ്പം നമുക്ക് എല്ലാ കോംപ്ലിക്കേഷൻസും നേരത്തെ തന്നെ അറിയാം. എത്ര ആഴ്ചയായി ഇന്നതുണ്ട് കുഞ്ഞിന്. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവും ഉണ്ട്. പണ്ടൊക്കെ ഇതൊക്കെ ബ്ലൈൻഡായിട്ട് നമ്മളെ വയറ് തൊട്ട് നോക്കി വലിയ വയറാകുമ്പോൾ 2 ഹെഡ് കിട്ടിയ ആ ട്വിൻസ് ആണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ. മെസ് ചെയ്യണ സമയത്ത് 2 സാക്ക് കാണും, 2 കുട്ടി, ചിലപ്പോൾ 1 സർവൈവ് ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ പേഷ്യൻറ്റും ചോദിക്കുക, എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പണ്ടാണെങ്കിൽ കുഴപ്പമൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പേഷ്യൻറ്റിനെ സമാധാനിപ്പിച്ചു വിടും. ഇപ്പം അത് നടക്കത്തില്ല. ഇത് നമ്മൾ പറഞ്ഞാലും ആരെങ്കിലും കൊണ്ട് കാണിച്ചിട്ട് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തന്നില്ലേ. അപ്പം നമ്മളെല്ലാം ഫ്രാങ്ക് ആയിട്ട് ഇരുത്തി പേഷ്യൻറ്റിനോടും ഹസ്ബൻഡിനോടും എല്ലാ ഡീറ്റെയിൽസും പറയും.
1: അപ്പോൾ 1980 കാലങ്ങളിലൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകും ഡെലിവറി ടൈം ആണ്.
2: കൂടുതലും വീട്ടിൽ പ്രസവിക്കാറില്ല, വളരെ അപൂർവമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ മിക്കവാറും എല്ലാവരും ഹോസ്പിറ്റൽ ഡെലിവറി പ്രിഫർ ചെയ്യുന്നവരായിരുന്നു.
1: അപ്പോൾ അന്നത്തെ ഡെലിവറി എടുത്ത ആൾക്കാർ അവരുടെ മക്കൾ, അവരുടെ മക്കളുടെ മക്കൾ, അങ്ങനെയൊക്കെ കുടുംബത്തോടെ
2: വലിയ കഥയാണ്. ഞാൻ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ എന്റെ ഫാദറിന്റെ അവിടെ വർക്ക് ചെയ്യായിരുന്നു, പുള്ളിയുടെ പേഷ്യന്റ് ആയിരുന്നു. ചെന്നപ്പോ സിസ്റ്റർ എന്ന് പറഞ്ഞു മാഡം ഡെലിവറി എടുക്കുക. ആ കുട്ടി കുറേ വർഷം കഴിഞ്ഞിട്ട് 21 വയസ്സൊക്കെ ആകുമ്പോൾ കാനഡയിലാണ് എന്നെ കാണാൻ വന്നു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മാഡമാണ് എന്നെ ആദ്യം ഇവിടെ എടുത്ത. അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇപ്പം പിന്നെ എവിടെ പോയാലും ആരെങ്കിലും വന്ന് പറയും മാഡമാണ് പ്രസവം എടുത്തത്. ഒരുപാട് VIPs ഉണ്ട്, അവരുടെ കുട്ടികളുണ്ട്. അതൊരു സന്തോഷം തന്നെയാണ്.
1: മാഡം ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ട്രിപ്ലെറ്റ്സിനെ എടുത്തിട്ടുണ്ട്.
2: അത് ആക്ച്വലി സ്കാനിങ് തുടങ്ങിയ കാലത്തായിരുന്നു. ട്വിൻസ് എന്നാണ് സ്കാനിൽ എഴുതിയിരുന്നത്. അവർക്ക് ഓൾറെഡി ഒരു പെൺകുട്ടിയുണ്ട്, പിന്നത്തെ 2 ഗേൾസ് ആയിരുന്നു. അതെടുത്തു കഴിയുമ്പോൾ നമ്മൾ യൂഷ്വലി യൂട്രസ് കൺട്രാക്ട് ചെയ്യാൻ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കും. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കാലി വരുന്നു. ആ ബേബി പക്ഷെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല.
1: മാഡത്തിന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനിടയ്ക്ക് ഒരു ടെൻഷൻ തോന്നി, അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് എന്ന് തോന്നിയ ഒരു അനുഭവം പറയാമോ?
2: ഞാൻ ഫേസ് ചെയ്യാത്ത ഒരു കോംപ്ലിക്കേഷനും ഇല്ലാന്ന് വേണം പറയാൻ. ഇത്രയും വർഷങ്ങളായതുകൊണ്ട് ലോക്ക്ഡ് ട്വിൻസ്, PPH, അന്നൊന്നും സ്കാനിങ് ഇല്ലാത്ത കാലത്ത് രാത്രിയൊക്കെ ബ്ലീഡ് ചെയ്ത് വരും, ഈ പ്ലാസന്റ പ്രിവിയ എന്നൊക്കെ പറഞ്ഞ, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അന്നൊന്നും 24-hour ബ്ലഡ് ബാങ്ക് ഇല്ല. അപ്പം നമ്മൾക്ക് രാവിലെ വരെ അവരുടെ ജീവൻ നിലനിർത്താൻ ട്രിപ്പൊക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിന്ന് രാവിലെ ആശുപത്രി തുറന്ന് ബ്ലഡ് കെട്ടി അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്ത ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ രാത്രിയും പകൽ, രാത്രിയാണ് കൂടുതൽ ഫുൾ ടൈം കൂടെ നിന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. മേ ബി അവർ നമ്മളെ എപ്പോഴും ഓർക്കുമായിരിക്കും.
1: ഡെലിവറി ടൈം, പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ അവരെ ലൈഫ് ലോങ് മറക്കില്ല എന്നൊക്കെ പറഞ്ഞു.
2: തീർച്ചയായിട്ടും
1: ആ സമയം വളരെ വൾനറബിൾ ആയിട്ടുള്ള മൊമെന്റ്.
2: എനിക്കൊരു ഒരു ചാനലിലെ ലേഡി, അവര് പറഞ്ഞു അവരെ 5-ാം മാസം മുതല് ഫ്ലൂയിഡൊക്കെ പോയി കടത്തി, 7.5 മാസമായപ്പം ഡെലിവറി ആയി. ആ മോനെ ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് പരിചയം. എന്ത് സന്തോഷം തോന്നുന്നു. അതുപോലെയൊക്കെ ഒത്തിരി പേര് വരാറുണ്ട്.

0: പെണ്ണുങ്ങൾക്ക് ഡെലിവറി കുറവാണ്, ദേ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് മാരീഡ്, പിന്നെ ആയാലും കുട്ടി വേണ്ട എന്നാണ്. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലും ഈ ഒരു ഔട്ട്ലുക്കും ആയതുകൊണ്ട് എല്ലായിടത്തും ഡെലിവറി കുറവാണ്.
1: അന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പൊ മാഡം പറഞ്ഞപോലെ സ്ത്രീകൾക്ക് വിവാഹത്തോടും പ്രസവത്തോടും ഒക്കെയുള്ള താല്പര്യങ്ങൾ പല രീതിയിലാണ്.
0: പല കാരണങ്ങളുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ ജോലിക്ക് പോണത് വളരെ കുറവാണ്. ഇപ്പോ എല്ലാ ഫാമിലിയിലും ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നവരാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ്, ഇപ്പൊ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ ഇവര് കുഞ്ഞിനെ ആര് നോക്കും? ഇവരുടെ അമ്മയ്ക്കൊക്കെ ജോലി കാണും, അന്ന് നിൽക്കാൻ ആരും കാണില്ല. പിന്നെ ഈ ക്രഷിലൊക്കെ കൊണ്ടുവിടുമ്പോൾ ഉള്ള കഷ്ടങ്ങൾ, ഇന്നത്തെ ന്യൂസുകളും ഒക്കെ കേട്ടിട്ട് പണ്ട് ഞാൻ അവരെയൊക്കെ ഉപദേശിക്കുമായിരുന്നു. ഇപ്പം ഞാനും അവരുടെ സൈഡാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു കുഞ്ഞിനെ വളർത്തി സ്കൂളിലായാലും എന്തെല്ലാം പ്രശ്നമാണ് ഇപ്പോൾ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊരു ഫാമിലി ഇല്ലെങ്കിൽ രണ്ടുപേരും വർക്കിംഗ് ആകുമ്പം കുട്ടികളെ വളർത്താൻ പാടാണ്. അതുകൊണ്ടാണ് അവർ ഓപ്റ്റ് ചെയ്യണ വേണ്ടെന്ന്, വേറെ റീസണൊന്നുമില്ല.
1: മാഡം ഗൈനക്കോളജിസ്റ്റ് ആയതും കൂടെ കൊണ്ട് ചോദിക്കട്ടെ, സാധാരണ ഇപ്പം നോർമൽ ഡെലിവറി നമ്മൾ സുഖപ്രസവം എന്നാണല്ലോ പറയുന്നത്, അത് എത്രത്തോളം പെയിൻഫുൾ ആണെന്നും ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ പറയുന്നത് സുഖപ്രസവം എന്നാണ്.
0: അതിനെ തെറ്റാണ്. എന്റെ ഫസ്റ്റ് ഡെലിവറി എന്റെ എക്സാമ്പിൾ തന്നെ, ഞാൻ ആ പി ജി പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ഡെലിവറി. വാക്യൂം ആയിരുന്നു, പ്ലാസന്റ വരാതെ വന്നില്ല, അനസ്തീഷ കൊടുത്ത് ചെയ്തു. അത് കഴിഞ്ഞിട്ടും നടക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ഡെലിവറി ആയിരുന്നു, വലിയ പാടായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ആക്ച്വലി വാസ് വർക്കിംഗ് ഇൻ രാമകൃഷ്ണ ഹോസ്പിറ്റൽ. വലിയ ബേബി ആയിരുന്നു, 4.5 kilo, അതുകൊണ്ട് സിസേറിയനായിരുന്നു. ഒരു പെയിനും അറിഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് സിസേറിയൻ ആണ് നല്ലതായിരുന്നത്.
1: അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാട്ടിലോട്ട് പോയാലോ.
0: വാത്സല്യം എന്ന് പറഞ്ഞ സിനിമയിൽ അരീരാരീരം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൈതപ്രം ജയിച്ചിട്ട് എസ് പി വെങ്കടേഷ് മ്യൂസിക് കൊടുത്ത് നമ്മുടെ ചിത്ര പാടിയത് വളരെ നല്ലൊരു പാട്ടാണ്.
1: മാഡത്തിന്റെ താരാട്ട് പാട്ടുകളോടാണ്
0: ഭയങ്കര ഇഷ്ടം. കുഞ്ഞുങ്ങളായിട്ടാണല്ലോ കൂടുതൽ അടുപ്പം.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

0: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,675 രൂപ, പവന് 1,09,400 രൂപ. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
4: മാഡം, പ്രസവം എടുത്ത കുഞ്ഞുങ്ങൾ ഇന്ന് സഹപ്രവർത്തകരായിട്ടും ഡോക്ടേഴ്സായിട്ടും ഒക്കെ കൂടെ ഉണ്ടാവുമല്ലോ?
5: ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ സൈക്യാട്രിസ്റ്റ് തന്നെ പ്രസവം എടുത്താണ്, പീഡിയാട്രിഷൻ പറയും, അയാളുടെ ഹസ്ബൻഡ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. വേറെ ഹോസ്പിറ്റലിലുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഈ വിമൻസ് വിങ് ഓഫ് IMA ഒരു അവാർഡൊക്കെ തരാൻ വിളിച്ചപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ലക്ഷ്മി ആയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അവരെന്ന് പറഞ്ഞു, മാഡമാണ് എൻ്റെ

0: ദിവസം എടുത്താണ് ഈ പേര് തന്നത്. അങ്ങനെ ഇവിടെ പോയാലും ആരെങ്കിലും കാണും.
1: ഈ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഏറിയ ഒരു ഫേസ് എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഇപ്പൊ മാഡത്തിന്റെ ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്യും മുന്നേ ആയിരിക്കുമല്ലോ പല ഡെലിവറി കേസസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
0: ഞാൻ പഠിക്കുമ്പോഴായിരുന്നു ഡെലിവറി.
1: മാഡത്തിന്റെ ഡെലിവറിക്ക് ശേഷം ഡെലിവറിയെ കാണുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടുന്ന ആ ഒരു നമ്മുടെ ഒരു ഔട്ട്ലുക്കിന് വ്യത്യാസം വന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും വരും. ഒരുപാട് വെയിറ്റ് ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന പേഷ്യൻസിനാണ് ഭാവിയിൽ ഈ പ്രൊലാപ്സ് ഒക്കെ വരുന്നത്. ഈസി ഡെലിവറി ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. പക്ഷെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കടന്ന് പേഷ്യന്റിനും കുഞ്ഞിനും ട്രോമ വരുന്നതുണ്ട്. ഞാൻ തന്നെ ഇതുപോലെ പണ്ട് നല്ല ട്രയൽ കൊടുക്കുമായിരുന്നു, 1 ഡേ 2 ഡേയ്സ്. അങ്ങനെ വന്നിട്ട് ഡെലിവറി ആയി മെന്റലി റിട്ടയർഡ് കുട്ടികൾ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇത്രയായാലും നമുക്ക് ഒരു നല്ല കുട്ടിയാണ്, ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടി വന്നാൽ അമ്മയ്ക്കും അച്ഛനും ഹോൾ ഫാമിലിക്ക് ഒരു ബേർഡനാണ്. അത് ജീവിതകാലം മുഴുവനും സഹിച്ചേ പറ്റൂ. അതിനേക്കാളും ഒരു സിസേറിയൻ ആയി എന്ന് പറഞ്ഞ അത്ര വലിയ പ്രോബ്ലമില്ല. നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞ് ഫാമിലിയും നല്ലതായിരിക്കും. ഇപ്പൊ കൂടുതലാണ് സിസേറിയൻ എന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ പോലെ സ്കാനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഫ്ലൂയിഡ് കുറയാം, പിന്നെ കൊച്ചിന് കോഡ് ചുറ്റി കിടക്കാം, പൊസിഷൻ മാറാം, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും. പണ്ട് നമ്മൾക്ക് ഒന്നും അറിയത്തില്ല. പേഷ്യന്റെ മെമ്മറിയും പോകുമ്പോഴായിരിക്കും അറിയണ കൊച്ചിന് മോശം പോയി കിടക്കണു, പിന്നെ ഡിസ്ട്രെസ്, പിന്നെ വലിയ ബേബി. അതും ട്രയൽ അധികം കൊടുക്കാറില്ല. അപ്പോൾ കൂടുതലും സിസേറിയൻ ആവാൻ ചാൻസ് ഒന്ന് ഇതാണ്. ഇതെല്ലാം അറിയുമ്പം വിവരമുള്ള പേഷ്യന്റ് പറയും എനിക്ക് എന്നാ ട്രയൽ വേണ്ട. അങ്ങനെ തന്നെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് പേഷ്യന്റ് ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കണം എന്നുള്ളത്.
1: ഡെലിവറി ടൈം വരെ അല്ലെങ്കിൽ ആ ഒരു 9 മാസവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഹെൽത്തി പ്രഗ്നൻസി ആണ്. പക്ഷെ ഈ ഡെലിവറി ടൈമില് ഈ പറഞ്ഞ പോലെ 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ട്രോമ, കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ഒക്കെ ആകുമ്പോൾ അത് കാരണം കുഞ്ഞിനുണ്ടാകുന്ന മാഡം നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള
0: വാക്യൂം ഇടും, അതിലും വന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും. അതൊക്കെ പേഷ്യന്റ് ഭയങ്കര ട്രോമയാണ്. ചിലപ്പം വേറെ ഒരു പ്രശ്നമില്ല, വരും എന്ന് തോന്നിയിട്ട് ഇത്രയും ചെയ്തു കഴിയുമ്പം 2 ഇൻഡസ്റ്റിച്ച്, ചിലപ്പോൾ കൊച്ചിന് ഡിസ്ട്രെസ് കാണും, അങ്ങനെയെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് വിത്തൗട്ട് നോളജ് പേഷ്യന്റ് ബ്ലീഡ് ചെയ്യാം. ഇപ്പം PPH എന്ന് പറയും, അതിങ്ങനെ ടാപ്പ് തുറന്നു വിട്ട പോലെയാണ് ബ്ലീഡ് ചെയ്യണേ. നമുക്ക് ഡ്രിപ്പ് ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാലും തുള്ളി തുള്ളിയായിട്ടേ അകത്ത് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻ വരുന്നത് കഷ്ടമാണ്, പക്ഷെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇറ്റ്സ് നോട്ട് ദ ഡോക്ടർ ഓർ ദ പേഷ്യന്റ്സ് ഫോൾട്ട്.
1: ഈ ആദ്യത്തെ ഡെലിവറിയുടെ ട്രോമ കാരണം രണ്ടാമത്തെ ഡെലിവറി വേണ്ടെന്ന് വെച്ച സ്ത്രീകളൊക്കെ ഉണ്ട്,
0: ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്.
1: നമുക്ക് ഈ ഡെലിവറി സാധാരണ പറയുന്ന പോലെ സുഖപ്രസവം ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നോർമലി നമുക്ക് താങ്ങാൻ പറ്റുന്ന,
0: എന്നാലും ഇപ്പോഴും പേഷ്യന്റ് എല്ലാം സുഖമായിട്ട് പ്രസവിക്കും. പണ്ട് നമ്മൾ ഓക്കെ എന്ന് പറയും, ഇപ്പം പറയും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾക്കിപ്പം മോണിറ്റർ ഉണ്ട്, ഹാർട്ട് ബീറ്റ്, അത് ഡ്രിപ്പ് ചെയ്താല് കുഞ്ഞിനെ ഡിസ്ട്രെസ് ആണ്, അപ്പൊ ചെയ്യേണ്ടി വരും. അതുവരെ നമ്മളാവെന്ന് പറഞ്ഞിട്ട് അപ്പം ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് എന്താ നേരത്തെ പറയാത്തെന്ന് തോന്നുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് മിക്കവാറും വിവരമുണ്ട്, അപ്പൊ ഇത് അവരും കേട്ടോണ്ടിരിക്കുകയായിരിക്കും മോണിറ്ററിലുള്ളത്. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല.
1: വേദനരഹിത പ്രസവം ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ട്, എപ്പിഡ്യൂറെല്ലാം അങ്ങനെയൊക്കെ. അത് ഒരു നല്ല കാര്യമായിട്ട് മാഡത്തിന് തോന്നിയിട്ടുണ്ട്?
0: പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിന്റെ സൗകര്യം, എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാല് നമ്മള് സിസേറിയന് അനസ്തീഷ കൊടുക്കുമ്പോൾ ഒരു നീഡിലിട്ട് അതിൽ കൂടെ ലോക്കലി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു അനസ്തെറ്റിസ്റ്റ് കാണണം, ഒരു ഡോക്ടർ കാണണം. ഇത് കൊടുക്കുമ്പോൾ പേഷ്യന്റിന് പെയിൻ വന്ന് സ്ട്രെയിൻ ചെയ്യത്തില്ല. അപ്പൊ എപ്പോഴും അസിസ്റ്റഡ്, അതായത് ഇൻസ്ട്രുമെന്റൽ ഡെലിവറി ആയിരിക്കും. ഒരു ഗുണമുള്ളത് പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നേരെ തിയേറ്ററിൽ കയറാം ഈ അനസ്തീഷയിൽ തന്നെ. പിന്നെ അല്ലാണ്ട് വേറെ ഇങ്ങനെ മാസ്ക് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വേറെ പലതരത്തിലെയും പെയിൻ ഇല്ലാത്ത സംഭവങ്ങളുണ്ട്. പക്ഷെ കൂടുതലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്യാറുണ്ട് റെയർലി, ബട്ട് യൂഷ്വലി പേഷ്യന്റ് ഡെലിവറി ചെയ്യും. പെയിന് സഡേഷൻ ഒക്കെ കൊടുക്കുമ്പം പെയിൻ ഉള്ളവരാണ് പെട്ടെന്ന് പുഷ് ചെയ്ത് ഡെലിവറി ചെയ്യണത്. ഒരുപാട് കഷ്ടപ്പെടുത്താറില്ല അവിടെ പേഷ്യൻസിന്.
1: മാഡം, ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി മാനേജ്മെന്റും അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പൊ ഒരു പ്രഗ്നൻസി ഹൈ റിസ്ക് ആണ് അല്ലെങ്കിൽ ഡെലിവറി ഹൈ റിസ്ക് ആണെന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും?
0: ഒരുപാട് പേഷ്യൻസിന് BP ഉണ്ട്, ഷുഗർ ഉണ്ട്, അതൊക്കെ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. പിന്നെ ഷുഗർ ഉള്ളവർക്കും ചില ബേബീസ് കൂടുതൽ വെയിറ്റ് കിട്ടും, ഫ്ലൂയിഡ് കൂടുതലായിരിക്കും, അതൊരു ടൈപ്പ്. IUGR എന്ന് പറയും, ചിലതിന് ഒരുപാട് വെയിറ്റ് കുറവ്, അങ്ങനെയുള്ള ബേബിയാണ് കൂടുതൽ റിസ്ക്. അപ്പൊ അതിന് നമുക്ക് ഒരു പീരീഡ് ആയി കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്ത് പ്രസവിപ്പിക്കുകയോ സിസേറിയൻ ചെയ്തോ കുഞ്ഞിനെ വെളിയിലാക്കണം. പിന്നെ ഇപ്പൊ മിക്കവാറും എല്ലായിടത്തും NIC ഉണ്ട് ബേബിയെ നോക്കാൻ. അപ്പൊ ഈ ബേബീസിന് ഷുഗർ കുറയാം, അങ്ങനെ എല്ലായിടത്തും മിക്കവാറും ഒരു ദിവസത്തേക്ക് ബേബിയെ NICU വെച്ച് നമ്മളാണ് നോക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ BP കൂടിയാല് കൺവെൻഷൻ വരാം, അതിനൊക്കെ ഉണ്ട് ട്രീറ്റ്മെന്റ്. ഓരോത്തിനും ഓരോ ഫിക്സഡ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, അതനുസരിച്ച് പോകുന്നതുകൊണ്ട് അൺലെസ് ബ്ലീഡിംഗ് ഒക്കെ മറ്റതൊക്കെ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്ത് പോകാം. ആ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, ബട്ട് ചിലപ്പോൾ ഫെയിലിയർ വരാം.
1: ഇപ്പൊ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പ്രധാന കാരണങ്ങളോ അല്ലെങ്കിൽ പ്രാഥമിക പരിശോധന രീതികളും

0: എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: ഇപ്പോഴ് ഈ PCOD എന്ന് പറയും, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, അതിൽ ഓവുലേഷൻ കുറവാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒത്തിരി പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടൊരു കുട്ടി വീട്ടിൽ നിന്ന് നടന്ന് സ്കൂളിൽ പോകും, ഇപ്പം അങ്ങനെ ആരും പോകത്തില്ലല്ലോ. ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ PCOD ഒത്തിരി കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോഴുള്ള ലേഡീസ് മിക്കവാറും കുറേ ഏജൊക്കെ ആയിട്ട് കല്യാണം കഴിക്കാറുള്ളൂ, അപ്പോഴും PCOD ചാൻസ് കൂടുതലാണ്. അതും ഒരു റീസൺ. പിന്നെ ഈ പറഞ്ഞതുപോലെ 40 വയസ്സ് വരെയൊക്കെ കുട്ടി വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ വേണമെന്ന് വയ്ക്കുമ്പോൾ അവരുടെ വിചാരം ഒരാഴ്ച കൊണ്ട് കുട്ടി, അങ്ങനെയല്ല. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. അപ്പം പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മിക്കവാറും ആദ്യം ടാബ്ലറ്റ്സ് കൊടുത്ത് നോക്കും, ഇൻഡ്യൂസ് ചെയ്യും. പിന്നെ IUA എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, അതുമൊക്കെ ഫെയിൽ ചെയ്ത് IVF. അതിലും ഒന്നും 100% സക്സസ്ഫുൾ ആവില്ല, എന്നാലും കുറെ പേർക്കൊക്കെ കൺസീവ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഇസ് വെരി കോസ്റ്റ്ലി ഓൾസോ.
2: ഇപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോ നല്ല പ്രായത്തിൽ തന്നെ ആൾക്കാർ എഗ്ഗ് ഫ്രീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്,
1: യൂഷ്വലി ഇപ്പോ ലൈക്ക് ക്യാൻസർ പോലത്തെ ബോർഡർ ലൈൻ മലഗ്നൻസി ഓവറി ഒക്കെ ഉള്ളവര് അത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ ഓവം എടുത്ത് ഫ്രീസ് ചെയ്യും. മാരീഡ് ആണെങ്കിൽ ഓവും ഹസ്ബൻഡിന്റെ ഇതുമായിട്ട് സൈഗോട്ടായിട്ട് തന്നെ ഫ്രീസ് ചെയ്ത് വെക്കും. ഓവം മാത്രം ഫ്രീസ് ചെയ്ത് വെക്കുന്നവരും ഉണ്ട്.
2: അത് എത്ര നാളെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും?
1: അത് ഒരുപാട് നാൾ വെക്കാൻ പറ്റും. ഈ IVF ഒക്കെ ആണെങ്കിലും അവർ ഉടനെ വെക്കത്തില്ല, ഫ്രീസ് ചെയ്ത് ഒരു പീരീഡ് കഴിഞ്ഞാലേ പേഷ്യന് വെച്ച് കൊടുക്കാറുള്ളൂ.
2: ഇപ്പോ കുട്ടികളുടെ ആർത്തവം തുടങ്ങുന്ന സമയം തന്നെ ഇപ്പം വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ പണ്ട് 15 വയസ്സ് 14 വയസ്സൊക്കെയാണ് ആവറേജ് എങ്കിൽ ഇപ്പൊ അതൊരു 8 വയസ്സൊക്കെ ആകുമ്പോ തന്നെ കുഞ്ഞുങ്ങളിൽ ആർത്തവം വന്നു തുടങ്ങുന്നുണ്ട്.
1: കോമൺ അല്ല, യൂഷ്വലി 10-12 ആ പീരീഡ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അതും ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈല് അതെല്ലാം കൊണ്ട്, പിന്നെ ഫെമിലിയല്, പിന്നെ ചിലപ്പോ ഹോർമോൺ പ്രശ്നം കാണും കുട്ടിക്ക്. ഒരു 15 വയസ്സിനായില്ലെങ്കിൽ സാധാരണ പേഷ്യൻസ് കൊണ്ട് കാണിക്കും, നമ്മൾ എക്സാമിൻ ചെയ്ത് സ്കാനൊക്കെ ചെയ്ത് നോക്കി പലരും എൻഡോക്രിനോളജിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി നോർമൽ ആവാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണും.
2: ആർത്തവ പ്രശ്നങ്ങൾ ആദ്യകാലത്തെ നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കുകയും പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ കുഞ്ഞുങ്ങളാകുന്നില്ല അല്ലെങ്കിൽ അതിന് ഡിലേ വരുമ്പോൾ മാത്രം നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് എന്താണ് പ്രശ്നമെന്ന്, ആ സമയത്ത് ചികിത്സ തുടങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ ഏറ്റവും ആദ്യമേ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്.
1: അങ്ങനെ ഈ PCOD ഒന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറില്ല. അപ് ടു ദി ഏജ് ഓഫ് 18 കുറച്ചൊക്കെ തെറ്റിയാൽ, ബ്ലീഡിംഗ് കൂടുതലുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യും, അല്ലാത്തതിനൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പിന്നെ ഇപ്പോഴേ നോക്കിയെന്ന് വെച്ചിട്ടും കുട്ടികളുണ്ടാവണമെന്നും നിർബന്ധമില്ല. അപ്പം മാരേജ് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ഇതിന് ട്രീറ്റ്മെന്റിന് ആൾക്കാർ വരണം, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്.
2: മുതിർന്ന സ്ത്രീകളിലൊക്കെ ഇപ്പൊ സാധാരണയായിട്ട് ആർത്തവ വൈകല്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അത് സ്ത്രീകളെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുന്നതെന്ന്?
1: അത് പല ടൈപ്പ്, യൂഷ്വലി പേഷ്യന്റ് വരുന്നത് ബ്ലീഡിംഗ് ആയിട്ടാണ്. ബ്ലീഡിങ്ങിന് പല കാരണങ്ങളുണ്ട്. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് യൂട്രസിന്റെ അകത്തെ ലെയർ എൻഡോമെട്രി എന്ന് പറഞ്ഞ തിക്കൻഡായിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ളപ്പം നമ്മൾ ഫസ്റ്റ് ലൈൻ ഒരു DNC, അതായത് ഇതിനകത്ത് നിന്ന് എടുത്ത് പരിശോധനയ്ക്ക് അയക്കും. അത് ഹോർമോണൽ ചേഞ്ച് ആണോ ക്യാൻസറസ് ടൈപ്പ് ആണോ. യൂഷ്വലി മെൻസസ് നിന്നിട്ട് ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻസിനാണ് കൂടുതലും അങ്ങനത്തെ ക്യാൻസറസ് ടൈപ്പ് വരുന്നത്. അപ്പം ഇതിൽ ആദ്യമേ അറിയാൻ പറ്റുന്നതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ഓങ്കോളജിസ്റ്റിനെയും കൂടെ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അല്ല, വെറും ഹോർമോണൽ ചേഞ്ച് ആണെങ്കിൽ, ഇപ്പോൾ യൂട്രസ് സൈസ് ഒക്കെ നോർമൽ ആണെങ്കിൽ, ഈ മെറീന എമിലി എന്നൊക്കെ പറഞ്ഞ, അതായത് പണ്ടിടുന്ന കോപ്പർട്ടിയിൽ തന്നെ ഗുളികയായിട്ട് കഴിക്കുന്നെങ്കിൽ ഒരു വലിയ ഡോസ് എടുക്കണം. ഇത് വളരെ ചെറിയ ഡോസ്, അത് യൂട്രസിൽ മാത്രമേ അതിന്റെ എഫക്റ്റ് വരത്തുള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ട്യൂമറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടാലും ചിലപ്പം ബ്ലീഡിങ് ഉണ്ടാവും. ട്യൂമറിന്റെ സൈസ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, അതായത് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്, അത് ഒരു ലിമിറ്റ് വരെ ഹെൽപ്പ് ചെയ്യും. കുട്ടികളില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ അത് കൊടുത്തു നോക്കി പിന്നെ നമുക്ക് കൺസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വലിയ ട്യൂമറൊക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്.
2: 2-3 സിസ്റ്റുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ,
1: സിസ്റ്റ് വരുന്നത് ഓവറിയിലാണ്, യൂട്രസിൽ വരുന്നത് ഫൈബ്രോയിഡ് അങ്ങനത്തെ ട്യൂമേഴ്സ് ആണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് ആഫ്റ്റർ ദി ഏജ് ഓഫ് 40 ഒക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യാനായിരിക്കും നല്ല. നമ്മൾ 1-2 ഫൈബ്രോയിഡ് എടുത്താലും പിന്നെയും വേറെ വരും.
2: ഈ ഫൈബ്രോയിഡ് ഇതിങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്?
1: ഫൈബ്രോയിഡിന്റെ ഫസ്റ്റ് അതിന്റെ സൈസ്, വലിയ സൈസ് ആകുമ്പം പ്രഷർ ഇഫക്റ്റ്, യൂറിൻ പോകാണ്ടാവും അങ്ങനെ. പിന്നെ ഉള്ളിലോട്ടൊക്കെ ഉള്ളതിനാണെങ്കിൽ ബ്ലീഡിങ് അൺകൺട്രോൾഡ് ബ്ലീഡിങ് ആയിരിക്കും. ബ്ലഡൊക്കെ അടച്ച് 5 ഗ്രാം 6 ഗ്രാം ഒക്കെ ആയിട്ടാണ് ചിലപ്പോൾ പേഷ്യന്റ് വരുന്നത്, അത്ര ബ്ലീഡ് ചെയ്തിട്ട്. അപ്പം അവരുടെയും ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് 2 കുട്ടികളായി, ഇനി കുട്ടികൾ വേണ്ട, റിമൂവ് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല എന്ന് അവരും സമ്മതിക്കുകയാണെങ്കിൽ യൂഷ്വലി റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്.
2: ഇപ്പൊ പല സമയങ്ങളിൽ നമ്മൾ പ്രഗ്നൻസി വയബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു മെഡിക്കൽ ടെർമിനേഷനിലേക്ക് പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ അഡ്വൈസ്?
1: മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പ്രഗ്നൻസിയെ കളയുന്നതാണ്, MTP എന്ന് പറയും. മറ്റത് വളർച്ച ഇല്ലാണ്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ അബോർഷൻ ആക്കുന്നു, അതായത് MTP ആയിട്ടല്ല, ബിക്കോസ് ഓൾറെഡി ദി ബേബി ഈസ് ഡെഡ്. മറ്റേത് ആദ്യം കുഞ്ഞിന് വളർച്ച നിൽക്കാനുള്ള കൊടുത്തിട്ട് എക്സ്പെൽ ചെയ്യാനുള്ള.

0: അപ്പൊ നമ്മളത് പോവാനുള്ള മരുന്ന് കൊടുത്താൽ മതി. മരുന്നിൽ പോയില്ലെങ്കിൽ ഡി എൻ സി ചെയ്യും, എടുത്ത് കളയും.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: അത് ഒരു ഉണ്ണിയുടെ പാട്ടാണ്. ഉണ്ണികളെ ഒരു കഥ പറയാം, സിനിമയും ഉണ്ണികളെ ഒരു കഥ പറയാം. നമ്മുടെ ബിച്ചു തിരുമല എഴുതി, ഔസേപ്പച്ചൻ സംഗീതം കൊടുത്തിട്ട് എന്റെ യേശുദാസ് പാടിയ പാട്ടാണ്.
1: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ചില ആൾക്കാര് കുട്ടികൾ വേണ്ട എന്നുള്ള അവനവൻ്റെതായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ചിലർക്ക് എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഇതുപോലെ കൺസീവ് ആയിട്ട് വരികയും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായി ഡെഡായി പോകുന്ന കേസസും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം പാരന്റ്സിനെ ഡീൽ ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയോടെ വന്ന് ചിലപ്പം 2-3 മാസമൊക്കെ പ്രഗ്നന്റ് ആണ് എന്ന് ആ ഒരു സ്വപ്നങ്ങളോട് ജീവിച്ചു

0: ിട്ട് പെട്ടെന്നൊരു ഘട്ടത്തിൽ അത് ഇല്ലാതെ വരുന്നു എന്ന് പറയുന്ന ഒരു വളരെ ദുഃഖകരമായ കാര്യമാണല്ലോ. അപ്പൊ മാഡം ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ.
1: എങ്ങനെയാണ് കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്തിട്ടുള്ള പേഷ്യന്റും ഉണ്ട്. ചിലർക്കാണെങ്കിൽ അത് പെട്ടെന്ന് ഓപ്പൺ ആയിപ്പോ, അപ്പൊ നമ്മള് എൻസർക്ലൈജ് എന്ന് പറഞ്ഞ സ്റ്റിച്ച് ഇട്ട് വെക്കും. സ്റ്റിച്ച് ഇട്ടിട്ടും പോകുന്ന ആൾക്കാരുണ്ട്, അപ്പം ഉള്ളിൽ കൂടി സ്റ്റിച്ച് ഇടുന്ന പരിപാടി. അങ്ങനെ ഒരുപാട് തരം കാര്യങ്ങളുണ്ട്. പിന്നെ ഒന്നും ഉണ്ട് ശരിയാവില്ലെങ്കിൽ ഇപ്പൊ ഈ സർവോഗേറ്റ് മദർ എന്നൊരു പരിപാടിയുണ്ട്. ഈ IVF വേറൊരു അമ്മ, കുട്ടികളുള്ള ഒരു ലേഡിക്ക് അതിനെ ഇത് വെച്ചിട്ട് അവര് പ്രസവിച്ച് ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അത് അത്ര കോമൺ അല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ചിലര് തീരെ നിവർത്തിയില്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെ സ്വന്തം കുട്ടിയെ പോലെ തന്നെ. പിന്നെ അഡോപ്ഷൻ കഴിഞ്ഞിട്ട് തനിച്ച് കുട്ടി ഉണ്ടാവണവരുണ്ട്. അപ്പം ചിലർക്ക് വിഷമം, ചിലര് പറയും ഈ കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ടാണ് വലിയ ഹാപ്പി ആയിട്ട് രണ്ട് പിള്ളേരെ വളർത്തുന്നത്. ഒരുപാട് പേര് പണ്ട് പണ്ടേ ഞാൻ കാണുന്നതുകൊണ്ട് എനിക്കറിയാം.
0: അല്ല, ഇപ്പൊ ഈ കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടിയിട്ട് പറഞ്ഞ പോലെ പ്രതീക്ഷയോടെയൊക്കെ വന്നിട്ടും നമുക്കത് നടക്കാതെ പോകുന്ന കപ്പിൾ ഉണ്ടായിരിക്കുമല്ലോ, വളരെയധികം വള്ളറബിൾ ആയിട്ടായിരിക്കുമല്ലോ മാഡത്തിന്റെ അടുത്ത് എത്തുന്നത്. അപ്പൊ അവരോടൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്?
1: ഈ ഓരോരുത്തരുടെയും കാരണം അനുസരിച്ചിട്ട് പറയും. ഇപ്പൊ ട്യൂബ് എന്നൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ IVF ചെയ്യാൻ പറയും. അതിലും ആയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നോക്കിയിട്ട് നോർമലായിട്ടുള്ളവർ കൺസീവ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞതുപോലെ സർവോഗേറ്റ് മദറിനോ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ പറയും, അല്ലെങ്കിൽ അഡോപ്ഷൻ. അത്രയ്ക്കും കാശില്ലാത്തവരിനെ അഡോപ്റ്റ് ചെയ്ത് കിട്ടാനും പാടാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഏജ് കൂട്ടുമ്പോൾ ഷുഡ് ബി ലെസ് ദാൻ 80, അങ്ങനെയൊക്കെ ഓരോ കണ്ടീഷൻസ് ഉണ്ട്.
0: നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഡെലിവറിക്ക് പറ്റുന്ന ഏറ്റവും ഒരു മിനിമം ഏജോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഏജോ ചോദിക്കുകയാണെങ്കിൽ
1: ആക്ച്വലി ഒരു 23-28 ആണ് പണ്ടേ പറയുന്നത്, നല്ലൊരു പീരിയഡ്. ഇപ്പം കല്യാണം കഴിക്കുന്നതിന് 30-35 വയസ്സായിട്ടൊക്കെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പീരിയഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഏജ് അങ്ങോട്ട് പോകും തോറും നോർമൽ ഡെലിവറിക്കും ചാൻസ് കുറവാണ്. അവരുടെ ബേബീസ് പ്രഷ്യസ്, അവർക്ക് ഒരു ട്രയൽ പോലും വേണ്ട. അപ്പൊ ഇലക്റ്റീവ് ചെയ്യുന്നവരുണ്ട്, പ്രസവിക്കുന്നവരുണ്ട്. കൂടുതൽ ആളുകളും വരുമ്പോഴേ ചോദിക്കുന്നത് നോർമലാവോ എന്നാണ്. പണ്ടൊക്കെ പോകുമെന്ന് പറയും, ഇപ്പൊ നമ്മൾ പറയാം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയം വരെയും നമുക്ക് 100% നോർമൽ എന്ന് പറയാൻ പറ്റത്തില്ല. ആൾക്കാരും ഇപ്പം നല്ല വിവരമാണ്, അവർ ഈ ഗൂഗിളും ഇതൊക്കെ നോക്കുന്നുണ്ട്. ഒരു സ്കൂള് കണ്ടിട്ടില്ല നമുക്ക് തോന്നും അങ്ങനത്തെ പേഷ്യന്റ് പോലും ഗൂഗിൾ നോക്കിയിട്ടാണ് വരുന്നത്.
0: ഇപ്പൊ ഈ സാങ്കേതിക വിദ്യ ഇങ്ങനെ അവർക്ക് എന്തും ഇൻഫർമേഷൻ ഇപ്പൊ വിരൽ തുമ്പിലാണല്ലോ. ഡോക്ടേഴ്സ് തന്നെ പറയും നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്താൽ തന്നെ അത് ഗൂഗിള് നോക്കിയിട്ട് ഇന്ന വലിയ മാരക രോഗത്തിന്റെ ടെസ്റ്റ് കൺഫർമേഷൻ ആണോ എന്നും നോക്കി പേടിച്ചിട്ട് തിരിച്ചു വരണ്ട എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഗൂഗിളിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ കിട്ടുന്ന ആവശ്യത്തിനും അനാവശ്യത്തിനും കിട്ടുന്ന അറിവുകൾ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ.
1: അതെ, അപ്പൊ നമ്മൾക്ക് കാര്യമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടാം. ഒരുപാട് പേര് ഹാപ്പി ആയിട്ട് പോകും. അവർക്ക് ഗൂഗിളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ കിട്ടത്തുള്ളൂ. അതും ഇതും ഇങ്ങനെ ആയാൽ എങ്ങനെയെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇങ്ങനെയൊക്കെ വരും, വിഷമിക്കേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടാനുണ്ട്. എന്നാലും അവര് പിന്നെയും ഗൂഗിള് നോക്കിക്കൊണ്ടിരിക്കും.
0: ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ മാഡം പ്രസവിച്ചു?
1: അതിപ്പോ നമുക്ക് നേരത്തെ സ്കാൻ ചെയ്ത് അറിയാൻ പറ്റും. പണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു ലേഡി അവരുടെ ആദ്യത്തെ ഡെലിവറിക്ക് പെൺകുട്ടിയാണ്, കൈയില്ല, അവര് ഗൾഫിലായിരുന്നു, അപ്പൊ ആർട്ടിഫിഷ്യൽ കൈയൊക്കെ വെച്ചിട്ട് വരും. അവരുടെ സിസ്റ്റർ എന്റെ പേഷ്യന്റ് ആയിരുന്നു. അന്ന് സ്കാനിങ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് ഡെലിവറി ചെയ്ത് വന്നപ്പോൾ ഈ കുട്ടിക്കും കൈയില്ല. അത് പോയി പറഞ്ഞ അച്ഛന്റെ സങ്കടവും, അതിൽ ചോദിച്ചത് എന്റെ മൂന്നാമത്തെ മോളെ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന്. പക്ഷെ അത് കല്യാണം കഴിച്ചതിന് നല്ല കൊച്ചും കിട്ടി. അപ്പം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നൊക്കെ കുറെ കൂടി അഡ്വാൻസ്ഡാണ് സ്കാനിങ്, ഓരോ സ്റ്റേജിലും അതിന് തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, നോക്കി കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പൊ ഒന്നും അങ്ങനെ മിസ് ചെയ്ത് പോവാറില്ല. പിന്നെ ചിലതൊക്കെ നമ്മൾ തന്നെ അഡ്വൈസ് ചെയ്ത് അബോട്ട് ചെയ്യിക്കും.
0: ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്കൊരു 5-ാം മാസത്തിലൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റും.
1: നമ്മൾ ആദ്യമേ ഒരു NT സ്കാൻ എന്ന് പറഞ്ഞ് 3-ാം മാസത്തിൽ ചെയ്യും. അതിലാണ് ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റി, ഈ മംഗോളിസം, അങ്ങനെയുള്ളതെല്ലാം. പിന്നെ 5-ാം മാസത്തിൽ ചെയ്യുന്ന അനോമലി സ്കാനിലാണ് ഈ അവയവങ്ങളുടെ ഹെഡ് അതിന് ഓരോന്നിനൊക്കെ ചെയ്യുന്നത്. പിന്നെ 7-8 മാസമാകുമ്പോൾ ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്യും, അത് വളർച്ചയൊക്കെ എങ്ങനെയുണ്ട്. പിന്നെ ഏകദേശം ഡേറ്റ് അടുപ്പിച്ച് ഫ്ലൂയിഡിന്റെ ഒക്കെ അറിയാൻ, ബേബി വെയിറ്റ് അറിയാൻ, അങ്ങനെയൊക്കെ ആദ്യം ചെയ്യും. അത് യൂട്രസിനകത്ത് തന്നെയാണ് പ്രഗ്നൻസി, ഹാർട്ട്ബീറ്റ് ഉണ്ട്. പിന്നെ റിപ്പീറ്റഡ് അബോർഷൻ ആയവർക്ക് നമ്മൾ ആദ്യം മുതലേ നോക്കും യൂട്രസിലുണ്ടോ പ്രഗ്നൻസി. അങ്ങനെ
0: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
1: ഒരു തമിഴ് പാട്ട് വയ്ക്കാം. പണ്ട് രജനീകാന്ത് അമ്മ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പാട്ടുണ്ട്, അമ്മ ആൻഡ് മന്നെന്ന് പറഞ്ഞ സിനിമയില് വാരി എഴുതി ഇളയരാജ സംഗീതം നൽകി, അതും യേശുദാസ് പാടിയ പാട്ടാണ്. വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് എനിക്ക്.
0: നമുക്കത് കേൾക്കാം.

0: ഇനിയും ഈ അനുഗ്രഹീത കരങ്ങളിലൂടെ അനേകായിരം കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സൗഭാഗ്യം ഡോക്ടർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ആകാശവാണി നേരുകയാണ്. തിരക്കേറിയ സമയത്തും ആകാശവാണിയുടെ പരിപാടിയിൽ പങ്കെടുത്ത വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് ഡോക്ടറോട് നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: നന്ദി, നമസ്കാരം.
2: 32,300-ലധികം കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഴവില്ല് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിതാരയുടെ സംഗീതം.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ്. സംസ്ഥാനത്ത് UDFൽ കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്ന വിമർശനമുയർത്തിയ കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും AICC നേതാക്കളെയും കണ്ട് ചർച്ച നടത്തിയേക്കും. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തമിഴ്നാടടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗബ് ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും MPയുമായ കെ സുധാകരന്റെ പേരിൽ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ പറഞ്ഞു എന്ന തരത്തിൽ വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് കേസ്. പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി കിട്ടിയിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ നേതാക്കളും തിരുത്തേണ്ട കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. CPIM നേതാക്കൾക്കെതിരെ നടപടി വരുമ്പോൾ മാധ്യമങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് സ്വാഭാവികമെന്ന് മുതിർന്ന പാർട്ടി നേതാവ് വി ശിവൻകുട്ടി. നടപടി അതുപോലെ തന്നെ തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ദേശീയ ജേഴ്സിയിലെ അവസാന മത്സരം മറ്റന്നാൾ. ബ്യൂണസ് ഐറസിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 മത്സരം. കോഴിക്കോട് ജില്ലാ ഖോഖോ പുരുഷ വനിതാ സീനിയർ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ഫറോക്കിലെ കാരാട് മിനി സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, 9495956321. സ്റ്റുഡിയോയിൽ ഡോക്ടർ മീര അസ്മിയോട് സംസാരിക്കുന്നത് റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഹരിത സമ്പദ് വ്യവസ്ഥ അഥവാ ഗ്രീൻ ഇക്കോണമി കെട്ടിപ്പടുക്കുന്നതിൽ കൃത്രിമ ബുദ്ധിക്ക് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കുമോ എന്ന് എല്ലാവരുടെയും ഒരു അലട്ടുന്ന ഒരു ചോദ്യമാണ്. ഒപ്പം ഈ ഒരു പ്രക്രിയയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ, അങ്ങനെ ഒരുപാട് ആശങ്കകളോടെയാണ് ഒരു പക്ഷെ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ഉത്തരം നൽകാൻ നമ്മോടൊപ്പം ഉള്ളത് മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ മീര അസ്മിയാണ്. മാഡം സ്വാഗതം.
2: നമസ്കാരം.
1: അപ്പോൾ തുടക്കത്തിൽ തന്നെ സാധാരണക്കാരെ കുഴക്കുന്ന ഇത് രണ്ടും കോൺട്രറിയറല്ലേ, അല്ലെങ്കിൽ വിരുദ്ധമല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹരിത സമ്പദ് വ്യവസ്ഥയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
2: തീർച്ചയായും, ശരിക്കും നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ലോകത്ത് ഇപ്പോൾ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്ന ഒരു സമയമാണ്. രണ്ട് മേഖലയിലാണ് നമ്മൾ ശരിക്കും നമ്മൾ ഒരു ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ നിൽക്കുന്നത്. ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ മറ്റൊരു ട്രാൻസ്ഫോർമേഷനാണ് ഗ്രീൻ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിലൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു എന്താ ഒരു ടെക്നോളജിക്കൽ ഒരു ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരിസ്ഥിതി, പരിസ്ഥിതിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഗ്രീൻ വാർമിംഗ് അല്ലെ, ഗ്രീൻ ഹൗസ് വാർമിംഗ് അതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയൊക്കെ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആശങ്കകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാങ്കേതിക വിദ്യ, AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ നമ്മൾക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുസ്ഥിരമായ വികസനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ മേഖലകൾ എന്താണ്, അതിൽ ഒരുപാട് രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ആശങ്കയാണ്, നമ്മുടെ ജോലി സാധ്യത എല്ലാം പോവുകയാണോ, ഇനി എന്താണ്, അപ്പോൾ ഇതിലേക്ക് ഈ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ അതിലേക്ക് കയറാൻ പറ്റും. അതൊരു വലിയൊരു യുവാക്കൾക്കിടയിൽ അതൊരു വലിയൊരു ഒരു ടെൻഷനാണ്. എന്താണ് ഇനി നെക്സ്റ്റ്, എന്താണ് ചെയ്യണം, ഞങ്ങൾക്ക് ജോലി ഇല്ലാതെ പോകും. ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് ഒരുപാട് പേരുടെ ജോലി പോകുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഒരു സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ടും ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ഹരിതാപമായ രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാം, അതെല്ലാമാണ് ഈ പറയുന്ന ഒരു ഗ്രീൻ എക്കോണമിയുടെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുന്നത്.
1: അപ്പോൾ ഈ ഗ്രീൻ എക്കോണമിക്ക് എങ്ങനെ ഈ ഓരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂള് എങ്ങനെ സഹായിക്കാം? കാരണം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സൊക്കെ പ്രകൃതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും വെള്ളം കൺസ്യൂം ചെയ്യുന്ന, അത്രയും ടെമ്പറേച്ചർ പുറത്തു വിടുന്ന, ഇപ്പോൾ ഈ മാറി വരുന്ന ഇപ്പോൾ എൽനിനോ അങ്ങനത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കെല്ലാം കാരണം ഒരു ഒരു മെയിൻ കാരണം ഇതാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം എങ്ങനെ നമുക്കിതിനെ, ഈ ടൂൾസിനെ ഈ സസ്റ്റൈനബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഗ്രീൻ ഇക്കോണമിയിലേക്ക് കൊണ്ടുവരാം?
2: അവിടെയാണ് നമ്മൾ ഒരു ഗ്രീൻ AI എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ഗ്രീൻ AI കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇനീഷ്യേറ്റീവ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തിനാണ്, നമുക്ക് എന്തായാലും ഈ ഡിജിറ്റൽ മേഖല, ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ആ മേഖലേനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പിന്നിലേക്ക് പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കതൊരു ഒരു പ്രശ്നമല്ല. നമുക്കിപ്പോൾ പണ്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് അത് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കൊരു ഒരു സ്വയമേ ഒരു പേടിയുണ്ടായിരുന്നു, ഞങ്ങളുടെ ജോലി പോകുന്ന ഇതാണോ. അപ്പോൾ അതുപോലൊരു പേടിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് സുസ്ഥിരമായ വികസനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇപ്പോൾ എന്ത് ആക്ടിവിറ്റീസ് തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസ്ട്രക്ഷൻ എടുക്കുകയാണ്, കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെ, എനർജി കൺസംഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ സോളാർ അല്ലെങ്കിൽ വിൻഡ് പവർ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾസിൻ്റെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിന് ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായും അതിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഇപ്പം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഇത് വരുമ്പോഴത്തേ ലിഥിയം ബാറ്ററി അതിനേക്കാളും കൂടുതൽ പ്രോബ്ലം വരികയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏതാണോ നമുക്ക് യോജിച്ചത്, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും, അപ്പോൾ അവിടെ നമുക്കൊരു ഓപ്ഷനുണ്ട്, ഒരു ചോയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ചോയ്സിലേക്ക് പോവുക, അതൊക്കെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന കുറേ കാര്യങ്ങൾ.
1: നമുക്കൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: നമസ്കാരം, ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാടാണ്.
1: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് അറിയാലോ അല്ലേ? സംസാരിച്ചോളൂ മാഡത്തോട്.
3: എന്റെ അഭിപ്രായത്തിൽ ഈ പാരിസ്ഥിതിക സുസ്ഥിരത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഹരിത വികസനത്തിലൂടെ ഒരു സുന്ദരമായ ലോകമാക്കി ഭൂമിയെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, സുന്ദരമായ ഒരു ഭൂമി, അന്തരീക്ഷം മാലിന്യമൊന്നും ഇല്ലാത്ത ഒരു, എന്നാൽ വികസനം എല്ലാം വേണ്ടതുമായ ഒരു ലോകമാണ് ഇനി വേണ്ടത്.
2: തീർച്ചയായും.
3: അപ്പൊ ഈ സാഹചര്യത്തിൽ ഭൂമിയിലെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിൽ അന്തരീക്ഷത്തിലെ പോലെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിലും AI എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഫാക്ടറികളിൽ വൃത്തിയുള്ള നൂതന ഹരിത സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലും വ്യാവസായിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും AI എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ടെന്നുള്ളത് ആണ്.
2: നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇതിപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ഫാക്ടറീസിൽ നിന്ന് വരുന്ന കാർബൺ എമിഷൻസ്, അപ്പോൾ അതെല്ലാം എത്രത്തോളമാണ് എമിഷൻസ് വരുന്നത്, ഓരോ മേഖലയിലും വരുന്ന എമിഷൻസ് എത്രയാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് ഈ AI ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഡേറ്റ ജനറേറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഓരോ എമിഷൻ, ഓരോ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മളൊരു ഒരു ക്ലോസ്ഡ് റൂമിൽ, ഒരു AC ഇട്ട ഒരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെയും കാർബൺ എമിഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെയൊക്കെയാണ് ഈ AI ടെക്നോളജീസ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് എമിഷൻസ് എത്ര വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാർബൺ സീക്വസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നന്നാവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇന്റേണലായിട്ട് നമുക്ക് കുറച്ചുകൂടെ കാർബൺ എമിഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഹൈ റൈസ് ബിൽഡിങ്സ് ആണ് നമ്മൾ ഒരുപാട് കാണുന്നത്. ഈ ഹൈ റൈസ് ബിൽഡിങ്സ് അല്ലെങ്കിൽ ഫ്ലൈ ഓവേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് കോറിഡോർ ഹീറ്റിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ആ റോഡിൽ നിന്ന് തന്നെ, നമ്മുടെ ആ ഒരു എന്താ പറയുക, പാതയിൽ നിന്ന് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു കോറിഡോർ ഹീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളമാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടൂൾ ആവശ്യമാണ്.
3: ആ രീതിയിൽ ആ അറിവ് കിട്ടുന്നതിലൂടെയാണ് നമ്മൾ മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്.
2: തീർച്ചയായും. നേരിട്ട് കുറയ്ക്കുന്നില്ല, പക്ഷെ നമുക്ക് എത്രയാണ് നമുക്ക് ഈ പറഞ്ഞ എമിഷൻസ് എത്രയാണ് വരുന്നത് അത് മനസ്സിലാക്കിയിട്ട് അത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ, മറ്റു മാർഗ്ഗങ്ങൾ, നമ്മൾ വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുക. ഇപ്പൊ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കൂടുതൽ ചെയ്യാം. എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എക്സിസ്റ്റിംഗ് എനർജീനെ മാറ്റി നമുക്ക് സോളാറിലേക്ക് പോകാം. അപ്പൊ അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ, ഈ എമിഷൻസും കാര്യങ്ങളും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എത്രത്തോളം
3: കാര്യങ്ങളുണ്ട്, ഈ അന്തരീക്ഷത്തിലെ മാത്രമല്ല ഭൂമിയിലെ മാത്രമല്ല ഈ സമുദ്രത്തിൽ ഒത്തിരി മാലിന്യങ്ങൾ ഉണ്ട്. അതും ഒരു വലിയ വിഷയമാണ്. ഇതെല്ലാം ശരിയാവും.
2: തീർച്ചയായും. കാരണം മെറൈൻ ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ വലിയ വലിയ കപ്പലുകൾ വരുന്നു, ചരക്ക് വ്യാപാരങ്ങൾ കൂടുതൽ വരുന്നു, പക്ഷെ അവിടെയും വരുന്നത് ഓഷനിലേക്ക് വരുന്ന ആ ലിറ്ററിംഗ്, അതിലേക്ക് വരുന്ന ആ ഒരു എന്താ പറയാ, മാലിന്യത്തിന്റെ അളവും അതുപോലെ കൂടുകയാണ്. അപ്പം അത് മനസ്സിലാക്കി എടുക്കാനും, ഇപ്പൊ നമുക്കത് ഈ പറയുന്ന കടലിന് ഉൾക്കടലിൽ പോയിട്ട് അതിന്റെ മാലിന്യങ്ങൾ നീക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് നമുക്ക് സാധിക്കുന്നതല്ല. അവിടെ നമുക്ക് മെഷീൻസ് വേണം. ആ മെഷീൻസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ അതേ ടെക്നോളജി വേണം. ഒരു റോബോട്ടിക് ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ ഉൾക്കടലിൽ പോയിട്ട് നമുക്ക് ആ മാലിന്യങ്ങൾ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടേക്കാണ്
3: തീർച്ചയായും
2: അത് തന്നെയാണല്ലോ മെയിൻ ആയിട്ട് ഉപയോഗം വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സിന്റെ ജനറേഷൻ ആണ്. അപ്പൊ പക്ഷെ ആ റോബോട്ടിക്സ്, റോബോട്ട്സിനെ നമ്മൾ ക്രിയേറ്റ്, ഹ്യൂമനോയിഡ് റോബോട്ട്സ് ഉൾപ്പെടെയുള്ള ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം മനുഷ്യർ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോംപ്റ്റും ആ ഒരു എന്താ പറയുക, ആ ഒരു ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ

0: വ്യത്യസ്ത മേഖലയിലും റോബോട്ടിക്സിന്റെ ആ ഒരു പ്രാതിനിധ്യം ഉണ്ടായി വരുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് കൂട്ടിച്ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ? നമുക്ക് സാങ്കേതിക വിദ്യ വളരെ അത്യാവശ്യമാണ്, അതേപോലെ സാങ്കേതിക വിദ്യ എന്തിനു ഉപയോഗിക്കണം, എങ്ങനെയാണ് നമുക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുസ്ഥിരമായ ഒരു വികസനത്തിന് വേണ്ടി നമ്മൾ വികസിക്കുന്ന മനുഷ്യന്റെ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളും, കാരണം ഒരു എക്കോ സിസ്റ്റമാണ് അല്ലെ, നമ്മൾ ജീവിക്കുന്നത് ഒരു എക്കോ സിസ്റ്റമാണ്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, അവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പം അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പറയുന്ന ഒരു AIക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: നന്ദി. ഒപ്പം നമുക്ക് ഇപ്പം അദ്ദേഹം പറഞ്ഞു വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ, മാലിന്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ സമുദ്രത്തിന്റെ താപം കൂടുന്നല്ലോ, ടെമ്പറേച്ചർ ലെവൽ കൂടുന്നത് ഒരു പ്രശ്നമാണ്, അതുപോലെ അത് കാരണം ഇപ്പൊ ജലക്ഷാമം വേറൊരു തരത്തിൽ, അങ്ങനെ പലതരത്തിലുള്ള ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് AI എന്നൊരു ടൂള് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു. ഇപ്പം മാലിന്യത്തിന്റെ ടൂൾ എങ്ങനെ നമുക്ക് ടൂളാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മറ്റു പ്രശ്നങ്ങളിൽ AIയുടെ ഒരു ടൂള് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു എന്നൊന്ന് പറയാമോ?
0: ശരിക്കും നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ഇതുണ്ട്, ടെക്നോളജി ഇനിയും വളരേണ്ടതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി എങ്ങനെയാണ് വളരേണ്ടത്, അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടൂൾസ് എന്ന് പറയുന്ന AI ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ, നമുക്ക് ഒരുപാട് ഡേറ്റ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ ഈ പറയുന്ന സമുദ്രത്തിലെ താപനില ഉയരുന്നു, അപ്പോൾ അതെല്ലാം ഡേറ്റയാണ്. ഏത് മേഖല എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അത്, അതെല്ലാം ഡേറ്റയാണ്. ഈ ഡേറ്റയെല്ലാം പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഒരു കൺക്ലൂസീവായിട്ടുള്ള എന്താണ് എന്നുള്ളത് നമുക്ക് മനുഷ്യർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സംക്ഷിപ്തമായിട്ട് കിട്ടുന്നതാണ് ഈ പറയുന്ന ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക, മനസ്സിലായോ? നമുക്ക് എന്താണ്, നമുക്ക് ഇതുകൊണ്ടുള്ള ഈ AI അല്ലെങ്കിൽ ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് ഈ ടൂൾസ് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കിട്ടുകയാണ്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഈ ഇപ്പോൾ കേരളത്തിലിപ്പോൾ വളരെ മഴക്കാലം വളരെ കുറവായിട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാലവർഷത്തിൻ്റെ ഒരു ഗതി തന്നെ മാറി വരുന്ന സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം, AI ഉപയോഗിക്കാം. AI ഉപയോഗിച്ച് നമുക്ക് പ്രിസിഷൻ ഫാമിംഗ് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എന്ത് ക്രോപ്പ് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റും, ഈ ക്രോപ്പ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്കത് മാർക്കറ്റബിലിറ്റി എങ്ങനെയാണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ടൂൾസ് യൂസ് ചെയ്ത് നമുക്കൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമുക്ക് താമസിക്കുന്നത് അല്ലേ. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ ഒന്നും വേണം, നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ചിരട്ട, ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആക്രിക്കാർ പോലും ചിരട്ട എടുത്തിട്ട് പോവില്ല, അത് വേണ്ടാന്ന് പറയും. പക്ഷെ ഇപ്പം അവർ കൂടുതലായിട്ട് മേടിച്ച് വരുന്നത്, കാരണം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റ് ആവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ചാർക്കോളുണ്ട്. ചാർക്കോൾ വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിരട്ട വേണം. അപ്പോൾ അതിനൊരു മാർക്കറ്റബിലിറ്റി വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ മാർക്കറ്റോ നാഷണൽ മാർക്കറ്റോ അല്ല, നമുക്ക് ഗ്ലോബൽ മാർക്കറ്റാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് വിവരം എല്ലാ കാര്യങ്ങളും നമുക്ക് സംക്ഷിപ്തമായിട്ട് കിട്ടുന്നത് ഈ പറയുന്ന ഒരു ഇന്റർനെറ്റും AI ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലേ. ഇപ്പം നമ്മളത് AIയോട് ചോദിക്കും അല്ലേ, നമുക്ക് എന്താണോ വേണ്ടത്. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ലൈബ്രറിയൻ പോലെയാണ് എന്ന് വെച്ചാൽ, അവിടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഡേറ്റ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഗൂഗിളിൻ്റെ ഇത്. പക്ഷെ അതേസമയം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് മനസ്സിലാക്കാനും നമുക്ക് AI ഉപയോഗിച്ചുള്ള ടൂൾസ് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കിതുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്, ഇത് ഉപയോഗിച്ച് എനിക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് അത് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വ്യക്തി, ഒരു സ്ത്രീ വീട്ടമ്മ നിൽക്കുകയാണ്, ആ വീട്ടമ്മയ്ക്ക് അച്ചാറുണ്ടാക്കാം അല്ല, അവരുണ്ടാക്കാൻ അവർ മിടിക്കുകയാണ്, അവർക്കത് ഉണ്ടാക്കുന്നത് എത്ര പേർക്കറിയാം, അവരുടെ ചുറ്റും അവരുടെ വീട്ടുകാർക്കറിയായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുമുള്ള അയൽപ്പക്കക്കാർക്കറിയായിരിക്കും. പക്ഷേ ഈ പറയുന്ന നമുക്ക് ഒരു ഓൺലൈൻ മീഡിയ, ഒരു സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് എന്താണ്, അവിടെ അവർക്ക് പറയുകയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം, ഞാൻ ഇന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ക്രിയേഷനാണ് അല്ലേ, അവരെന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെ ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സ് ഇതൊക്കെ ഉണ്ട്. എത്ര ബ്രാൻഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പോലും നമ്മളൊരു നാടൻ മുട്ട അല്ലെങ്കിൽ ഒരു നാടൻ ഒരു നേറ്റീവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നാടൻ എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് ഇന്നും നമ്മൾ എത്ര പൈസ കൊടുക്കാനും നമ്മൾ റെഡിയാണ് അല്ലേ. ബ്രാൻഡഡ് സാധനവും നാടൻ സാധനവും ഉണ്ടെങ്കിൽ ഇന്നത്തെ ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് നാടൻ സാധനമാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ മാർക്കറ്റബിലിറ്റിയും കാര്യങ്ങളും

0: എല്ലാം ഉണ്ട്. അപ്പൊ അവിടെയൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പണ്ട് ഗൂഗിളിൽ ചോദിക്കുന്ന അതേ ചോദ്യം നമ്മളിപ്പോൾ ചോദിക്കണം. ഇപ്പം നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, വിഷരഹിതമായ പച്ചക്കറി എവിടെ കിട്ടും എന്നുള്ളത് നമ്മൾ എയിലോട്ടും നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ അവിടെയെല്ലാം ആണ് ഇതിൻ്റെ എല്ലാം ക്ലബ് ചെയ്ത് വരുന്നത്, മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു ഉപകരണമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് വരുന്നത് അല്ലേ.
1: അപ്പൊ ഈ ഡിജിറ്റൽ ടെക്നോളജി പക്ഷേ പുറത്തു വിടുന്ന ഈ കാർബൺ ഫുട് പ്രിന്റ്സ്, ഈ AI കാരണം, അല്ലെങ്കിൽ ഈ വേസ്റ്റുകൾ, അപ്പൊ അതിന് നമ്മൾ എന്ത് പരിഹാരമാണ്?
0: അപ്പൊ നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് റീയൂസ്, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എത്രത്തോളം നമുക്ക് മാലിന്യം കുറയ്ക്കാൻ പറ്റും, ആ സോഴ്സിൽ തന്നെ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അല്ല നമുക്ക് ആ ഒരു ഒരു ഒരു വേസ്റ്റ് ജനറേറ്റ് ചെയ്തതിനെ നമുക്ക് അത് റീയൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് റീഷേപ്പ് ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് ഓപ്ഷനാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ ഒന്നും വേണ്ട. നമ്മളിപ്പോ പൂക്കൾ അല്ലെ, പൂക്കൾക്ക് ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂക്കൾ എടുക്കുന്നുണ്ട്, പള്ളികളിൽ പൂക്കൾ എടുക്കുന്നുണ്ട്, ഇതല്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. ഈ വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവിടെ കിടക്കുന്ന സമയത്ത് അതിൽ നിന്നും ഈ പറയുന്ന കാർബൺ ഓഫ്സെറ്റിംഗ് കൂടുതലാണ്, കാർബൺ ഫുട് പ്രിന്റ്സ് കൂടുതൽ വരികയാണ് അല്ലെ. അപ്പൊ അത് ഒരു
1: ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ
0: ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇതുപോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നും ഈ ഉപയോഗിച്ച പൂക്കളിൽ നിന്നും നമുക്ക് അതിൽ നിന്നൊരു ചന്ദനത്തിരിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്.
1: നമുക്ക് അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: നമസ്കാരം മാഡം.
1: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് തമ്പ എന്നാണ്, കാസർഗോഡ് നിന്നാണ്.
1: ആ, സംസാരിച്ചോളൂ മാഡത്തോടെ, വിഷയം അറിയാലോ അല്ലേ?
2: ഈ ഒരു ആധുനിക കാലഘട്ടത്തില് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ചയില് ഇതിപ്പോ ഈ ഒരു നല്ല വിഷയമായിട്ട് എനിക്ക് തോന്നി. ആദ്യമായിട്ട് ആകാശവാണി അഭിനന്ദിക്കുന്നു ഇങ്ങനൊരു വിഷയം മനസ്സിൽ. പക്ഷേ അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പത്രമെല്ലാം വായിക്കുമ്പോ ജോലി നഷ്ടപ്പെടും, കുറെ ആളുകളുടെ ജോലി നഷ്ടപ്പെടും എന്ന് AI വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിന് പരിഹാരം AIക്ക് ഉണ്ടോ? പിന്നെ വേറൊരു ഇത് വെച്ചാല് AI പിന്നെ ഹരിത ഇതിലേക്ക്, ഹരിത ഒരു ഹരിതാഭ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് AIക്ക് പറ്റും എന്ന് തോന്നുന്നുണ്ട്. അതേസമയം ഇത് പിന്നെ നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ, എല്ലാം മനുഷ്യന്റെ ബ്രെയിൻ ആണല്ലോ, ഇതെല്ലാം ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ ബ്രെയിൻ ആണല്ലോ. അത് ആ മനുഷ്യന്റെ ബ്രെയിനിനെ തന്നെ പിന്നെ ബൂമറാങ് ആയിട്ട് വിടുന്ന പോലെ ഉള്ള രീതിയിലേക്ക് തിരിഞ്ഞു കുത്തുമോ എന്നുള്ളൊരു ഒരു ഭയം നന്നായിട്ട് എന്റെ ഉള്ളിലുണ്ട്. ഇതിന് എന്താണ് മാഡത്തിന്റെ മറുപടി?
0: തീർച്ചയായും അതൊരു ആശങ്ക തന്നെയാണ്. കാരണം വളർന്നു വരുന്ന ഒരു തലമുറ ഒരുപാട് AIയിലോട്ട്, അല്ലെങ്കിൽ AI ജനറേറ്റ്, ഇപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ChatGPT-യോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുന്നു അല്ലേ. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുട്ടികൾ അവർ ChatGPT-യോടോ അല്ലെങ്കിൽ ജെമിനിയോടോ ചോദിക്കുമ്പം അവർക്ക് കിട്ടുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ഉത്തരവാണ്. നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്നും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്നും നമ്മൾ എടുത്തു മാറ്റുന്ന ഒരു ഒരു ഒരു ഒരു വ്യവസ്ഥയുണ്ട് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാവോ? നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടുന്നില്ല അല്ലേ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടും. കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ബാക്കി കുട്ടികളോടൊപ്പം ഇരുന്ന് കളിക്കാൻ പോകും. അവരുടെ മേത്ത് ചേറ് പറ്റും, അവർ വന്ന് വീട്ടും മുറിയും, അവർ തമ്മിൽ തല്ലുണ്ടാക്കും, എന്നിട്ട് അവർ തന്നെ ഇതാക്കും. അവിടെ ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് അവർ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. വീഴ്ച എന്താന്ന് പഠിക്കുന്നു, വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ പഠിക്കുന്നു. അവർ തമ്മിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ അവർ തന്നെ അവിടെ റിസോൾവ് ചെയ്യാമെന്ന്, അതിന് പുറത്തുനിന്ന് ഒരാൾ വരുന്നില്ല. അപ്പോൾ അവിടെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ്. എല്ലാം നമ്മളൊരു ഒരു ക്യാപ്സൂൾ രൂപത്തിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ശരിക്കും അതിൻ്റെതായ പോരായ്മ തീർച്ചയായും ഉണ്ട്. പക്ഷെ നമുക്ക് അത് മറികടക്കാൻ സാധിക്കും. എങ്ങനെ, എന്താണ് ഇത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി പോലും നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് മാറിയിരിക്കും അല്ലേ. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് അറിയില്ല ഈ കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താണ്, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഈ നമുക്ക് കിട്ടുന്ന ഒരുപാട് എന്താ പറയുക, അറിവും നമ്മുടെ ഒരു എന്താ പറയുക, ഒരുപാട് ഇൻഫോർമേഷനും നമ്മുടെ വിസ്ഡം എന്ന് പറയാം അല്ലെ, നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മുടെ വിസ്ഡം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ നമുക്ക് നമ്മൾ സ്വായത്തമാക്കുന്ന കുറേ കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും?

0: പറ്റും. അപ്പം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഒരു അടിമയല്ല. ഈ AI അല്ലെങ്കിൽ AI ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിമയല്ല. നമ്മളുടെ ഒപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു ഇപ്പോൾ ഒരു ഒരു ഒരു എയ്റോപ്ലെയിൻ ആണെങ്കിൽ നമുക്കൊരു കോ പൈലറ്റ് ഉണ്ടാവും. ആ ഒരു കോ പൈലറ്റിൻ്റെ റോളാണ് ശരിക്കും പറഞ്ഞാൽ AIക്ക് വരുന്നത്. നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ കുട്ടികൾക്കും നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മനുഷ്യരാശിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒരു ഇതല്ല AI എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കണം നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ഒരു കൃഷി നമ്മൾ നടത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രിസിഷൻ ഫാമിംഗ്, നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ മണ്ണിൻ്റെ ഇതെന്താണ്, ഈ മണ്ണിൻ്റെ ഇതനുസരിച്ച് നമുക്ക് എന്ത് കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം നമുക്ക് ഈ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ന്യൂനമർദ്ദം വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് മുൻകരുതലെടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് AIയുടെ ഏറ്റവും വലിയ ഉപയോഗം വരുന്നത്. കാരണം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ ഈ ഇമ്പോർട്ടൻസ് തന്നെ.
1: ആവശ്യത്തിന് മാത്രം,
0: ആവശ്യത്തിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണം.
2: അല്ല മാഡം, ഒരു ഒരു ഒരു ഡൗട്ട് കൂടി. ഞാനൊരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോ ഈ AI ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ, ഞാനിപ്പോ പത്രം വായിക്കുന്നതെല്ലാം AIന്റെ സഹായത്തോടെ തന്നെയാണ്. മറ്റേ മൊബൈല് ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു, എനിക്ക് ചോദിക്കാനുള്ള ഒരു ഇതെന്ന് വെച്ചാല്, നമുക്ക് സഞ്ചരിക്കാൻ ശരിക്കും പിന്നെ നമുക്ക് നന്നായിട്ട് മൊബിലിറ്റി ശരിയായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് AIക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട്.
0: തീർച്ചയായും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വികസിത രാജ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതെല്ലാം നമുക്ക് ഇനിയും നമുക്ക് ഡെവലപ്പിംഗ് നമ്മുടെ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അത് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും.
1: അപ്പൊ ഇദ്ദേഹം ചോദിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, AI തൊഴിലവസരങ്ങൾ കുറയ്ക്കുമോ എന്നുള്ളത്. അതിനും കൂടെ ഒരു,
0: ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI തൊഴിലവസരങ്ങൾ കുറയ്ക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുറേ മേഖലയിലുള്ള തൊഴിലുകൾക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പം റോബോട്ടിക്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് റോബോട്ടിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അത് ഒരുപാട് മേഖലയിലേക്ക് വരികയാണ് അല്ലേ. ഇപ്പം നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു വീട് വൃത്തിയാക്കാൻ, അതിന് നമുക്ക് മെഷീൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അവിടെ നമുക്കൊരാൾ വന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. മെഷീനായിട്ട് തന്നെ അവർക്ക് വന്ന് മെഷീൻ തന്നെ ക്ലീൻ ചെയ്ത് പോകുന്ന ഒരു, നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ അതിലും പോലും നമുക്ക് നമ്മുടേതായ മേഖല കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് പേര് കോർപ്പറേറ്റ്സിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ പരാതി പറയും, അവർ കോർപ്പറേറ്റ്സ് ഒരു ഒരു മുന്നറിയിപ്പില്ലാതെ പിടിച്ചു വിട്ടു എന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മിടുക്ക് കഴിവെന്ന് പറയുന്ന പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്ര മാർക്ക് കിട്ടി, അതൊക്കെയായിരുന്നു നമ്മുടെ കഴിവായിട്ട് കണ്ടിരുന്നത്. പക്ഷെ ഇന്നങ്ങനെയല്ല, നമ്മുടെ സ്കില്ലാണ്, ആ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്കിൽ എൻഹാൻസ്മെന്റ് നോക്കുകയാണെങ്കിൽ AI ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ജോലി സാധ്യത ഉണ്ട്.
1: അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ സുബ്രഹ്മണ്യൻ TV തൃശ്ശൂരാണ്.
1: ആ, സംസാരിച്ചോളൂ മാഡത്തോടെ, വിഷയം അറിയാലോ അല്ലേ.
3: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലേ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ് ഇത്
0: അല്ലേ.
3: അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തില് ഇപ്പൊ മാറ്റത്തിന്റെ ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മാറ്റം ജനങ്ങൾക്ക് മനസ്സിലായാലല്ലേ, നമുക്ക് ജനങ്ങൾക്ക് ഒരു അവബോധം വന്നാലല്ലേ ആർട്ടിഫിഷ്യൽ ഇന്ത്യ പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ. അതെ, രണ്ടാമത്തെ, ഇത് പല മിസ്യൂസുകളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ബന്ധുവിന്റെ അടുത്ത കാലത്ത് തന്നെ 100,000 രൂപ അവർക്ക് അവരുടെ ബാങ്കിൽ നിന്ന് നഷ്ടമായി. അപ്പൊ ഇത് ആവശ്യക്കാരുടെ എണ്ണം, കാശിന്റെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ മിസ്യൂസ് ആണല്ലോ കൂടുതലായിട്ടുണ്ടാവുന്നത്. അപ്പൊ ഇത് വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ എത്ര കാലം

0: പിടിക്കും എന്ന് മൊഴിയാതെയാണ്.
1: ഇത് ശരിക്കും നമ്മൾ ഒരു എഡ്യൂക്കേറ്റീവ് പേർപ്പസ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു പുതിയ സാങ്കേതിക മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അപ്ഡേറ്റഡ് ആവുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അവബോധം കിട്ടണം എന്ന് തുടങ്ങി നമ്മൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ള കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക.
2: അദ്ദേഹം ഈ നമ്മുടെ വിഷയം ഹരിതമായിട്ടുള്ള പാരിസ്ഥിതികമായ വിഷയമായിരുന്നു, എന്നാലും അദ്ദേഹത്തിന് AIയുടെ ഒരു കൺസേൺ ആണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സംസാരിച്ചു തൊഴിലവസരങ്ങളെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ നമുക്കൊരു എന്താ പറയുക, ഒരു ജനറൽ ഫാക്റ്റാണ് AI വരുന്നതോടുകൂടി പല ജോലി സാധ്യതകളും ഇല്ലാതാകും എന്നുള്ളത്. പക്ഷേ സാങ്കേതിക വിദ്യ കാരണം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: നമുക്ക് ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ് അല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലൊരു വിശേഷം വന്നു, എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും മറ്റേതും എല്ലാത്തിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇതെല്ലാം വെക്കുന്നു. പക്ഷേ അതിൽ ചിലർ മാത്രമേ അത് വളരെ നല്ല രീതിയിൽ അവർക്ക് ഒരു വളരെ വളരെ വ്യാപ്തമായിട്ടത് പോകാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടൻറ് എന്ന് പറയുന്നത് എപ്പോഴും രാജാവാണ്. കണ്ടൻറ് ഈസ് ദ കിങ്, പക്ഷേ എൻഗേജ്മെൻറ് ഈസ് ദ ക്വീൻ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടൻറ് ഉണ്ടാക്കാൻ അറിയണം, അത് നമ്മൾ മറ്റുള്ളവരിലായിട്ട് നമുക്ക് എൻഗേജ് ചെയ്ത് നിർത്താൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലൊരു ഒരു എന്താ പറയുക, ഒരു ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു സാധ്യത, ഒരു കൂടുതൽ വികസനത്തിലേക്കുള്ള ഒരു സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് കിട്ടുന്ന ഈ ഒരു മേഖല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അവരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പണ്ട് കാലത്ത് ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തെല്ലാമോ കുറേ കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നു, കുറേ ഫോട്ടോസ് എടുക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ വെബ്സൈറ്റ് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ SEO സെൻട്രിക് ആണ് അല്ലേ, സെർച്ച് ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മൾ ഒരു ഒരു വ്യക്താവ് ഒരു ഒരു സെർച്ചിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് മുകളിലേക്ക് കയറി വരണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ എന്തായിരിക്കും സെർച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആ കീവേഡ്സ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ വെബ്സൈറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ നമ്മുടെ ഇതിലേക്ക് നമ്മൾ കയറി വരൂ, ഒരു സെർച്ചിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കയറി വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു എഡ്യൂക്കേറ്റീവ് പർപ്പസാണ്. നമ്മൾ അതൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കോഴ്സൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ജോലി സാധ്യതയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ റിലേറ്റഡ്, ഡിജിറ്റൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതൊരു നല്ലൊരു ഒരു ഒരു ഒരു ജോലി സാധ്യതയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡ്രോൺ മാനേജ്മെൻറ്റ്, ഇപ്പോൾ കാരണം ഇപ്പോൾ ഫാമിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അപകട മേഖല സംഭവിച്ചു, ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോൺ മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ എല്ലാ കോർപ്പറേറ്റ്സിലും, നമുക്കിപ്പോൾ വികസിത രാജ്യങ്ങളിലെ എല്ലാ കോർപ്പറേറ്റ്സിലും ഒരു കാർബൺ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് അവർ നിർബന്ധമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സസ്റ്റൈനബിലിറ്റി മാനേജർ അല്ലേ, അവർ ചെയ്യുന്നത് എന്താണ്? ഇപ്പം നമ്മൾ പണ്ട് പറയുന്നത് ഒരു CSR ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കോർപ്പറേറ്റ്സ് വരുന്നത് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു മേഖലയാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റും അതിലേക്ക് ആൾക്കാരും എല്ലാം വരും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെയാണ് ഒരു ഗ്രീൻ ജോബ്സ് ആയിട്ട്, ഒരു സസ്റ്റൈനബിൾ ജോബ് പ്ലാറ്റ്ഫോംസിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് AIയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, AI ടൂൾസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. കാരണം ഇപ്പം ഒരു കാർബൺ എമിഷൻസ് വരികയാണ്, അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി മാനേജർമെ കാർബൺ എമിഷൻസ് ഏതൊക്കെ മേഖലയിലാണ് എമിഷൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
5: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറ് കിട്ടും.
4: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
6: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലേ കുക്ക്വെയർ, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.

0: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻസ് അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: കുറ്റപ്പെടുത്താൻ നമുക്ക് പൂർണ്ണമായി സാധിക്കില്ല. ടെക്നോളജിയുടെ കുഴപ്പമില്ല, നമ്മുടെ ജാഗ്രത കുറവ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് അങ്ങനത്തെ വിഷയങ്ങൾ സംഭവിക്കുന്നത്.
5: ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് AI സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങളാണ്.
4: ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിന് മുന്നേ ചോദിച്ച കാര്യമാണ് e-waste മാനേജ്മെന്റ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കോർപ്പറേറ്റ്സ് ഉണ്ട് അല്ലെ. ഈ കോർപ്പറേറ്റ്സിന്റെ അവർക്ക് അവരുപയോഗിക്കുന്ന ലാപ്ടോപ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, അതിനൊരു ലൈഫ് ടൈം ഉണ്ട്. അവരെല്ലാവരും ഒരു 5 to within 10 years അവർ ഡിസ്പോസ് ചെയ്യാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു e-waste എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ യൂസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ് എല്ലാം നമുക്ക് ഒരുപാട് കുമിഞ്ഞു കിടക്കുകയാണ്. അത് എന്ത് ചെയ്യണം എന്നുള്ളത് വലിയൊരു ഒരു ചോദ്യം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് വേറെ ഇപ്പോൾ ആവശ്യക്കാർക്ക്, ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള മേഖലകളുണ്ട് അല്ലെ, അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് മേഖലയുണ്ട്. അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൈബ്രറി പോലത്തെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വായനശാല പോലത്തെ ഓരോരോ ഗ്രാമങ്ങളിലുള്ള വായനശാല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കെല്ലാം നമുക്കിത് റീറൂട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് അത് കൊടുക്കാൻ പറ്റും. കാരണം ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോഴും യൂസബിൾ ആയിട്ടുള്ള ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും ഒക്കെയാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ്സ് പലരും അത് ഇഗ്നോർ ചെയ്യാണ്. അത് അവരുടെ ഒരു റെസ്പോൺസിബിൾ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ e-waste ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ e-waste ഇപ്പോൾ മൊബൈൽ ഫോൺസിൽ നിന്ന് ഇപ്പോൾ ഗോൾഡിൻ്റെ ഇതുവരെ എടുക്കുന്ന ഒരു ടെക്നോളജി വരും വരുന്നുണ്ട്. അപ്പം അങ്ങനെ റീയൂസബിലിറ്റി അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് വേറൊരു പ്രോഡക്റ്റായിട്ട് മാറ്റാനോ ഒരുപാട് ഇപ്പോൾ e-waste കളക്ഷൻ പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അവർ കളക്ഷൻ പോയിന്റ്സ് വെക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും കളക്ഷൻ പോയിന്റ്സ്. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള e-waste ആണെങ്കിൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കൊണ്ടുപോകും, അത് അവർ റീഡിസൈൻ ചെയ്ത് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിനൊക്കെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ കുറച്ചുകൂടെ മൊബിലിറ്റി ആവശ്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ലഭ്യമാണ് എന്നുള്ളത് നമുക്ക് പൊതുജനത്തിനും കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് e-waste നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
5: അല്ല, അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ളതും
4: അത് ശരിക്കും പറഞ്ഞാൽ അത് സർക്കാരിൻ്റെയും കൂടെ ഒരു ഗവൺമെൻറ് തലത്തിൽ നിന്നും കൂടെ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ്. കാരണം ഈ പറയുന്ന റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു കംപ്ലയൻസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നിർബന്ധപൂർവ്വമായിട്ട് അവർ ചെയ്യേണ്ട ഒരു കംപ്ലയൻസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എത്രയോ പേർക്ക് അത് ഉപയോഗപ്പെടും അല്ലേ. വെറുതെ കെട്ടിക്കിടക്കുന്ന ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എത്രയോ ഗവൺമെൻറ് സ്കൂളുകളിലും അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിലും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടൊരു ഒരു ഒരു ഇത് അത്യാവശ്യം തന്നെയാണ്.
5: പ്ലാസ്റ്റിക് എത്രത്തോളം ഈ ഒരു വിപത്താണോ അത്രയും തന്നെ ഒരു വലിയ വിപത്തായിട്ട് മാറുകയാണ് ഇലക്ട്രോണിക് വേസ്റ്റ്സ്.
4: അതെ.
5: അപ്പോൾ നമ്മൾ ഇനി സംസാരിച്ചത് ഈ തൊഴിലവസരങ്ങളെ കുറിച്ച്. നമ്മളെപ്പോഴും ഡാർക്ക് സൈഡ് മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പം തൊഴിലവസരങ്ങളിൽ വരുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം യുവാക്കൾ സ്വയം സംരംഭകത്വ സാധ്യതകൾ ഈ മേഖലയിൽ ഇപ്പം സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികളിലേക്ക് പോകുമ്പോൾ അവിടെ യുവാക്കൾക്കായിട്ടുള്ള സംരംഭകത്വ സാധ്യതകൾ എന്തൊക്കെയാണ്?
4: ഒരുപാട് സാധ്യതകളാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള റിസോഴ്സസ് ആണ് അല്ലെ. നമ്മളിപ്പോൾ കേരളം പോലുള്ളൊരു ഒരു സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ജനസാന്ദ്രതകളുണ്ട്, ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പോൾ പൂക്കൾ അല്ലെ, പൂക്കൾ ഈ പറയുന്ന ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വലിച്ചു കഴിയുന്ന പൂക്കളിൽ നിന്ന് നമുക്ക് എന്താ പറയുക, അതിൽ നിന്ന് നമുക്ക് ചന്ദനത്തിരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തിലേക്ക് പോകുന്നത്, എല്ലാത്തിലും ഈ പറയുന്ന എമിഷൻസ് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു ഡീകേ ചെയ്ത് പോകുന്നതിനേക്കാളും എമിഷൻസ് കുറവായിരിക്കും അല്ലാത്ത രീതിയിൽ അതൊരു ഒരു ഒരു ഒരു അഗർബത്തിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന സമയത്ത്. അപ്പം റീയൂസബിലിറ്റിയിലേക്ക് പോവാം. അപ്പം നമുക്ക് അവിടെ തന്നെ നമുക്ക് ഒരുപാട് മാലിന്യം നമുക്ക് അറ്റ്സോഴ്സ് തന്നെ നമുക്കത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇപ്പോൾ വികസിത രാജ്യം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പുതുതായിട്ടൊരു ഇത് വന്നിട്ടുള്ള കൊഫിൻസ് അല്ലേ, കൊഫിൻസ് തടി കൊണ്ടുള്ള കൊഫിൻസിന് പകരം അവർ ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ പറയുന്ന കൂണിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കൊഫിനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള എല്ലാ വിഷവും വലിച്ചെടുത്തതിന് ശേഷം അത് മണ്ണിൽ അലിഞ്ഞു വരും. അപ്പോൾ ശരിക്കും നമ്മളൊരു

0: തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു കോഫിൻ ഒരു ശവപ്പെട്ടിയിൽ നിന്നും അത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനേക്കാളും എത്രയോ കുറഞ്ഞ സമയം വരുന്നുള്ളൂ. അത് എത്ര വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും ഡീഗ്രേഡ് ചെയ്യാത്തത് ഈ പറയുന്ന ഒരു ഒരു ഒരു എന്താ പറയുക ഒരു ബയോ കൊഫിൻ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഒരു 45 ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വിഷാംശങ്ങളും വലിച്ചെടുത്തുകൊണ്ടാണ് അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത് ഇല്ലേ. അപ്പം അതൊരു മേഖലയാണ്. ഇപ്പം ഇതുപോലെയല്ല എല്ലാ കാര്യത്തിലും നൂതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നു. വെർട്ടിക്കൽ ഗാർഡനിങ് അല്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ ഹൈ റൈസ് ബിൽഡിങ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ഹൈ റൈസ് ബിൽഡിങ്സ് അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? കാരണം നമ്മുടെ കൃഷി സ്ഥലങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡും പോയിട്ടാണ് ഈ ഹൈ റൈസ് ബിൽഡിങ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മട്ടുപ്പിളവിൽ ടെറസിൽ വരുന്ന ഈ പറഞ്ഞ ഗാർഡനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിങ് അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നിന്നല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഒരു സംരംഭമോ ആയിട്ട് മാത്രം തുടങ്ങേണ്ട ഒരു കാര്യമല്ല. ഓരോ വ്യക്തിയും അത് മുന്നിട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവുക, അതാണ് ശരിക്കും ആവശ്യം.
1: അതിനെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. നമ്മളൊരു സാധാരണ കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഹരിത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാകാൻ നമുക്ക് എന്തൊക്കെ ശീലങ്ങൾ സാധാരണമായി ചെയ്യാൻ പറ്റും?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ജീവിത രീതി, ഇപ്പം നമുക്ക് പണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പറമ്പുണ്ട് അല്ലേ. അപ്പം നമുക്ക് വീട്ടിൽ വരുന്ന വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉമ്മറത്തേക്ക് എടുത്ത് കളയും അല്ലേ. ഉമ്മറത്തേക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് കൊത്തിയെടുക്കാൻ കാക്ക വരും, അല്ലെങ്കിൽ കൊത്തി പെറുക്കാൻ വേണ്ടി കോഴി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചുരുങ്ങി നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം നമ്മുടെ പറമ്പിൽ സ്ഥലമില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ടിട്ടു, ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടിട്ടു. അപ്പൊ അവിടെയെല്ലാം നമ്മൾ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ശരിക്കും നമ്മൾക്കാണ് ഒരു അവബോധം ഉണ്ടാവേണ്ടത് അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് അറ്റ് സോഴ്സ് അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക്, ഇപ്പൊ സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, LKG പോലുള്ള കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു പഠന രീതി അനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ കയ്യിലൊരു മുട്ടായി കടലാസ് ഇട്ട് കഴിഞ്ഞാൽ അവരത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കൊണ്ടിടുകയുള്ളൂ, അല്ലെങ്കിൽ അവർ കയ്യിലൊരു കവർ വെക്കും. കാരണം സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, അവർ എവിടെയെങ്കിലും എടുത്ത് കളയാണ്ട് അവർ കയ്യിൽ വെച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി കളയുക. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഒരുപാട് വീട്ടുകാരെ പോലും ബോധവൽക്കരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ബോധവൽക്കരണമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് മേഖലകളിൽ പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബീച്ച് സൈഡിൽ പോവുകയാണ്, നമ്മളൊരു ഐസ്ക്രീം കഴിച്ചാൽ അത് അവിടെ ഇട്ടു ഇല്ലേ. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി വരണം, ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി വരണം. നമ്മുടെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഹരിതകർമ്മസേനയുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ സർക്കാർ ഇതിനൊരു പോംവഴി കൊണ്ടുവരണം, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്താഗതി. ആ ചിന്താഗതിയാണ് മാറ്റേണ്ടത്, നമ്മുടെ ഹാബിറ്റ്സാണ് മാറ്റേണ്ടത് അല്ലേ. നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാൻ കാരണം ഒരു വേസ്റ്റ് ഒരു സോഴ്സിൽ ജനറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ആ മാറ്റം ഉണ്ടാവുകയാണ്. അതാണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ ഈ ഒരു സംരംഭകത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യുവജനങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലേ. നമ്മൾ ഇപ്പോൾ ഈ കുടുംബശ്രീ പോലെ അത് വളരെ ലോക പ്രശസ്തമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ലോകത്തിന് മുന്നിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെയധികം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ കുടുംബശ്രീ പോലത്തെ യൂണിറ്റ്സ് തന്നെ വേണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഓരോ ആൾക്കും ഓരോ സംരംഭമാവാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കഴിവുകൾ എന്താണ്, ആ കഴിവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരു ബ്രാൻഡിങ് സെൽഫാണ് ബ്രാൻഡിങ് അല്ലേ. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ല, നമ്മൾ സെൽഫ് ഒരു ബ്രാൻഡിങ് ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, എന്തുകൊണ്ടാണ് ചിലർക്ക് നല്ല രീതിയിലുള്ള ഒരു മൈലേജ് കിട്ടുക, ചിലർക്ക് അത് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത്? കാരണം കണ്ടന്റ് രാജാവാണെങ്കിൽ അത് എൻഗേജ് ചെയ്യുന്നതാണ് രാജ്ഞി, മനസ്സിലായോ. അപ്പം നമുക്ക് കണ്ടൻറ്റ് എല്ലാവരും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതെങ്ങനെ എൻഗേജിങ് ആക്കാം, അതെങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്ത് നേട്ടം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെയൊന്നും ഈ പറഞ്ഞ നമ്മൾ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖല അല്ലെങ്കിൽ AI ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റർ, അതിനെ ബേസ് ചെയ്ത് നമ്മുടെ കൺസെപ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ഉൾപ്പെടെയുള്ള ടൂൾസ് നമുക്കത് സപ്പോർട്ടിംഗ് ആണ്, അല്ല നമുക്ക് ത്രെട്ടല്ല. അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു വിസ്ഡം, അയാളുടെ കാലത്തോളം ആർജിച്ചതായിട്ടുള്ള വിസ്ഡം, അയാൾക്ക് സ്വായത്തമായിട്ടുള്ള കഴിവുകൾ, സ്കിൽസ്, ഇതൊന്നും നമുക്ക് ഒരു AIനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. AIനെ നമുക്ക് ഇത് നമ്മുടെ കഴിവുകൾക്ക് കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാഡം പറഞ്ഞു, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നമ്മുടെ മറ്റ്

0: ഓർഗാനിസത്തിനും സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ എങ്ങനെയൊക്കെ സാധിക്കും?
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഒരു ഒരു സൊസൈറ്റിയിൽ ഇത് വെച്ച് മനസ്സിലാക്കണം, നമുക്ക് എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു ഒന്നും വേണ്ട, ഒരു ഒരു ക്രോഷ്യ നമ്മൾ ഉണ്ടാക്കണം, ഒരു ഒരു നൂല് വെച്ച് നമ്മൾ ക്രോഷ്യ ഉണ്ടാക്കണം, അതിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾ നമ്മൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുക, ഒരുപാട് അവബോധം കൊടുക്കുക. എന്ന് വെച്ചാൽ അവയർനെസ്സിനാണ് ഇമ്പോർട്ടൻസ്. ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഇവിടെ ഇന്ന ഇന്ന ഇന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇങ്ങനെ ഇന്ന സോഷ്യൽ മീഡിയയും കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചൊരു അവലോകനമാണ് അവർക്ക് കൊടുക്കുന്നത്, ഒരു അവയർനെസ്സാണ് കൊടുക്കേണ്ടത്. ആ അവയർനെസ് കിട്ടിയതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് ഒരുപാട് സ്കിൽ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ സ്കിൽ ട്രെയിനിങ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ ലെവൽ, നമ്മൾ സ്കൂൾ ലെവലിൽ തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങണം. എന്ന് വെച്ചാൽ അഭിരുചിക്കനുസരിച്ചായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. ഇപ്പം AIയുടെ ഒരു വേറൊരു ഇതും കൂടെ പറയാം. ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളിരിക്കുന്ന ക്ലാസ്സിലൊരു കുട്ടി ഇപ്പോൾ ടീച്ചർ വന്ന് പഠിപ്പിക്കുകയാണ്. ആ ടീച്ചർക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്താണ് എന്നുള്ള ഒരു ഒരു ഒരു ബോധ്യത്തോടെ ആയിരിക്കും ആ ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. അവിടെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഓരോ കുട്ടിയും ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്ന ഒരേ രീതിയിലല്ല അല്ലേ. ചിലർക്ക് ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, പാട്ടിനോടായിരിക്കും അഭിരുചി അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ എന്തെങ്കിലും ഒരു മേഖലയിലായിരിക്കും ഒരു ഒരു പടത്തിനോ പടം വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമായിരിക്കും അഭിരുചി. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സയൻസ് ആണെങ്കിൽ പോലും ഈ സയൻസ് കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത് അവർ എല്ലാവരും ഒരേ രീതിയിലല്ല മനസ്സിലാക്കുന്നത്. അപ്പം അവിടെയൊക്കെയാണ് ഈ AI ടൂൾസ് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. അപ്പം ഇപ്പം AI ടൂൾ യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ AI ടൂളിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന കുട്ടി എന്താണ്, കുട്ടിക്ക് എന്തൊക്കെയാണ് അഭിരുചി, അപ്പം അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ പാഠഭാഗം കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പാഠഭാഗം തിരിച്ചു വരികയാണ്, മനസ്സിലായി. അപ്പോൾ കുട്ടിക്ക് ഗ്രാസ്പിംഗ് കൂടും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ AI നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ അത് അടിമപ്പെടരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നാൽ AI മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതല്ല. നമ്മളൊരു ക്ലാസ്സിൽ 50 പേരുള്ള ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ടാണ് യൂണിഫോംസ് വരുന്നത് അല്ല, എല്ലാവരും തുല്യരാണ്. അപ്പോൾ അവിടെ പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ പോയി. പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് നമുക്ക് AI പോലത്തെ സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് മാത്രമല്ല, അവർ ശരിക്കും പറഞ്ഞാൽ ഫെസിലിറ്റേറ്റേഴ്സാണ് അല്ലെങ്കിൽ മെൻറ്റേഴ്സാണ് അല്ലേ. അപ്പം ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക, അത് എല്ലാ തലത്തിലുള്ള ആൾക്കാരിലേക്കും എത്തിക്കുക. എന്ന് വെച്ചാൽ പല തലത്തിലാണ് ആൾക്കാരുള്ളത് അല്ലേ, സ്ത്രീകൾ പലതരത്തിലുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാർ പലതരത്തിലുണ്ട്, കുട്ടികൾ പലതരത്തിലുണ്ട്. അവർക്ക് എന്താണ് ആവശ്യം? ഇപ്പം നേരത്തെ പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് വെച്ചാൽ അയ്യോ ഈ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടമാണല്ലോ എന്നുള്ളതാണ്. അപ്പം അപകടമുണ്ട്, അപകടം ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് അപകടത്തിനെതിരെ നമുക്ക് എങ്ങനെ ജാഗ്രതയായി ഇരിക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ഇതെല്ലാം നമ്മൾ സ്വായത്തമാക്കണം, അത് അവിടെയാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സ്വായത്തമാക്കി എടുക്കാം, സ്വായത്തമായി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവുകയാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അല്ലാതെ നമ്മൾ അതിനൊരു ത്രെട്ടായിട്ടല്ല നമ്മൾ കാണേണ്ടത്.
0: പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ഒരു ഒരു നേച്ചറാണല്ലോ, നമുക്ക് സൗകര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചെടുത്താണെങ്കിൽ ഇപ്പം നമ്മുടെ തലമുറയല്ല ഇനി വരുന്ന കുട്ടികൾ, അവർ പിറന്നു വീഴുന്നത് തന്നെ AIയിലോട്ടാണ്. അപ്പം ഇവരുടെ ഒരു കൺട്രോൾ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്, മാം പറഞ്ഞു എല്ലാം AI തരുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. പക്ഷെ എന്നാൽ പോലും ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആരും ഡെലിബറേറ്റ്ലി തയ്യാറാവില്ലല്ലോ. അപ്പം എവിടെയാണ് നമ്മളൊരു ഈ LOC വരയ്ക്കേണ്ടത് എവിടെയാണ്?
1: ഇപ്പം നമ്മളൊരു വെൽനെസ്, നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് വെൽനെസ്. ഈ വെൽനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർ യു വെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വെൽനെസ്സിന് പല തരത്തിലുള്ള മീനിങ് ഉണ്ട്. നമ്മൾ ഫിസിക്കലി വെല്ലാണോ, നമ്മൾ ഇമോഷണലി വെല്ലാണോ, നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ഇതാണോ, നമ്മൾ സ്പിരിച്വലി വെല്ലാണോ, നമ്മൾ ഓൾ ടുഗദർ ഒരു ഓവറോൾ വെൽനെസ് ഉണ്ടോ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് എന്താണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഒരു ഒരു ബോധ്യം ഉണ്ടാവണം അല്ലേ. ഇപ്പം നമ്മളൊരു ഒരു നമ്മളൊരു കുട്ടി ഇപ്പം നമ്മൾ ജനിച്ചു വീഴുന്നൊരു കുട്ടി ഒരു 2 മാസം 3 മാസം തൊട്ട് അതിൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കയ്യിൽ വരികയാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻ ടൈംസ് നമുക്ക് കുറയ്ക്കാം. നമ്മൾ അവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കണേ എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ കുട്ടിക്ക് എത്രത്തോളം എന്ത് ഇൻഫോർമേഷനാണ് നമുക്ക് കൊടുക്കേണ്ടത് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. ആ ചെറിയ കുട്ടി കാണേണ്ടത് കാഴ്ചകളാണ്, ചിത്ര

0: ജലവും മണ്ണും കാര്യങ്ങളും എല്ലാമാണ്. അത് കണ്ടും തൊട്ടും അറിഞ്ഞും രുചിച്ചുമാണ് അത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും വളരുന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും കുട്ടികൾ വരുന്നത്. അതിനുശേഷം ഒരു 7 വയസ്സോട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നതിട്ട് ആ ടൈം തൊട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് ഇതെങ്ങനെ ഉപയോഗിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാത്രമേ നമുക്ക് കുട്ടികളിലേക്ക് ആ ഒരു ശീലം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പാരൻസ് തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പോൾ പാരൻസ് പലരും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വെറും ടീച്ചേഴ്സ് മാത്രമല്ല, അവർ ഫെസിലിറ്റേറ്റേഴ്സാണ്, അവർ മെൻറ്റേഴ്സാണ്. അവർക്കത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എന്താണ് എത്രത്തോളം വേണം, എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ തന്നെ കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ വളരാൻ അനുവദിക്കുക, അവരെ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകാൻ സമ്മതിക്കുക. ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ ഒരു കിൻഡർ ഗാർഡനിൽ കൊണ്ടുപോയി ഒരു കുട്ടീനെ ചേർത്താൽ പോലും പാരൻസിന് വേണ്ടത് CCTV ആക്സസ് ആണ്, അവിടെ എന്ത് നടക്കുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് ഒരു ഒരു സെൽഫ് ഒരു എബിലിറ്റി ഉണ്ടാവണം അല്ലേ. എപ്പോഴും പാരൻസ് ഉണ്ട്, അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഫീലിംഗ് 100% വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇതിലേക്ക് ഒരു സ്ലേവ് ആയി പോകുന്നത്. അപ്പോൾ കുട്ടികളെ കുട്ടികളായിട്ട് വളരാൻ അനുവദിക്കുക. ഇപ്പം യുവജനങ്ങൾക്കാണെങ്കിലും അവരുടെയും സർഗാത്മികമായ ക്രിയാത്മകമായിട്ടുള്ള ഒരു കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവരെ അനുവദിക്കുക. അപ്പോൾ അവിടെയൊക്കെ നമുക്കിപ്പോൾ ഒരു ഒരു പാട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി പാട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു AI അടുത്ത് നമ്മളൊരു പാട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനത്തെ എളുപ്പ വഴികളിലേക്ക് പോവാണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിത പാഠത്തിലൂടെ തന്നെ പഠിച്ചു വരണം. അത് നമ്മുടെ ആ റൂട്ട്സ് നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരിക. നമ്മളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് AI എന്ന് പറയുന്ന ഉണ്ടാവും. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു കാലഘട്ടത്തിൽ, ഒരു 100 വർഷം കഴിയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ 80 കോടി ആൾക്കാരുണ്ടെങ്കിൽ 80 കോടി ആൾക്കാരുടെ കൂടെ ഒരു 60 കോടി റോബോട്ട്സും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരു മെർജ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് മനുഷ്യനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു ഒരു ഇതല്ല AI, അല്ലെങ്കിൽ ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി തുടച്ചു നീക്കുന്ന ഒരിതല്ല. നമ്മളുടെ ജീവിതം നമ്മളുടെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിനും കുറച്ചുകൂടെ എന്താ പറയുക സഹായകരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതൊരിക്കലും നമ്മുടെ AI നമ്മുടെ സ്ലേവും അല്ല, നമ്മൾ AIയുടെ സ്ലേവും ആവാൻ പാടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പോൾ നമ്മുടെ ഹരിതചിന്തയിലേക്ക് തിരിച്ചു വന്നാൽ നമുക്കറിയാം ഇപ്പോൾ 80s ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ എല്ലാവരും 80s ആ ഒരു ഇതിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു പ്രോഡക്റ്റ് അല്ല ഔട്ട്കമ്മിലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് പല റിപ്പോർട്ടുകളും വരുന്നത് ഈ 80s ഇതിൽ പോയി അത്രയും ഡേറ്റ ബേഴ്സ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡേറ്റ സെൻറ്റേഴ്സിന് വരുന്നത് വൈദ്യുതി എത്രത്തോളം ഉപയോഗിക്കുന്നു, വെള്ളം എത്രത്തോളം ഉപയോഗിക്കുന്നു, ഇതുവഴി പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന നാശം. നമ്മളിത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊരു ഫെസിലിറ്റി കിട്ടുമ്പോൾ നമ്മൾ ആ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ AIക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇതിലേക്ക് നമ്മൾ ആകൃഷ്ടരായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു യുവതലമുറ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുക ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഇനിയും ഉണ്ടാവും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും.
1: പക്ഷെ അപ്പോൾ കൂടുതൽ കൂടുതൽ എൻവയൺമെന്റ്
0: തീർച്ചയായും, പക്ഷെ അവിടേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പലർക്കും പെറ്റ്സ് ഉണ്ട് അല്ലെ, ഒരു പൂച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നായക്കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ കിളികളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരു പെറ്റായിട്ടായിരിക്കണം നമ്മളൊരു ചെടീനെ വളർത്തുക അല്ലെ. നമ്മളൊരു ചെറിയ കുട്ടിക്ക് നമ്മൾ പറയുകയാണ് ഒരു ചെടി കൊടുത്തിട്ട്, ചെടി സമ്മാനമായിട്ട് കൊടുത്തിട്ട്, അത് ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് അത് വളർത്തുക. അപ്പോൾ ആ കുട്ടിയിൽ നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊണ്ടുവരികയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമുക്ക് ഇതാണെങ്കിലും ഇപ്പം നായക്കുട്ടിയാണെങ്കിലും പൂച്ചയ്ക്കാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ചെയ്യിക്കുക. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുക. അതുപോലെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഒരുപാട് വീടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾ ദേഷ്യം വരുമ്പോൾ എല്ലാം വലിച്ചെടുത്ത് കളയുന്നു, അങ്ങനത്തെ പ്രവണതകൾ നമ്മൾ എപ്പോഴും അത് സ്റ്റോപ്പ് ചെയ്യുക. അത് അതുണ്ടാവുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതോടൊപ്പം തന്നെ ഈ സാങ്കേതികവിദ്യ എന്തായാലും മുന്നിലേക്ക് തന്നെ പോകുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം, ഇപ്പം ഡൽഹി പോലത്തെ ഒരു ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറന്നു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ആയുർദൈർഘ്യം നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മൾ ഒരു 90 വയസ്സിൽ ജീവിക്കേണ്ട ആൾക്കാർ ഇന്നിപ്പോൾ

0: 60 വയസ്സിൽ മരിച്ചു പോവുകയാണ്, കാരണം അവർക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്? അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ഡിജിറ്റൽ മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇൻഫോർമേഷനാണ്. ആ ഇൻഫോർമേഷൻ, ആവശ്യമുള്ള ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അവർക്കത് പകർന്നു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് വളർത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ ടൂറിസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയും, അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കുറേ ഇതെല്ലാം കൊണ്ടുപോകും, വെള്ളം കൊണ്ടുപോകും, മറ്റേ കൊണ്ടുപോകും, എന്നിട്ട് നമ്മൾ അവിടെ കളഞ്ഞിട്ട് വരും. അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ സമ്മതിക്കരുത്. അപ്പോൾ അവിടെയാണ് റെസ്പോൺസിബിൾ ടൂറിസം. എല്ലാത്തിലും നമ്മൾ ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഇമ്പോസ് ചെയ്യുക, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക നമ്മുടെ ലൈഫിൽ, നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ഈ പുതിയ തലമുറയിലേക്ക് നമ്മൾ സ്വയം പഠിക്കണം. അത് ഒന്നാമത്തെ കാര്യം. നമ്മൾ സ്വയം പഠിച്ചാൽ മാത്രമേ പുതിയ തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറ അല്ല മടിയന്മാർ, നമ്മളാണ് മടിയന്മാർ. മനസ്സിലായി? നമുക്കിപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആകൃഷ്ടരായിട്ട് നമ്മളതിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റാണ്ടാവണം. അവിടെ നമ്മളൊരു സ്വയം മനസ്സിലാക്കി എന്താണ്, എന്ത് വേണം, എങ്ങനെയാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ശുചിത്വം, എൻ്റെ ചുറ്റുപാടും ശുചിത്വം ഉള്ളതായിരിക്കണം എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം, അല്ലേ? അവിടെ മുന്നിലോട്ട് ഇത് കടന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ലിറ്ററിങ് നമ്മുടെ റോഡിൽ കാണില്ല. ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതെടുത്ത് ഇടും. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ചിന്താഗതിയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്.
1: ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വായത്തമാക്കേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? കാരണം ഈ പറഞ്ഞുവല്ലോ, സാങ്കേതിക വിദ്യയുടെ വളർച്ച മുന്നോട്ട് പോവുകയുള്ളൂ. ആ വളർച്ചയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവതലമുറ ഗെയിൻ ചെയ്യേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്?
0: ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്കിൽസ് ഉണ്ട്, അല്ലേ? അവരുടേതായ സ്കിൽസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതാണ് പലപ്പോഴും ഒരു പരാജയത്തിലേക്ക് പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരോ അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അതിന് അപ്പുറമായിട്ട് കുട്ടികളുടെ സ്വന്തം കഴിവുകൾ എന്താണ്, അവരുടെ ക്രിയേറ്റീവ് സ്കിൽസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ അതിന് നമുക്ക് AI ഉപയോഗിക്കാം. AI ടൂൾസ് നമുക്ക് മനസ്സിലാക്കി തരാം, അനലൈസ് ചെയ്യാൻ പറ്റും ഈ കുട്ടിക്ക് എന്താണ്, ഈ കുട്ടിയുടെ സ്കിൽസ് എന്താണ്, ഈ കുട്ടിയുടെ അഭിരുചി ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. അപ്പം അതിന് ആ രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹീ ബിക്കംസ് എ സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ, അല്ലേ? അപ്പോൾ അയാളുടെ കഴിവിൽ തന്നെ അയാൾക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കും. അതൊരു നമ്മളൊരു ഓറിയൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പൊക്കോളും, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പാടാൻ അറിയാത്ത ഒരാളെ കൊണ്ട് നമ്മൾ തല്ലി പഠിപ്പിച്ച് പാട്ട് പാടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും പറ്റില്ല, അല്ലേ? അതേസമയം അയാളുടെ അഭിരുചി അതാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളുടെ ഭാവി ശോഭനമാകാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്, പക്ഷെ ജോലി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോളജ്, അവർ പഠിച്ചിട്ടുള്ള ആ തിയറട്ടിക്കൽ നോളജ് അവർക്ക് സ്കിൽസായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർക്കതിൻ്റെ അഭിരുചിയില്ല. അഭിരുചി ഇല്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ തല്ലി പഠിപ്പിച്ച് അത് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം വരികയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് പോലും നമുക്ക് AI ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്? ആ കുട്ടിയുടെ അഭിരുചി അനുസരിച്ച് ആ കുട്ടീനെ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്വിപ്പ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതുപോലെ എല്ലാം നമ്മൾ AI കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇൻഡിവിജ്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഉള്ള അഭിരുചി എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കുഞ്ഞുനാളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഒരു കുട്ടി വരയ്ക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുട്ടീനെ വരയ്ക്കാൻ സമ്മതിക്കില്ല, അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയും, ഇല്ലേ? അപ്പോൾ കുട്ടിക്ക് വരയ്ക്കാനുള്ള സ്കില്ലിൽ നമ്മൾ അതിനെ പിടിച്ച് മാറ്റുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, അതിന് മെൻ്റൽ ബ്ലോക്ക് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കാതെ അവർക്ക് സ്വയം, നമുക്ക് എല്ലാവർക്കും, നമ്മൾക്ക് എന്താണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് നമുക്കും അറിയില്ല, അല്ലേ? നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ പോവാണ്. അങ്ങനെ പാടില്ല. നമുക്ക് ദേർ ഷുഡ് ബി എ സ്പേസ്, നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവണം. അതിലെന്താണ് ഞാൻ, എന്താണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്നതാണ് എൻ്റെ സന്തോഷം, അല്ലേ? എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ പറ്റും, അല്ലേ? പക്ഷേ എനിക്കത് സന്തോഷിക്കാൻ പറ്റുമോ? എൻ്റെ സന്തോഷം അതല്ല. സന്തോഷം ഷുഡ് കം ഫ്രം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ട ഒരു ഇതാണ്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്.
1: എന്തായാലും ഇത്രയും സമയം നമ്മൾ ഈ ഒരു എന്താ പറയുക, സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികളെക്കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ കൺസേൺ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയത്. കൺസേൺ ഇപ്പോഴും ഉണ്ട്, പക്ഷെ കോ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് മാഡം ഇത്രയും നേരം നമ്മളോട് പറഞ്ഞതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യയും

0: ഒരുപാട് സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇങ്ങനെ ഒരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചതിൽ. മാഡം ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ മീര അസ്മിയാണ്. വിളിച്ച ശ്രോതാക്കൾക്കും മാഡത്തിനോടും ആകാശവാണിയോട് പ്രത്യേകം നന്ദി.
1: വളരെ നന്ദി.
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ മീര അസ്മിയോട് സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പം നന്ദിനി രഘുനാഥ്, ടി എസ് പ്രീത. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: ഫാം ടു സിറ്റി
5: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50.
4: ഫാം ടു സിറ്റി മറക്കാതെ കേൾക്കുക. ഫാം ടു സിറ്റി
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: റാണി ദുർഗാവതിയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പൊതുപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ സമൃദ്ധിക്കും റാണി ദുർഗാവതി പ്രധാന പരിഗണനയാണ് നൽകിയതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ടെൽ അവീവിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനം ഇസ്രയേലിലെ വിമാനത്താവളത്തിലോ കെട്ടിടത്തിലോ മറ്റൊരു വിമാനത്തിലോ ഇടിച്ചിറക്കാനായിരുന്നു ഒമാനി സഹപൈലറ്റിന്റെ ശ്രമമെന്ന് വെളിപ്പെട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റിലായ പൈലറ്റ് ഹമാം അൽ ഹമാമിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. ഒരു വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചരിത്രാന്വേഷികളെയും സഞ്ചാരികളെയും ആകർഷിക്കും വിധം മുസിരീസ് പൈതൃക പദ്ധതിയെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. മുസിരീസ് ജലയാനങ്ങളുടെ പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5-ാം ഗഡു 428.14 കോടി അനുവദിച്ചു. ഇതിന് ആനുപാതികമായ സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആദിമൂലം വെട്ടിക്കോട് നാഗരാജ സ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആയില്യ മഹോത്സവം നാളെ. മാവേലിക്കര താലൂക്കിന് പുറമെ കായംകുളം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കൊല്ലം പത്തനാപുരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. കടശ്ശേരി വിനോദ് ഭവനിൽ രാജമ്മയാണ് മരിച്ചത്. ഇന്ത്യ ഉറുഗ്വായ് അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരം നാളെ കൊൽക്കത്തയിൽ. സോൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 1 മണിക്ക്.

1982 പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രണയവും മനുഷ്യവികാരങ്ങളും ഇഴചേർത്തുകൊണ്ടുള്ള മനോഹരമായ ഒന്നാണ്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലെ ഗാനങ്ങൾ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഓരോ മലയാളിയും ഹൃദയത്തോട് ചേർത്ത് വച്ച ഇണ എന്ന ചിത്രത്തിലെ മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ ചിത്രമഞ്ജുഷ നമുക്ക് ആസ്വദിക്കാം. ആദ്യ ഗാനം ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്.

ഇണ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയത് ബിജു തിരുമലയും സംഗീതം നൽകിയത് എ ടി ഉമ്മറും. നമുക്കിനി ആസ്വദിക്കാം യേശുദാസും എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും പാടിയ ഈ ഗാനം.

ഇണ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ചിത്രമഞ്ജുഷയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത്. അടുത്ത ഗാനം പാടിയത് കൃഷ്ണചന്ദ്രൻ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇണ എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയ മറ്റൊരു ഗാനം

ജീവിതയാത്രയിൽ പരസ്പരം താങ്ങും തണലുമായി മാറുന്ന മനുഷ്യബന്ധങ്ങളുടെ കഥ പറഞ്ഞ ചിത്രം ഇണ. ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ചിത്രമഞ്ജുഷയിൽ നാം ആസ്വദിച്ചത്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തിരിപ്പൂക്കളിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ഹരിഹരൻ പാടിയതാണ്, ചിത്രം ഉന്നയി നിനയത്ത്.

പ്രിയ ശ്രോതാക്കളെ, തിരികെ പോക്കലാണ് നാം കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇനി പ്രകാശധാര.

0: ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു.
1: ആർത്തവ വിരാമം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അതായത് ഒരു 45 മുതൽ 50 വയസ്സിനിടയിലാണ് സാധാരണ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. ഇത് ചിലരിൽ 45 വയസ്സിന് മുന്നേ വരെ, അവർക്ക് ഏർലി മെനോപോസ് എന്ന് പറയും. 40 വയസ്സിന് മുന്നേ വരുന്നവർക്ക് ഒരു ഓവറിൻ ഫെയിലിയർ എന്നുള്ള രീതിയിൽ, അത് കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്, അത് കുറച്ച് ഇവാലുവേഷൻ വേണ്ട ഒരു അസുഖമാണ്. കേരളത്തിലൊക്കെയാണെങ്കിൽ ഒരു 48-50 വയസ്സിനോട് അടുക്കുമ്പോഴാണ് സാധാരണ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. ഈ ആർത്തവ വിരാമം ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ ആരോടും പറയാറില്ല. പറഞ്ഞാലും അധികം ആരും ഇത് പാർട്ട് ഓഫ് ലൈഫ് അല്ലെങ്കിൽ പ്രായമാവുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണെന്ന് കരുതി അതിന് ട്രീറ്റ്മെന്റ് എടുക്കാറില്ല. എന്തുകൊണ്ടാണ് ഈ ആർത്തവ വിരാമം ഉണ്ടാകുമ്പോൾ ചില ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്? ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവിൽ വരുന്ന കുറവുകളാണ്. മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഹോട്ട് ഫ്ലാഷസ് അഥവാ ചൂട് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവാം. അതായത് സ്ത്രീകളില് രാത്രികാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുക, ഒരുപാട് വിയർക്കുക, തലവേദന എടുക്കുക, നെഞ്ചിടുപ്പ് കൂടുക, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന ഒരു പേരാണ് ഈ ഹോട്ട് ഫ്ലാഷസ്. സാധാരണ ഇത് 2 മുതൽ 5 മിനിറ്റ് വരെയാണ് ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തോട് അടുക്കുമ്പോഴും അതിനുശേഷവുമായിട്ടുള്ള ഒരു 4-5 വർഷമാണ് സാധാരണ ഈ ഹോട്ട് ഫ്ലാഷസ് അനുഭവപ്പെടാറുള്ളത്. അത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു സിവിയറിറ്റി കുറഞ്ഞു കുറഞ്ഞ് ഇതില്ലാതെയാവും. അപ്പൊ ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആ സമയത്തായിരിക്കണം ചികിത്സ കിട്ടേണ്ടതും. പിന്നെയുള്ളത് ഉറക്കത്തിലെ പ്രശ്നങ്ങളാണ്. അതായത് 40 മുതൽ 60% ആർത്തവ വിരാമത്തിലുള്ള സ്ത്രീകൾക്ക് ഉറക്കവുമായിട്ടുള്ള ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാം. മിക്കവാറും പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുക, പ്രോപ്പറായിട്ട് ഒരു ഉറക്കം കിട്ടാതിരിക്കുക, പിന്നെ ഉറക്കം വരാനായിട്ടുള്ള താമസം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ലക്ഷണം. പിന്നെയുള്ളത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, മറവി, പിന്നെ മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരയുക, ഇതൊക്കെ ഈസ്ട്രജൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. പിന്നെ ഉണ്ടാകുന്ന സാധ്യതയുള്ള സിംറ്റം എന്ന് പറയുന്നത് യോനി ഭാഗം ഡ്രൈ ആകാനും അത് കാരണം അവിടെ ഇൻഫെക്ഷൻസ് വരാം, ചൊറിച്ചിൽ വരാം, പിന്നെ ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യോനി ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരാം. പിന്നെ മെനോപോസ് കഴിയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ സ്കിന്നൊക്കെ അതിന്റെ ക്വാളിറ്റിയൊക്കെ കുറയും, വളരെ തിന്നാവും, അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എല്ലിന്റെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ്. സാധാരണ ഈ ആർത്തവ വിരാമത്തോടടുത്താണ് എല്ലിന്റെ ബലക്കുറവ് രൂപപ്പെടുന്നത്. എല്ലിന്റെ ബലക്കുറവ് രൂപപ്പെടുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള വീഴ്ചയിൽ അല്ലെങ്കിൽ വെറുതെ ചറക്കി വീഴുമ്പോൾ തന്നെ കൈയൊടിയുക, കാലൊടിയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു പ്രായമായ സ്ത്രീകൾ? അതൊക്കെ ഈസ്ട്രജൻ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ആർത്തവ വിരാമം വരുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ ഒരു ലക്ഷണമാണ്. മിക്കവാറും സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ആരും ഇതിനെക്കുറിച്ച് തുറന്നു പറയാറില്ല. തുറന്നു പറഞ്ഞാൽ തന്നെയും അതിന് ആവശ്യമുള്ള ചികിത്സ കിട്ടാറില്ല. അപ്പം ഇതിനെല്ലാം തന്നെ ഒരു പ്രോപ്പർ ചികിത്സാരീതിയുണ്ട്. അതിനെയാണ് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയെ കുറിച്ച് പറയുമ്പോൾ പേടിയുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് പേടി? ചിലർ പറയും ഇത് കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും, ചിലർ പറയും ഇത് കാരണം ഹൃദ്രോഗം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ശരിയായ ആൾക്ക് ശരിയായ ഡോസിൽ ശരിയായ രീതിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അതേസമയം അത് ഫലപ്രദവുമാണ്. പല ലക്ഷണങ്ങളും ഇത് കാരണം നമുക്ക് കുറയ്ക്കാനും പറ്റും. എന്താണ് നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈസ്ട്രജൻ അഥവാ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന സ്ത്രീകളുടെ മെയിൻ ഹോർമോണായ ഈസ്ട്രജൻ ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ ആയിരിക്കില്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ചിലർക്ക് ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കും, ചിലർക്ക് പാച്ച് ആയിട്ട് കൊടുക്കും, ചിലർക്ക് ക്രീമുകളായിട്ട് കൊടുക്കും. ടാബ്ലറ്റ് ആണെങ്കിലും ഏറ്റവും ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ടൈട്രേറ്റ്, അതായത് ലക്ഷണങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് സെയിം ഡോസിൽ നോക്കൂ, അല്ലെങ്കിൽ അതിന്റെ ഡോസ് കൂട്ടുകയാണ് സാധാരണ ചെയ്യുന്നത്. പാച്ച് ആണെങ്കിൽ നമ്മൾ തൊലിപ്പുറത്ത് ഒട്ടിച്ചു വെച്ചാൽ മതി, ഗുളിക കഴിക്കുന്നതിന്റെ അത്ര പ്രശ്നങ്ങൾ പാച്ച് ഒട്ടിക്കുമ്പോൾ ഉണ്ടാവത്തില്ല. പക്ഷെ ഇതിൽ നിന്നെല്ലാം സൈഡ് എഫക്ട്സ് കുറഞ്ഞായിട്ടുള്ള ഒരിതാണ് ക്രീമുകൾ. യോനി ഭാഗത്തുള്ള ചൊറിച്ചിലിനും ഡ്രൈനസിനും ഒക്കെ ആയിട്ട് രാത്രികാലങ്ങളിൽ ഈസ്ട്രജൻ ക്രീം അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതിന് ഏറ്റവും കുറവ് സൈഡ് എഫക്ട്സ് ആണ്. വേറെ പ്രശ്നങ്ങൾ ഈ പാച്ച് ഒട്ടിക്കുമ്പോൾ ഉള്ള സ്കിൻ ഇറിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. ഈ യോനി ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾക്കേ ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ ചൂട് പോലെ വരുന്നത്, അതൊന്നും ഈ ക്രീം ഉപയോഗിക്കുന്നത് വഴി ഇംപ്രൂവ് ആവില്ല. അതിനുവേണ്ടി പാച്ച് അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ പ്രൊജസ്ട്രോൺ ആഡ് ചെയ്യുന്ന എന്തിനാ വെച്ചാല്, നമ്മൾ ഈസ്ട്രജൻ മാത്രമായിട്ട് എടുക്കുമ്പോൾ യൂട്രസിന്റെ ലൈനിങ് എൻഡോമെട്രിയം എന്നുള്ള ഒരു ലൈനിങ് ഉണ്ട്, അതിന്റെ കട്ടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൊജസ്ട്രോണും കൂടെ എടുത്ത് ഈ കട്ടി നമ്മൾ സാധാരണ മെൻസസ് ആവുന്നതുപോലെ ബ്ലീഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് യൂട്രസ് ഉള്ളവരിൽ ഈസ്ട്രജൻ മാത്രം കൊടുക്കില്ല, അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പ്രൊജസ്ട്രോണും കൂടെ കൊടുക്കും. അപ്പൊ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ എൻഡോമെട്രിയത്തിൽ ഉണ്ടായിരിക്കുന്ന കട്ടി അങ്ങ് മാറും. അങ്ങനെ എല്ലാ 3 മാസം, അല്ലെങ്കിൽ ചിലർക്ക് മാസം തോറും ബ്ലീഡിംഗ് വരാൻ കുഴപ്പമില്ലെങ്കിൽ മാസം തോറും പ്രൊജസ്ട്രോൺ കൊടുക്കും. പക്ഷെ ചിലർക്ക് 3 മാസത്തിലൊക്കെ ബ്ലീഡിംഗ് വന്നാൽ മതി എന്നാണെങ്കിൽ 3 മാസത്തിൽ കൊടുക്കും. അതേസമയം ഇപ്പൊ യൂട്രസ് ഇല്ലാത്ത രോഗികൾ ഉണ്ടാവുമല്ലോ, അതായത് ഹിസ്റ്റെറക്ടമി കഴിഞ്ഞവര്, അങ്ങനെയുള്ളവരിൽ ഈസ്ട്രജൻ മാത്രം മതിയാവും, അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ യൂട്രസും ഓവറിയൊക്കെ എടുത്തു മാറ്റിയവരിലും ഇതേ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സിന് മുന്നേ മെൻസസ് നിൽക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും ഇതേ ട്രീറ്റ്മെന്റ്, അവർക്കായിരിക്കും ഇത് കൂടുതൽ ആവശ്യം വരിക. കാരണം അവരുടെ ഓവറി നേരത്തെ പ്രവർത്തനം നിന്നിരിക്കുകയാണ്. അപ്പം അവർക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവരുടെ എല്ലിന്റെ ഒക്കെ ബലക്ഷയം വന്ന് അവർക്ക് നേരത്തെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നേരത്തെ തന്നെ ഇത് തുടങ്ങുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് 40 വയസ്സിനെയൊക്കെ മുന്നേയൊക്കെ നിൽക്കുവാണെങ്കിൽ അവർക്കിത് വളരെ ആവശ്യമായിട്ട് വരും. അതേപോലെ യൂട്രസ് മാത്രമല്ല ഓവറിയും കൂടെ എടുക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും നേരത്തെ ഈസ്ട്രജൻ കുറയാനും ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അവർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് ഉപകാരം ഉണ്ടാകും. ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ഫലപ്രദമാകാൻ പോകുന്നത് നമ്മുടെ ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞതിലും പിന്നെ യോനി സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലിന്റെ ബലവുമാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരാൻ പോകുന്നത്. അപ്പൊ ഇത് മൂന്നും തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നവും. അപ്പം ഈ ട്രീറ്റ്മെന്റ് ഈ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. പിന്നെ ഇത് ആർക്കാണ് ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കാൻ സാധിക്കാത്തത്? അതായത് ചിലർക്ക് നമ്മൾ റിസ്ക് നോക്കും. ഒരു സ്ത്രീ ഇങ്ങനത്തെ സിംറ്റം ആയിട്ട് വരികയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്, അതായത് അവർക്ക് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് നോക്കും. അതേസമയം തന്നെ ഈ ഹൃദ്രോഗത്തിന്റെ ഉള്ള സാധ്യത എത്രയാണെന്ന് നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ ഹോർമോൺ തെറാപ്പി കൊടുക്കാറുള്ളൂ. ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനു മുന്നേ ഹൃദ്രോഗം വന്നിട്ടുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അല്ലെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ട്, പിന്നെ യോനിയിൽ കൂടെ എന്തുകൊണ്ടെന്ന് അറിയാത്ത രക്തസ്രാവം ഉണ്ട്, ഇങ്ങനെയുള്ളവർക്കൊന്നും നമ്മളിത് കൊടുക്കത്തില്ല. അല്ലാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇത്. വളരെ ചെറിയ ഡോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രോഗലക്ഷണങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഡോസ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ തരത്തിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ അതേസമയം ഫലപ്രദമാണ്, പല ലക്ഷണങ്ങളും ഇംപ്രൂവ്മെന്റും വരും. സ്ത്രീകൾ പലപ്പോഴും പറയാറുണ്ട് എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു ചെറിയ ഡോസ് ഈസ്ട്രജനിൽ തന്നെ തീർന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റാതെ വരാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫുഡിൽ തന്നെ ചില ഇപ്പം ചേന അല്ലെങ്കിൽ സോയ, ഇതൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങുന്ന ഫുഡാണ്. അപ്പം ഇതൊക്കെ കഴിക്കുന്നതിലൂടെ കുറച്ച് ഇംപ്രൂവ്മെന്റ് വരും. ഇത് കൂടാതെ വേറെ ചില മരുന്നുകൾ, യോനി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ലൂബ്രിക്കൻസ്, വ്യായാമം ചെയ്യുന്നത്, ഇതൊക്കെ ഈ ലക്ഷണങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ എത്ര കാലം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും എന്നുള്ളത്, അത് ശരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് വലിയ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റേ ആവശ്യം വരില്ല. പക്ഷെ ചിലർക്ക് ഭയങ്കര സിംറ്റംസ്, ഭയങ്കര ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കാലം എടുക്കേണ്ടി വരും. മാക്സിമം നമ്മളൊരു 10 വർഷമൊക്കെ ഇത് കൊടുക്കാറുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് നിർത്താൻ പറ്റാറുണ്ട്. ലക്ഷണങ്ങളൊക്കെ സാധാരണ കുറച്ച് നാളുകൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ തന്നെ നമുക്ക് മരുന്ന് കുറച്ച് നിർത്താൻ പറ്റും. ഇതല്ലാത്തവർക്ക് നമുക്ക് വേറെ മാർഗ്ഗങ്ങൾ, ഈ പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇംപ്രൂവ് ചെയ്യാം, വ്യായാമം ചെയ്യാം, വേറെ മരുന്നുകൾ ട്രൈ ചെയ്യാം, ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്നുള്ളത് ഒരു രോഗമല്ല, അത് നമ്മൾ സ്ത്രീകൾ കടന്നു പോകേണ്ട ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യുക, നമുക്ക് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അങ്ങനെ അതുവഴി നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറച്ച് നമുക്കൊരു നോർമൽ ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് എത്രയും വേഗം അതിനുള്ള ചികിത്സാ രീതി സ്വീകരിക്കേണ്ടതാണ്.
0: ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം റഫീഖ് അഹമ്മദ് എഴുതി, അഫ്സൽ യൂസഫ് സംഗീതം നൽകി. അൻവർ സാദത്തും റിമി ടോമിയും യാസിൻ നിസാറും പാടിയത്. ചിത്രം മൈലാഞ്ചി മൊഞ്ചുള്ള വീട്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 1 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ തുടരുകയാണെന്നും അന്തിമ രൂപമായിട്ടില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ മ്യൂണിക് ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ഷി സ്കൂട്ടർ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്നും VD സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലെ കുടുംബങ്ങൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. തൃശൂരിൽ കായികമേളയ്ക്കിടെയുണ്ടായ അപകട കാരണം അപ്രതീക്ഷിത മഴയും കാറ്റും ആണെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബേക്ക് എക്സ്പോ 2026 ആറാം പതിപ്പിന് വെള്ളിയാഴ്ച അങ്കമാലിയിൽ തുടക്കമാകും. 3 ദിവസത്തെ പരിപാടി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. എടപ്പള്ളിയിൽ സ്പായിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ ലോഡ്ജിലെത്തിച്ച് മയക്കുമരുന്ന് നൽകി പീഡനത്തിനിരയാക്കിയ കേസിൽ 2 പേരെ പോലീസ് പിടികൂടി. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ശ്രീരാജ്, തൃക്കാക്കര സ്വദേശി ജിത് മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത്. കൊല്ലം പത്തനാപുരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി വിനോദ് ഭവനിൽ രാജമ്മ മരിച്ചു. ജോലിക്കായി എത്തിയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഹയർ സെക്കൻഡറി അധിക ബാച്ചുകൾ അനുവദിച്ചതിൽ അഴിമതിയെന്ന് മുൻമന്ത്രി V ശിവൻകുട്ടി. പുതിയ ബാച്ചുകൾ അനുവദിച്ചതിൽ ഏകദേശം 300 കോടി രൂപയുടെ അഴിമതിയാണ് സംശയിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

ഏകതാര. പ്രിയ ശ്രോതാക്കളെ, മലയാള സിനിമാ രംഗത്ത് തന്റേതായ ഭാഷയും ഭാവനയും സൃഷ്ടിച്ച ശ്രദ്ധേയനായ ഗാനരചയിതാവാണ് ഷിബു ചക്രവർത്തി. ലാളിത്യവും കാവ്യാത്മകതയും ഒരുപോലെ ചേർന്ന അദ്ദേഹത്തിന്റെ വരികൾ മലയാളികളുടെ സംഗീതാസ്വാദനത്തിൽ പ്രത്യേക സ്ഥാനം നേടിയിട്ടുണ്ട്. പ്രണയം, വിരഹം, സൌഹൃദം, പ്രകൃതി, ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ തുടങ്ങി നിരവധി വികാരങ്ങളെ മനോഹരമായ വരികളിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ന് ഏകതാരയിൽ ഷിബു ചക്രവർത്തി എഴുതിയ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ജനുവരി ഒരു ഓർമ്മ. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
3: 8590179986.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
5: ഏകതാരയിൽ ഇന്ന് നാം കേൾക്കുന്നത് ഷിബു ചക്രവർത്തി എഴുതിയ ഗാനങ്ങൾ. അടുത്ത ഗാനം സംഘം എന്ന ചിത്രത്തിനുവേണ്ടി ശ്യാം സംഗീതം നൽകി ജയചന്ദ്രനും സംഘവും പാടിയത്.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
4: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഷിബു ചക്രവർത്തി എഴുതിയ ഗാനങ്ങളുമായി ഏകതാര തുടരുകയാണ്. ഇനി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി. സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ.

ഇപ്പോൾ സമയം 1:31. ഏകതാരയിൽ ഇന്ന് നാം കേൾക്കുന്നത് ഷിബു ചക്രവർത്തി എഴുതിയ ഗാനങ്ങളാണ്. അടുത്ത ഗാനം അന്ന എന്ന ചിത്രത്തിനുവേണ്ടി ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഏകതാരയിൽ നാം കേൾക്കുന്നത് ഷിബു ചക്രവർത്തി രചിച്ച ഗാനങ്ങളാണ്. അടുത്ത ഗാനം ജി വേണുഗോപാലും ചിത്രയും പാടിയത് ചിത്രം ധ്രുവം. സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ഏകതാരയിലെ അടുത്ത ഗാനം ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് സായം സന്ധ്യ എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: SIR തീരുമാനങ്ങളുടെ പേരിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ. പൂജ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം നടപ്പാക്കുകയാണ് UDF ഗവൺമെന്റെന്നും മന്ത്രി KM ഷാജി. കാസർകോട്ട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹോർട്ടികോപ് ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ് മന്ത്രി ടി സിദ്ദിഖ് വൈകിട്ട് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഗുണമേന്മയേറിയതും സുരക്ഷിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് പദ്ധതി. മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ മാത്തോട്ടം മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. 12 കിലോയോളം ഭക്ഷ്യയോഗ്യമല്ലാത്ത സ്രാവ്, ട്യൂണ തുടങ്ങിയവയാണ് നശിപ്പിച്ചത്. പരീക്ഷാക്രമക്കേടിൽ PSCക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് ഗവൺമെന്റിനോട് കോടതി ആവശ്യപ്പെട്ടു. കേരള നിയമസഭയുടെ പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച സമിതി യോഗം നാളെ രാവിലെ 10:30 കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ. ജില്ലയിലെ പ്രവാസി മലയാളി സംഘടനാ പ്രതിനിധികളുമായും വ്യക്തികളുമായും ജില്ലാതല ഉദ്യോഗസ്ഥരുമായും സമിതി ചർച്ച നടത്തി പരാതികൾ സ്വീകരിക്കും. ഈജിപ്തിലെ ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ഹലോ ഡോക്ടർ. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കാലത്ത് ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ. എന്നാൽ ശരിയായ ബോധവൽക്കരണത്തിലൂടെയും മുൻകരുതലുകളിലൂടെയും പകുതിയിലധികം ക്യാൻസറുകളെയും തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നതാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. നാം പിന്തുടരുന്ന ഭക്ഷണരീതിയും ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധത്തിൽ എത്രത്തോളം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ അരുൺ എ ജെ ആണ്. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: അപ്പോൾ നമുക്ക് ജീവിത ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് എത്രത്തോളം ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊന്ന് പറയാമോ?
2: ക്യാൻസറിന് രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന കാരണങ്ങൾ, മാറ്റാവുന്ന കാരണങ്ങൾ. രണ്ടാമത്തത് നമുക്കായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ. ഇപ്പം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പം നമുക്ക് നമ്മുടെ ജെൻഡർ, ഇപ്പോൾ സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന തരം ക്യാൻസർ ഉണ്ട്. ഇപ്പോൾ സ്തനാർബുദം സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ്. പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ ജെൻഡർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ പ്രായം കൂടുന്തോറും ക്യാൻസർ സാധ്യത കൂടുന്ന ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെക്കാട്ടിയും കൂടുതൽ വരാൻ സാധ്യതയാണ് പ്രായം കൂടിയ സ്ത്രീകളിൽ. നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക്

0: വരാം, ആ കാരണങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാരണങ്ങളല്ല. പക്ഷേ ഇവ പകുതി താഴെ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി പകുതിയിലധികം കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരഭാരം. ശരീരഭാരം WHO ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന ആ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അതിന് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പണ്ടേ പറയുന്ന കാര്യമാണ്, പൊക്കം എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കുക. അതിൽ നിന്ന് ഒരു 100 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയൽ ആയിട്ടുള്ള ശരീരഭാരം നമുക്ക് കിട്ടും. ഇപ്പൊ ഒരു 160 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ, അയാൾക്കൊരു 60 കിലോ ഭാരമായിരിക്കാം വേണ്ടി വരുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഈ ശരീരഭാരം ഈ പറയുന്ന ലിമിറ്റിനകത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത, ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം നമുക്ക് ശരീരഭാരം ഈ പറഞ്ഞ റേഞ്ചിനകത്ത് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം? നമ്മൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 30 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി, അതായത് 30 മിനിറ്റ് ദ്രുതഗതിയിലുള്ള വ്യായാമം, അത് നടത്തിയാവട്ടെ, ഓട്ടമാവട്ടെ, സൈക്ലിംഗ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലം പറയാമോ?
2: പേര് ഇന്ദിര, സ്ഥലം വള്ളവരുടെ അടുത്ത്.
1: സംസാരിച്ചോളൂ.
2: എനിക്ക് ക്യാൻസർ ആണ്. ക്യാൻസർ ഒരു നെഞ്ചെടുത്ത് ഇപ്പൊ അടുത്ത് എനിക്ക് ചെറുതായിട്ടൊരു വേദന വെച്ചിരിക്കുന്നു ഡോക്ടർ. ഇതിലെന്താണെന്ന് ചെക്കപ്പിന് പോയിട്ട് 3 മാസം കഴിഞ്ഞ് അപ്പോഴേ സ്കാനിങ് എടുത്ത് കൊടുത്തപ്പോ ഒന്നും ഇല്ല. ഇപ്പൊ എനിക്ക് വേദനയുണ്ട്.
0: എവിടെ, ഏത് ഭാഗത്തായിരുന്നു ക്യാൻസറിന്റെ അസുഖം ഉണ്ടായിരുന്നത്? സ്ഥാനാർഭത്തിന്റെ സർജറി കഴിഞ്ഞല്ലേ?
2: റേഡിയേഷൻ എല്ലാം ചെയ്തു.
0: ശരി ശരി. ഈ സർജറി കഴിഞ്ഞും നമുക്ക് ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഇവയെല്ലാം കഴിഞ്ഞിട്ടും ആ സർജറി കഴിഞ്ഞ സ്ഥലത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾ സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. ക്യാൻസർ വീണ്ടും വരുന്നതായിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, സർജറി കഴിഞ്ഞ സ്ഥലത്താണ് വേദന എന്നുണ്ടെങ്കിൽ, കുത്തുന്ന പോലത്തെ വേദനയാണെന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല. സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. പിന്നെ ഓപ്പോസിറ്റ് സ്ഥാനത്തിൽ മറ്റേ ബ്രസ്റ്റിനകത്ത് വേദന വരുന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ സ്ഥാനാർഭത്തിൽ വരുന്ന മുഴ വേദന ഇല്ലാത്ത മുഴയാണ്.
2: കഷ്ടത്താണ് എനിക്ക് വന്ന് ആണ് പിന്നെ നെഞ്ചിലേക്ക് പോയത്.
0: ശരി,
2: ആദ്യത്തെ അതുപോലെ കഷ്ടത്തോടുമ്പോ ഒരു പദപദായിട്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് സ്ഥാനാർഭത്തിന് വേദന വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അവ തൊലിയിലോട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിലെ എല്ലുകളിലോട്ടൊക്കെ പസിലിലോട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്ഥാനാർഭത്തിന് വേദന വരാറുള്ളൂ. അല്ലാണ്ട് ഒട്ടുമിക്ക സ്ഥാനാർഭുത മുഴകൾക്കും വേദന വരാറില്ല. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഡോക്ടറെയാണോ കണ്ടിരുന്നത് ആ ഡോക്ടറെ നമുക്കൊരു 3 മാസം കൂടുന്തോറും ഫോളോഅപ്പ് ചെയ്യുക. ആദ്യത്തെ ഒരു 2 വർഷത്തിലേക്ക് 3 മാസത്തിലൊരിക്കൽ ഫോളോഅപ്പ് ചെയ്യുക. ഓക്കെ,
1: വിളിച്ചതിന് നന്ദി. ചിലപ്പോൾ ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ പിങ്ക് മന്ത് ആയിട്ടൊക്കെ ഒബ്സർവ് ചെയ്യുകയാണല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്?
0: ഇപ്പോൾ വന്ന കോളിനോട് ചേർത്ത് തന്നെ ഞാൻ പറയാം, നമുക്ക് സ്ത്രീകളിൽ എപ്പോഴും സ്തന സ്വയ പരിശോധന അഥവാ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഏതൊരു ക്യാൻസറേയും പോലെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസർ തന്നെയാണ് സ്തനാർബുദം. നമുക്ക് എങ്ങനെ ആ മുഴ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാം, അതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക മാസത്തിലൊരിക്കല്.
1: അതേ, ആർത്തവത്തിന് ശേഷം എന്ന് പറയുന്നത് ആ ഒരു ടൈം ഉണ്ടോ?
0: ശരിക്കും ആർത്തവത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്ത്രീകൾക്ക് ചില സമയത്ത് ഈ മെൻസസുമായിട്ട് അടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കുറച്ച് ദൃഢമാവും, കല്ലിപ്പ് പോലെ തോന്നിയേക്കാം, സ്വാഭാവികമായിട്ട് തന്നെ തോന്നിയേക്കാം. അതല്ലാത്തൊരു സമയത്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, ഇടുപ്പ് വരെയുള്ള ഡ്രസ്സ് അൺഡ്രസ് ചെയ്യുക, എന്നിട്ട് 2 കൈയും ഇടുപ്പിൽ വെച്ച ശേഷം നമുക്ക് നോക്കുക എന്തെങ്കിലും മാറി തമ്മിലുള്ള എന്തെങ്കിലും ആകൃതിയിൽ വ്യത്യാസമുണ്ടോ, തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, നിപ്പിള് മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ദ്രാവകം എന്തെങ്കിലും വരുന്നുണ്ടോ. ഇതേ കാര്യം തന്നെ കൈ 2 ഉയർത്തിയ ശേഷം നോക്കുക, എന്നിട്ട് വലത്തേ കയ്യിലെ 3 വിരൽ വെച്ച് ഇടത്തെ മാറും ഇടത്തെ കഷവും പരിശോധിച്ച് നോക്കുക. നടുക്ക് നിന്ന് തുടങ്ങി പുറത്തോട്ട് വരുന്ന രീതിയിൽ, പൂക്കളൊക്കെ ഇടുന്ന രീതിയിൽ പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇടത്തെ കയ്യിലെ 3 വിരൽ വെച്ച് വലത്തെ മാറും വലത്തെ കഷവും പരിശോധിക്കുക. ഇത് മാസത്തിൽ ഒരിക്കൽ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഒരു 3 മിനിറ്റ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ, മാസത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ടും ചെയ്യുക. ഡേറ്റ് മറക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മാസം 1-ാം തീയതി എന്നാണ് നമ്മൾ പറയാറ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട്
1: സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എനിക്ക് ഒരു സംശയം വെച്ചാൽ, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ അലുമിനിയ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന്
0: പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ പ്രിവെൻഷന്റെ കാര്യം, ക്യാൻസർ എങ്ങനെ പ്രതിരോധിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതിൽ 2 കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ശരീരഭാരം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരിക പ്രവർത്തനക്ഷമത, അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഭക്ഷണക്രമം. അപ്പൊ നമുക്ക് ഈ ഭക്ഷണത്തിൽ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളുണ്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള ഭക്ഷണങ്ങളുണ്ട്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഏത് ഭക്ഷണമാണെങ്കിലും ക്യാൻസർ വരുത്താനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ ബേക്കറിയിൽ വരുന്ന പഫ്സ്,

0: ബർഗർ, പിന്നെ ചൂടാക്കിയ ചിക്കൻ, പൊരിച്ച ചിക്കൻ, അപ്പൊ ഇതിനൊക്കെ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നൊക്കെ പറഞ്ഞ കെമിക്കൽ രാസവസ്തുക്കളുള്ള ഭക്ഷണങ്ങളാണിത്. അപ്പൊ നമുക്ക് ഈ റോസ്റ്റ് ചെയ്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഉപയോഗിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇവയൊക്കെ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യത കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡുണ്ട്. ആ പിരമിഡിന്റെ ഷേപ്പിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഒരു 50% പഴവും പച്ചക്കറികളും വേണം എന്നാണ് പറയുന്നത്. ബാക്കി 25% മാത്രമേ അന്നജമടങ്ങിയ ഭക്ഷണവും 25% പാല് മുട്ട മീൻ മുതലായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുക. നമ്മുടെ ഭക്ഷണക്രമത്തിൽ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50% പഴം പച്ചക്കറികൾക്കും പകരം നമ്മൾ 50% നമ്മൾ അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എല്ലാ വീടുകളിലും ദോശയോ ഇഡലിയോ ഒക്കെ ആയിരിക്കാം, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയാണെങ്കിലും ചോറോ ചപ്പാത്തി ഇഡലി. അപ്പൊ നമുക്ക് അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അത് തന്നെ ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിയ ഒരു ഭക്ഷണക്രമമാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നമുക്കിപ്പോ വീട്ടിലിരുന്ന് കഴിക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോവാണെങ്കിലും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞ് കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വെള്ളരിക്ക, ക്യാരറ്റ്, തക്കാളി മുതലായ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ വേവിക്കാത്ത
1: രീതി.
0: അതെ അതെ, പയറിൽ കൂടുതൽ പ്രോട്ടീൻ ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അല്ലാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ശരീരത്തിന് നല്ലതാണ്, എന്നാലും നമുക്ക് അല്ലാതെയുള്ള ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളും പച്ചക്കറികളും ഭക്ഷണത്തിന് നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചോദിച്ചത് ആസ്ബസ്റ്റോസ് ഷീറ്റിന്റെ കാര്യമായിരുന്നു. അത് ലങ് ക്യാൻസർ, ശ്വാസകോശ ക്യാൻസറുമായിട്ട്. അതെ അതെ, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ശ്വാസകോശ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ ശ്രോതാവ് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സംശയം കൂടെ ചോദിക്കട്ടെ. നമ്മൾ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ മെറ്റൽ സ്പൂണുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ സ്ക്രാച്ച് വന്ന നോൺ സ്റ്റിക് പാത്രങ്ങൾ ആൾക്കാർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് അതിന്റെ പുക ശ്വസിക്കുന്നതും ഒക്കെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ, അല്ലെ? ശാസ്ത്രീയമായിട്ടുള്ള വശം എന്താണ്
0: ഇതിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഏത് പാത്രം ഉപയോഗിക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളായിക്കോട്ടെ, അവ ശരിക്കും കെമിക്കൽസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവ റെഗുലേറ്ററി ബോർഡ്സിൽ പറയുന്ന നിഷ്കർഷിക്കുന്ന കെമിക്കൽസ് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ വാങ്ങിക്കുന്ന മിക്ക പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും BPA ഫ്രീ, ബിസ്ഫിനോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ലേബിൾസ് കാണാം. അത് ബിസ്ഫിനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ മാത്രമേ ആവുന്നുള്ളൂ, അതല്ലാണ്ടുള്ള കെമിക്കൽ പദാർത്ഥങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ മൈക്രോവേവ് ഓവൻ, നമ്മുടെ വീട്ടിലെല്ലാം പാചകം ചെയ്യാനായിട്ട് ഓവൻ വെക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഓവനകത്ത് വെക്കേണ്ടിയ പാത്രങ്ങളിൽ പോലും മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കാവുന്ന പാത്രമാണ് എന്ന ലേബിലോടെ കിട്ടുന്ന ഇതുണ്ട്. അതായത് ആ കെമിക്കൽസ് അടങ്ങാത്ത രീതിയിൽ. അപ്പം നാം എന്ത് സാധനം വാങ്ങിക്കുവാണെങ്കിലും യൂട്ടൻസിൽസ്, പാത്രങ്ങളായിക്കോട്ടെ, കുപ്പികളായിക്കോട്ടെ, ഇവയെല്ലാം നമുക്ക് ലേബൽ വായിച്ചിട്ട് നമുക്ക് അതിലടങ്ങിയ കണ്ടൻസ് എന്താണ് അല്ലെങ്കിൽ ലേബൽ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് ഈ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഇപ്പൊ വാട്ടർ ബോട്ടിലൊക്കെ ആയിക്കോട്ടെ. ശരിക്കും വാട്ടർ ബോട്ടിൽ നമ്മുടെ നാട്ടിൽ കാണാം, വണ്ടികളിൽ തുറസായ ചൂടടിച്ച് വെയിലടിച്ച്, കടകളിലാണെങ്കിലും ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇങ്ങനെ വെയിലടിച്ചിരിപ്പുണ്ടാവും. അതേപോലെ അതെ, മിനറൽ വാട്ടറിന്റെ കുപ്പി. പിന്നെ റോഡിൽ കൂടെ തന്നെയാണെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ട്രക്കുകൾ, വാനുകൾ, പിക്കപ്പ് പോലുള്ള വണ്ടികളിൽ ഇങ്ങനെ തുറന്ന കുപ്പികൾ ഒത്തിരി ഇരിക്കുന്ന കാണാം. അപ്പൊ അതിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കിന്റെ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീരെ ചെറിയ എലമെന്റ്സ്, പദാർത്ഥങ്ങൾ അതിൽ നിന്ന് ഇളകി വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിലോട്ട്. അപ്പൊ അവ നമ്മൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അവ സ്വാഭാവികമായിട്ടും ക്യാൻസറും, ക്യാൻസർ മാത്രമല്ല ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങളാണ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ, ആ മാഡം.
2: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: പേര് മോഹനൻ, ആനാവൂരാണ്.
2: സംസാരിച്ചോളൂ.
3: അതെ, ഞാൻ കാല് മുറിച്ചതാണ് ക്യാൻസറായി.
0: ഓക്കെ,
3: കഴിഞ്ഞ ജൂണിലാണ് മുറിച്ചത്. അതിനുശേഷം ഹീമ, 6 ഹീമ എടുത്തു. ഹീമ എടുത്തതിന് ശേഷം ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ചില സമയങ്ങളിൽ ഒരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ട്. ഒരു കാല് മുറിച്ചതിന്റെ ബാക്കിയുള്ള 6 ഇഞ്ച് ഭാഗം ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങി കിടക്കുന്ന സമയത്തോ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും.
0: ഓക്കെ, അത് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണം നമുക്ക് ഈ ക്യാൻസർ രോഗമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കാലാണല്ലോ മുറിച്ച് മാറ്റിയത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇനി വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ചെക്കപ്പ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ അസുഖത്തിൽ കറക്റ്റ് ആയിട്ട് പറയുന്ന ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം കൂടുന്തോറും ഡോക്ടറെ കാണിക്കുക. നമുക്ക് ഈ കാല് മുറിച്ച് മാറ്റിയതിന്റെ അടുത്തുള്ള, എപ്പോഴും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലകളിലോട്ടാണ്. ഇപ്പോൾ അച്ഛന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഈ കാലിലെ അസുഖം ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അവ ഏറ്റവും ആദ്യം വരുന്നത് ഇടുപ്പിലെ കടലകളിലോട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ കടലകളിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഡോക്ടറെ കാണുമ്പോഴേക്കും ഡോക്ടർ തൊട്ട് പരിശോധിക്കുകയും ചെയ്യും. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത സ്കാൻ ആണല്ലോ. അപ്പൊ ചെറിയൊരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചെയ്ത് നമുക്ക് വീണ്ടും ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ പറഞ്ഞ ലക്ഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല.
2: വിളിച്ചതിന് നന്ദി. സ്ഥാനാർബുദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ചികിത്സ അല്ലെങ്കിൽ ആ രോഗം ഭേദമാകുന്നതിനുള്ള സാധ്യത കൂടുതലാണല്ലോ. പക്ഷെ ഇപ്പൊ ഡോക്ടറിനെ തന്നെ അറിയാം, ഡോക്ടറെ കാണാനെത്തുന്ന പേഷ്യൻസിൽ പലരും അതിന്റെ ഒരു തേർഡ് ഘട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രസ് ചെയ്തിട്ടാണ് എത്തുന്നത്. ആ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള സിംറ്റംസ് കാണാതെ പോവുകയോ ശ്രദ്ധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ തന്നെ കുറച്ച് നാൾ അകട്ടെ വേദന ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടെ അത് അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കക്ഷത്തിലുള്ള തടുപ്പുകളും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ടത്?
0: ഈ സ്ഥാനാർബുദത്തിന്റെ കാര്യം ഇപ്പൊ ഒക്ടോബർ പിങ്ക് മന്ത് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ മന്ത് ആണ് ഒക്ടോബർ മാസം. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്ഥാനത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ. എന്തെങ്കിലും തരത്തിലുള്ള മുഴ, തടിപ്പ്, തൊലി ചുക്കിച്ചുളിഞ്ഞിരിക്കുക, മുലക്കണ്ണുള്ളിലോട്ട് വരഞ്ഞിരിക്കുക, മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകമായിട്ട് പുറത്തോട്ട് പോവുക, ഇവയൊക്കെയാണ് നമ്മൾ സ്ഥാനാർബുദത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഏറ്റവും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലുകളിലോട്ടാണ്. അപ്പൊ സ്ഥാനാർബുദം സ്ഥാനത്തിൽ തന്നെ ഒരു മുഴയായിട്ട് വരണമെന്നില്ല, തൊട്ടടുത്തുള്ള കഷത്തിലുമായിരിക്കാം മുഴ വരുന്നത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, സ്ഥാന സ്വയ പരിശോധന, കേവലം 3 മിനിറ്റ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. മാസത്തിൽ ഒരിക്കൽ നമ്മൾ പരിശോധിച്ച് നോക്കുക. 40 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യണം എന്നാണ് എല്ലാ സംഘടനകളും പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും എല്ലാം ഗൈഡ് ലൈൻസ് അങ്ങനെയാണ് പറയുന്നത്. നമുക്കത് പ്രായോഗികമായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും 2-3 വർഷത്തിൽ ഒരിക്കൽ 40 വയസ്സിന് മേലുള്ള സ്ത്രീകൾ മാമോഗ്രാം പരിശോധന ചെയ്യുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ ഈ പരിശോധനകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
2: സർ, അതുപോലെ തന്നെ പുകവലിയും മദ്യപാനവും നമ്മൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പാസീവ് സ്മോക്കിങ്ങിന്റെ അടക്കം അപകട സാധ്യതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: പുകവലി, ടൊബാക്കോയും ആൽക്കഹോളും രണ്ടും ഇപ്പോൾ WHO വരെ ഗ്രേഡ് 1 കാർസിനോജനായിട്ടാണ്, ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രഥമ ഫാക്ടറികളിൽ ഒന്നായിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ എയ്റോ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് നമ്മുടെ ശ്വസിക്കുന്ന മൂക്ക് തൊട്ട് തൊണ്ട, വായ, അന്നനാളം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, ഇത്രയും ഭാഗങ്ങളിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരുത്താനായിട്ടുള്ള കാരണക്കാർ തന്നെയാണ് പുകയിലയും മദ്യപാനവും, അതേപോലെ തന്നെ ശ്വാസകോശ ക്യാൻസർ. അപ്പോൾ നമുക്ക് ശരിക്കും പറയുന്നത് പുകയില പാടേ വർജിക്കുക. WHO വരെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് റിസ്ക് ഓഫ് ക്യാൻസർ സ്റ്റാർട്സ് വിത്ത് ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ, അതായത് ആദ്യത്തെ തുള്ളി മദ്യത്തിൽ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്നാണ് പറയുന്നത്. ഈ രണ്ട് ശീലങ്ങളും പാടേ വർജിക്കുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ വേറെ പഠനങ്ങളിൽ തെളിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് നിർത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത 1/10 ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോയി എന്നും പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം, നിർത്തിക്കഴിഞ്ഞ് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യാം.
2: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
1: ഞാനെങ്കിൽ നെടുമങ്ങാട്.
2: ഓക്കെ, സംസാരിച്ചോളു.
1: എനിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിക്ക് ഗർഭപാത്രത ക്യാൻസർ ആയിരുന്നു.
0: ഗർഭപാത്രത്തില്? ശരി.
1: അപ്പൊ ചേച്ചി കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ചേച്ചി നിന്നൊന്ന് രക്ഷപ്പെട്ടിട്ട് ചേച്ചി അങ്ങ് മരിച്ചുപോയി.
0: ഓക്കെ.
1: എനിക്ക് സംശയം, അത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഉണ്ടോ?
0: ഇപ്പോ അമ്മയുടെ ചേച്ചിക്ക് ക്യാൻസറിന്റെ അസുഖം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മയ്ക്കും വരാനുള്ള സാധ്യത തീരെ ചെറുതായിട്ടുണ്ട്. സാധാരണ ഒരു ജനറൽ പോപ്പുലേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരിയും കൂടെ ഒരു ക്യാൻസർ വരാൻ സാധ്യത ഉള്ളൊരു കാര്യം തന്നെയാണ്. കുടുംബങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസർ തന്നെയാണ്. നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ചെറിയൊരു ക്യാൻസർ തന്നെയാണ് ഈ എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ ഗർഭപാത്രത്തിലുള്ള ക്യാൻസർ. അപ്പോൾ നമുക്കതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം വയറുവേദന. നമുക്ക് അസഹനീയമായിട്ടുള്ള വയറുവേദന അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത വയറുവേദന, അത് ഇങ്ങനെ വിട്ടുമാറാണ്ട് നിലനിന്ന് പോവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നെന്തെങ്കിലും ബ്ലീഡിങ്, ഇപ്പം മെൻസസ് അഥവാ മാസക്കുളി, അത് ആ സമയത്ത് അല്ലാണ്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും രക്തസ്രാവം അഥവാ ബ്ലീഡിങ്, അസഹനീയമായിട്ടുള്ള വേദന, അവിടെ നിന്നെന്തെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് വരിക, ദ്രാവകം പോലെ എന്തെങ്കിലും വരിക, നടുവേദന, ഇവയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാൻസർ.
1: അല്ല,
0: ഈ ഗർഭപാത്രത്തിലെ ക്യാൻസറിന്റെ വേദന എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടെ അടിവയറ്റിലായിട്ടായിരിക്കും വേദന വരിക. ഇപ്പൊ അമ്മ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ അല്ലാണ്ടുള്ള ക്യാൻസറിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളും കൂടെ, പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളും കൂടെ കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക. കഴിഞ്ഞ 1-2 മാസമായിട്ട് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് മെലിയുക, ഭാരക്കുറവ്, ഈ ലക്ഷണങ്ങളും കൂടെ ഒന്ന് നോക്കിയേക്കുക. അമ്മയ്ക്ക് വർഷത്തിൽ ഒരിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നോക്കാം, സംശയം ദൂരീകരിക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ.
2: വിളിച്ചതിന് നന്ദി. സർ, ഈ മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്ക് സ്ഥാനാർബുദം വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ടോ?
0: അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെൻസ്ട്രൽ സൈക്കിൾസ്, അമെനോറിക് സൈക്കിൾസ് എന്ന് പറയും, അതായത് മാസക്കുളി ഇല്ലാതെ വരുന്ന സൈക്കിൾസ്. ഇപ്പൊ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അറിയായിരിക്കും അല്ലേ, നമുക്ക് ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 15 മാസം നമുക്ക് മാസക്കുളിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അവ ഒരു നല്ല കാര്യമാണ്. എത്രത്തോളം ഹോർമോൺ എക്സ്പോഷർ കൂടുന്നോ അത്രത്തോളം ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഓർക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പൊ വളരെ നേരത്തെ മാസക്കുളി വരുന്നവർക്ക് ക്യാൻസർ റിസ്ക് ചെറിയ കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഹോർമോൺ എക്സ്പോഷർ കൂടുതലായതുകൊണ്ട്. അതുപോലെ ലേറ്റ് മെനാർക്കി, ഒത്തിരി വൈകി മാത്രം മാസക്കുള്ളിൽ തീരുവാണെന്നുണ്ടെങ്കിൽ അവ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എത്രത്തോളം സൈക്കിൾസ് ആണോ ഈ മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാകുന്നത് അത്രത്തോളം ഈ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ മുലയൂട്ടുന്ന സമയവും ഗർഭധാരണ സമയത്തും

0: സ്വാഭാവികമായിട്ടും ഹോർമോൺ എക്സ്പോഷർ കുറവായിരിക്കും മാസക്കുളിയിൽ ഇല്ലാത്തതുകൊണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് പറയാവുന്ന കാര്യം തന്നെയാണ്, കന്യാസ്ത്രീകൾക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ മുലയൂട്ടലോ ഗർഭധാരണോ ഇല്ല. അപ്പൊ ഈ മാസക്കുളി ഇല്ലാത്ത ഒരു കാലഘട്ടം വരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കന്യാസ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: സാർ, ചില ക്യാൻസറുകളെങ്കിലും നമുക്ക് വാക്സിനിലൂടെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമല്ലോ? ഇപ്പൊ HPV വാക്സിൻ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള, ഇപ്പൊ വാക്സിനിലൂടെ പ്രതിരോധിക്കാൻ പറ്റുന്ന ക്യാൻസറുകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്തനാർബുദം പോലെ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ, അഥവാ ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയാം, അത് വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസർ ആയിട്ടുള്ള സെർവിക്കൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അഥവാ HPV എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ആ ക്യാൻസർ വരുന്നത്. HPV വൈറസ് ഗർഭാശയഗളം അഥവാ സെർവിക്സ്, നമ്മുടെ ഗർഭാശയത്തിന് തൊട്ട് താഴെ ഇരിക്കുന്ന സ്ഥലം, അവിടെ HPV വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസർ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ വൈറസ് ഇൻഫെക്ഷൻ മൂലമാണ് വരുന്നതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാക്സിൻ എടുത്തത് പ്രിവെന്റ് ചെയ്യാനും കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഡോസ് ഓഫ് വാക്സിൻ. ശരിക്കും അഡോളസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ, 9 to 15 years വരെയുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വാക്സിൻ പറയുന്നത്. 2 doses ഓഫ് വാക്സിൻ, 0th dose ആൻഡ് 6th dose. അതായത് January 1 വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 months കഴിഞ്ഞ് July 1 അടുത്ത വാക്സിൻ എടുക്കുക. 15 years മേലുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 3 doses, 0, 1, 6 എന്ന് പറയും. അതായത് January 1 എടുക്കുകയാണെങ്കിൽ February 1 പിന്നെ July 1 അങ്ങനെ വാക്സിൻ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഏജ് കട്ട് ഓഫ് പറയുന്നില്ല. നമ്മൾ ആദ്യമായി സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഈ വാക്സിൻ അതിൻ്റെതായ മെച്ചമുണ്ട്. അപ്പോൾ നമുക്കൊരു വാക്സിൻ എടുക്കുന്ന വഴി വൈറസ് ഇൻഫെക്ഷൻ തടയാം. ആ വൈറസ് ഇൻഫെക്ഷൻ തടയുന്ന വഴി നമുക്ക് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറിനെ തന്നെ നമുക്ക് തടയാൻ കഴിയും.
1: സാർ പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് HPV ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ?
0: സെർവിക്കൽ ക്യാൻസറിൻ്റെതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട
1: ക്യാൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക്
0: ഇപ്പോൾ എന്തെങ്കിലും അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. ചിലപ്പോൾ ഒരു വെള്ളപ്പോക്ക് എന്നൊക്കെ പറയുന്ന പോലെ വൈറ്റിഷ് ഡിസ്ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, എന്തെങ്കിലും ദുർഗന്ധമുള്ളൊരു ഡിസ്ചാർജ് ആയിരിക്കാം. പിന്നെ ഒരു അടിവയറ് വേദന, നട്ടല് വേദന, പിന്നെ ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിംഗ്, മാസക്കുളിക്ക് ഇടയ്ക്കുള്ളാവുന്ന ബ്ലീഡിംഗ്. സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അവരവർ എപ്പോഴൊക്കെ ആയിരിക്കും അവരുടെ മാസക്കുളി വരുന്നുള്ളൂ. അപ്പം മാസക്കുളിയായിട്ട് ബന്ധമില്ലാതെ എപ്പോഴെങ്കിലും ബ്ലീഡിംഗ് വരിക, അല്ലെങ്കിൽ പോസ്റ്റ് കൊയ്റ്റൽ ബ്ലീഡിംഗ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിംഗ് പോലെ വരിക, ഇവയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ HPV ഇൻഫെക്ഷൻ അഥവാ അത് ക്യാൻസറിലോട്ടുള്ള ഒരു യാത്രയിൽ വരുന്ന ആ ഒരു കണ്ടീഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? പേര് സ്ഥലം പറയാമോ?
2: കൊല്ലം കുടിക്കോട് സദാശിവനാ
1: സംസാരിച്ചോളൂ.
2: ക്യാൻസർ
0: വരുമല്ലേ,
2: അത് വന്നാലൊക്കെ നമുക്ക് തിരിച്ചറിയാനെ കൊണ്ട് ആരംഭത്തിലേ എങ്ങനെ സാധിക്കും?
0: ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതിൽ തന്നെ ഒട്ടനവധി വകഭേദങ്ങളുള്ള ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സ്വയം ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങൾ നോക്കുക. ഇപ്പോൾ അകാരണമായി വിട്ടുമാറാത്ത പനി, ഒരു 2 to 3 months പനി ഒരു തരത്തിലും മാറാത്ത രീതിയിൽ എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രാത്രി നല്ല രീതിയിൽ വേർക്കുക, ശരീരം പെട്ടെന്ന് മെലിയുക, വിശപ്പില്ലായ്മ, പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും കഴലകൾ, ലിംഫ് നോഡ്സ്, അപ്പോൾ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും കഴല വീക്കം പോലുള്ള എന്തെങ്കിലും മുഴകളോ തടിപ്പായിട്ട് ഉണ്ടാവുക, ഇവയൊക്കെ ഈ ബ്ലഡ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ക്ഷീണം, നട്ടല് വേദന, ഇവയെല്ലാം നമുക്ക് ബ്ലഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളായിട്ട് കാണാം.
1: വിളിച്ചതിന് നന്ദി. സാറെ, UV റേഡിയേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളിപ്പോ വെയിൽ കൊള്ളണം എന്ന് പറയും. ഇപ്പോ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് വെയിലിന്റെ കാഠിന്യമൊക്കെ കൂടുതലാണല്ലോ. അപ്പൊ നമ്മള് സണ്ണുമായിട്ടുള്ള സൺ എക്സ്പോഷ്യർ എന്ന് പറയുന്നത് ചർമ്മ ക്യാൻസർ ഉണ്ടാക്കുന്നതിന്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടാക്കും?
0: അത് ഈ പറഞ്ഞ റേഡിയേഷൻ എക്സ്പോഷറുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സ്കിൻ ക്യാൻസർ, മെലനോമ എന്ന് പറയുന്ന തരം ക്യാൻസറുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവ അത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അതിരാവിലെ ഉള്ള വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ഇൻഹറന്റ് ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് വൈറ്റമിൻ D ഡെഫിഷ്യന്റ് ആയിരിക്കും നമ്മൾ. സ്വാഭാവികമായിട്ട് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 മേലെയാണ് വരേണ്ടത്. ഒരു 100 നോക്കി കഴിഞ്ഞാൽ ഒരു 95 എന്തായാലും വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ്, എനിക്ക് ഉണ്ടായിരുന്നതാണ്. ചെറിയ രീതിയിൽ പുലർച്ചെയുള്ള വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല. അതിനുശേഷം ഉണ്ടാകുന്ന വെയിൽ അത് നമുക്ക് ഈ ക്യാൻസർ റിസ്ക് എന്നുള്ളതിനെക്കാട്ടി നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് അല്ലാതുള്ള നമുക്ക് ഡീഹൈഡ്രേഷൻ, സൂര്യാഘാതം പോലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കാറ്. നമ്മുടെ നാട്ടിലെ സ്കിൻ ക്യാൻസേഴ്സ് ഈ പറഞ്ഞ മെലനോമ തരത്തിലുള്ള വകഭേദങ്ങൾ കുറവാണ്. യൂറോപ്യൻ മീൻസ് പുറം രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് വരിക.
1: അടുത്ത ശ്രോതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംശയം ചോദിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ അമ്മ.
3: സാറേ, എന്റെ മോത്തമാണ് 10 ക്യാൻസർ വന്നിട്ടുണ്ട്. തൈറോയിഡിന്റെ ഭാഗത്താണ് ഒരു ചെറിയ മുഴ പോലെ വന്നത്. അത് ഒന്നല്ല, ഒന്ന് വന്ന് 600 അങ്ങനെ 3-4 വന്നു. അടുത്ത ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് എന്നോ പറഞ്ഞു, ഞാൻ SIT കൊണ്ടുപോയി. അന്ന് മോന് 10 ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് RPCയിലേക്ക് റെഫർ ചെയ്ത് അവിടെ നിന്ന് 8 ചികിത്സ ഉണ്ടായിരുന്നു. റേഡിയേഷനും ഉണ്ടായിരുന്നു, 12 റേഡിയേഷൻ. അത് കഴിഞ്ഞ് ഇപ്പൊ മോന് 41 വയസ്സായി.
0: ഓക്കെ.
3: പിന്നെ അതിനുശേഷം വേറെ ചെക്കപ്പ് ഒക്കെ കൂടെ നടത്തി എല്ലാം കൂടി രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് 8 മാസത്തെ ചികിത്സ 8 മാസത്തേ ഉള്ളായിരുന്നു. എന്നാലും ചെക്കപ്പ് ഒക്കെ കൂടെ 3-4 വർഷം കഴിഞ്ഞു. ഇനി വരുമോ സാറേ അത് അതറിയാനും വിളിച്ചത്.
0: 10 വയസ്സിൽ എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് ലിംഫോമ എന്ന് പറയുന്ന തരം ക്യാൻസർ ആയിരിക്കാം സാധ്യത എന്നാണ് എനിക്ക് കേട്ടിട്ട് തോന്നുക. 10 വയസ്സിൽ വന്ന ക്യാൻസർ ആണ്. അപ്പോ അതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു. 41 വയസ്സായിട്ടും അസുഖം വീണ്ടും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇല്ല, വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ. ഈ ലിംഫോമ എന്ന് പറയുന്ന തരം ക്യാൻസർ തന്നെ നല്ല തരമുണ്ട്, മോശം തരമുണ്ട്. മിക്കവാറും അമ്മയുടെ മോന് വന്നിരിക്കുന്ന ക്യാൻസർ ചികിത്സിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടുള്ള തരം ലിംഫോമ ആയിരിക്കാം മിക്കവാറും വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്.
1: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോ ശരീരത്തിൽ കാണുന്ന തടുപ്പുകളോ മാറ്റങ്ങളോ അല്ലെങ്കിൽ വ്രണങ്ങളൊക്കെ ക്യാൻസറിന്റെ ലക്ഷണമാണോ അല്ലാതെ നോർമൽ ആയിട്ടുള്ളതാണോ എന്ന് നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും?
0: ഇപ്പോൾ നമ്മുടെ തൊലിയിൽ ഒരു മുഴയുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളൊരു മറുകാണെന്ന് വെച്ചോ, നമുക്കൊരു കറുത്ത മറുകുണ്ടെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ തടിപ്പിന്റെ കളറിൽ എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടാകുക, അല്ലെങ്കിൽ ചെറിയ മറുകായിരിക്കാം, അതിന്റെ വലിപ്പം കൂടുക, തൊടുമ്പോൾ ഉള്ള ഘടനയിൽ വ്യത്യാസം ഉണ്ടാക്കുക, വളരെ കല്ലിപ്പായിട്ട് വരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ വരിക, അതേപോലുള്ള പാടുകൾ മറുകൾ ശരീരത്തിൽ
1: ചൊറിച്ചിലുണ്ടാവുക, അതൊക്കെ
0: ആ ചൊറിച്ചിൽ ഇതുമായിട്ട് വലിയൊരു ബന്ധമില്ല. ഈ പറഞ്ഞ പോലെ നിറവ്യത്യാസം എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാക്യൂൾ, ഈ പറഞ്ഞ ചെറിയ തടിപ്പിന്, അതിന് നമുക്ക് എപ്പോഴാണോ അതിന്റെ നിറവ്യത്യാസം, രൂപവ്യത്യാസം, സൈസിലുണ്ടാകുന്ന വർധന, ഇവയാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ അതേ കാര്യം നമ്മൾ വായിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ സ്ഥാന സ്വയ പരിശോധന എന്ന് പറഞ്ഞ പോലെ നമുക്ക് വായ സ്വയ പരിശോധന ചെയ്യണം. അപ്പൊ അത് ഈ പുകയില മദ്യപാനം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല വായിലെ അർബുദം വരാനുള്ള സാധ്യത. നമ്മൾ പല്ല് കമ്പിയിട്ടേക്കുന്നവർ, അല്ലെങ്കിൽ ചുമ്മാ പല്ല് കടിക്കുന്നവരാണ്, കൂർത്ത പല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ കവിൾ ഒത്തിരി നാൾ കടിച്ച് അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസർ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ വായയും സ്വയ പരിശോധന ചെയ്യാം. രണ്ട് കൈയും വൃത്തിയായിട്ട് കഴിയുന്ന ശേഷം കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, നമ്മുടെ രണ്ട് കയ്യിലെയും വിരൽ വെച്ച് ചുണ്ട് മേലോട്ടാക്കിയ ശേഷം വലത്തെ കൈയിലെ ചൂണ്ട് വിരൽ വെച്ച് മൊത്തം തടവി നോക്കുക. മോൾനാക്ക്, നാക്കിന്റെ അടിഭാഗം, ഉൾനാക്ക്, അണ്ണാക്ക്, പിന്നെ കവിള്, രണ്ട് കവിള്, പല്ലിന്റെ താഴ്ഭാഗം, പല്ലിന്റെ മേൽഭാഗം, ഇവിടെ എല്ലാത്തും നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പാടുകൾ, ഇപ്പോൾ വായിലെ ക്യാൻസറിൽ പറയുവാണെന്നുണ്ടെങ്കിൽ എറിത്രോപ്ലേക്കിയ, ഇപ്പൊ ചുമന്ന എന്തെങ്കിലും കളറിലുള്ള നിറത്തിലുള്ള പാടുകളോ അല്ലെങ്കിൽ വെള്ള കളറിലുള്ള പാടുകളുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പാടുകൾ ഉണ്ടോന്നും കൂടെ ശ്രദ്ധിക്കുക.
1: പല ആൾക്കാരുടെയും സംശയമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് അത് വരാനുള്ള സാധ്യത ഉണ്ടോന്ന്. അപ്പൊ ഇത്തരത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണോ, അല്ലെങ്കിൽ അതിനായിട്ട് ജീൻ ടെസ്റ്റിംഗ് മാർഗങ്ങൾ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാണോ?
0: നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ രക്തബന്ധത്തെ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലായി കണ്ടുവരുന്ന കുറച്ച് തരം ക്യാൻസർ ഉണ്ട്. ഇപ്പോൾ സ്തനാർബുദം, അല്ലെങ്കിൽ ഓവറി ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇവയൊക്കെ കുടുംബത്തിൽ തന്നെ റൺ ചെയ്യാവുന്ന തൈറോയിഡിലെ ചില തരം തൈറോയിഡ് ക്യാൻസറുകൾ, ഇവയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അതായത് നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ, ഇവയാണ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകൾ സ്തനാർബുദം അറിയാനായിട്ട് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നു, 40 വയസ്സിന് മേലെയുള്ള ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രക്തബന്ധത്തിൽ അമ്മയ്ക്ക് സ്തനാർബുദം ഉണ്ടെന്നുണ്ടെങ്കിൽ 40 വരെ കാത്തിരിക്കരുത്, 25 വയസ്സ് തൊട്ടേ നമുക്ക് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യണം. പിന്നെ ജനറ്റിക് ടെസ്റ്റിന്റെ കാര്യം, നമുക്ക് ഈ പാരമ്പര്യമായിട്ട് വന്നു വരുന്ന ക്യാൻസറുകൾക്ക് ഉണ്ടാകുന്ന ചിലതരം ജനിതക മാറ്റങ്ങളുണ്ട്, അവ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും.
1: വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഉറക്കം ഒക്കെ നമ്മൾ ക്യാൻസർ രോഗ സാധ്യത എങ്ങനെയാണ് കൂട്ടുന്നത്?
0: ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ് നമ്മുടെ സ്ലീപ്പ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് സ്ലീപ്പിൽ ഉണ്ടാകുന്ന ഉറക്ക സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് കെമിക്കൽസ്, ഇവയെല്ലാം നമ്മുടെ ക്യാൻസറിനെ റിസ്ക് കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ആദി സ്ട്രെസ്, അപ്പം റെഡ്യൂസ്ഡ് സ്ലീപ്പും വളരെയധികം സ്ട്രെസ്, ആങ്സൈറ്റി ഉള്ളതും ശാസ്ത്രീയപരമായിട്ട് തന്നെ ക്യാൻസറിന്റെ സാധ്യതകൾ കൂട്ടുന്നതായിട്ട് ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്.
1: നമ്മളിപ്പോ സംസാരിച്ചതെല്ലാം തന്നെ ക്യാൻസർ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പൊ ഒരു വ്യക്തിക്ക് ക്യാൻസർ പ്രതിരോധത്തിനായിട്ട് സ്വന്തം ജീവിതത്തിൽ വരുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും?
0: ഏറ്റവും പ്രധാനമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഓർക്കത്തില്ല. എന്റെ അടുത്ത് ഒറ്റ വാക്കിൽ പറയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നടക്കുക എന്ന് പറയും.
1: എക്സസൈസ് ആണോ?
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ നമുക്ക് ഈ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള അനാവശ്യ ഭയങ്ങൾ മാറ്റിവെച്ച് പ്രതിരോധത്തിനും മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിനും മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, കൃത്യമായ വ്യായാമം, ശരിയായ ജീവിതശൈലി, പുകവലിയും മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഉപേക്ഷിക്കൽ, ഒപ്പം കൃത്യസമയത്തുള്ള സ്ക്രീനിംഗ് പരിശോധനകൾ എന്നിവയിലൂടെ ക്യാൻസറിനെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ചെറുതെങ്കിലും പ്രധാനപ്പെട്ട ഈ മാറ്റങ്ങൾ ഇന്ന് മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ എ.ജെ. അരുണിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
4: ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ,
5: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
9: ഇപ്പോൾ സമയം 2:30. നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യഗാനം ലജ്ജാവതി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും പി സുശീലയും പാടിയത്, അൻവർ സുബൈറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് കെ ജെ ജോയ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇപ്പോൾ സമയം 2:45. ഇനി തിരയപ്പൂക്കളാണ് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. തെൻട്രലേ എണ്ണൈത്തൊട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഉമാരമെണ്ണം പാടിയ ഗാനം.

ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിനായി ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. അപ്പോൾ മറക്കാതെ വിളിക്കുക. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. തിരിപ്പൂക്കളിലെ അടുത്ത ഗാനം അലൈപ്പായുതേ എന്ന ചിത്രത്തിനുവേണ്ടി സാധന സർഗവും ശ്രീനിവാസും പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, തിരയപ്പൂക്കളാണ് നാം കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ജ്യോതിസ്.
1: എന്ത് ചെയ്യുന്ന?
2: ഞാൻ പഠിക്കുകയാണ്.
1: എന്താ പഠിക്കണേ?
2: എഞ്ചിനീയറിംഗ് പഠിക്കുന്നു.
1: എത്ര വർഷമായി?
2: 4ാമത്തെ വർഷം.
1: ഫൈനലാണ്?
2: അതെ.
1: എങ്ങനെയുണ്ട് എഞ്ചിനീയറിംഗ് പഠനമൊക്കെ?
2: കൊള്ളാം, നന്നായിട്ട് പോകുന്നു.
1: എന്തുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുത്തത്?
2: വേറെ ഫീൽഡിലൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചപ്പോ ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോകാമെന്ന് തോന്നി.
1: നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്.
2: അങ്ങനെയൊന്നുമില്ല.
1: ബുദ്ധിപരമായിട്ട് ചിന്തിക്കത്തില്ല? അതാണോ? അങ്ങനെ വേണം.
2: അതെ അതെ.
1: എവിടെയാ വീട്?
2: എന്റെ വീട് പുനലൂർ.
1: അപ്പൊ ഇവിടെ നിന്ന് പഠിക്കുവാണോ?
2: അല്ല, ഞാൻ പഠിക്കുന്നത് മാർത്താണ്ഡത്താണ്. അപ്പൊ മാർത്താണ്ഡത്തുനിന്ന് ഇപ്പൊ നാട്ടിലോട്ട് പോകുന്ന വഴിയാ.
1: അപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ?
2: അതെ.
1: നല്ല കാര്യം. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്?
2: അതെ അതെ, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്.
1: അവിടെ മലയാളി കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ടോ?
2: അതെ, ഉണ്ട്.
1: എങ്ങനെയുണ്ട് അവിടുത്തെ ആ ഒരു ജീവിതം?
2: കുഴപ്പമില്ല. ഒരുപാട് അങ്ങനെ നമ്മള് കോളേജ് ഹോസ്റ്റൽ അങ്ങനെ ഒരു ജീവിതം തന്നെയാണ്. പുറത്തോട്ട് അങ്ങനെ വലുതായിട്ട് പോകാറില്ല. പിന്നെ ആകെ വരുന്ന നാട്ടിലോട്ടാ.
1: അപ്പൊ ഫുഡൊക്കെ?
2: ഫുഡ് അവിടെ ഹോസ്റ്റലിൽ തന്നെയാണല്ലോ കഴിക്കുന്നത്.
1: പുറത്തുപോയി കഴിക്കത്തൊന്നുമില്ല.
2: കമ്പാരിറ്റീവ്ലി കുറവാണ്.
1: മാർത്താണ്ഡം ബിരിയാണി ഒന്നും കഴിക്കില്ലേ?
2: മാർത്താണ്ഡത്തും ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. മാർത്താണ്ഡത്തൊന്നും അങ്ങനെ ഫുഡ് ഓർഡർ കഴിക്കാൻ പരിപാടികളൊന്നും ഇല്ല.
1: നമ്മൾ അടങ്ങി ഒതുങ്ങി ഹോസ്റ്റലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്.
2: അതെ അതെ.
1: എന്ത് നല്ല സ്വഭാവം. ആഹാ,
2: അതെ.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടില് പപ്പ, മമ്മി, രണ്ട് ചേട്ടന്മാര്, നാത്തു.
1: എന്ത് ചെയ്യുന്ന അവരൊക്കെ?
2: അപ്പായും അമ്മയും ഒരു ബിസിനസ് നടത്തുന്നു, ചേട്ടന്മാര് പുറത്താണ്.
1: ഞാൻ മാർത്താണ്ഡത്താണ്.
2: അതെ, ഞാൻ മാർത്താണ്ഡത്താണ്.
1: ഇപ്പൊ പഠനമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെയാണോ പുറത്താണോ?
2: ആദ്യം എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് നോക്കണം.
1: അതെ, ആദ്യം ഇവിടെ നിന്ന് പഠിച്ചിട്ട് വേണം പുറത്തു പോയി ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ.
2: അതെ അതെ,
1: ചുമ പറഞ്ഞത്.
2: ഓക്കെ.
1: ഇപ്പൊ പഠനം കഴിഞ്ഞിട്ടുള്ള ഹോബീസ് എന്തൊക്കെയാ?
2: പഠനം കഴിഞ്ഞിട്ടുള്ള ഹോബീസ് ജേണലിംഗ് ചെയ്യും, വരയ്ക്കും, ചിലപ്പോൾ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെ സിനിമ കാണും, അതൊക്കെ തന്നെ.
1: ഹോബീസ് തന്നെ കുറെയുണ്ട്, അപ്പൊ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല.
2: ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല, ഭയങ്കര കുറവാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാറില്ല.
1: അതെ, 24 മണിക്കൂർ ആണ് ഒരു ദിവസം അല്ലേ?
2: അപ്പൊ പിന്നെ ശുഭമായല്ലോ, ഉള്ളത് തന്നെ ജീവിച്ചിരിക്കാൻ വലിയ പാടാ.
1: അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണം?
2: അങ്ങനെയല്ല, ഭയങ്കര തിരക്കല്ലേ. ഓരോ ഡേയ്സും രാവിലെ കോളേജിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നത്. അത് കാരണം 48 മണിക്കൂറൊക്കെ ഓടി പോകുന്ന ആലോചിക്കാൻ പോലും വയ്യ.
1: അതെ,
2: ഭയങ്കര തിരക്ക ഇപ്പോ.
1: എന്നാ പിന്നെ നമുക്ക് ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ഇരുന്നിട്ട് ഒരു പാട്ടം കേട്ടാലോ.
2: പിന്നെന്താ കേക്കാം?
1: ഏത് പാട്ട് കേക്കാം?
2: സൂഫി സുജാതയും സിനിമയ്ക്കകത്തെ വാതിക്കൽ വെള്ളരിപ്രാവല്ലേ.
1: എന്നാ നമുക്ക് കുറച്ച് അരിയിട്ട് കൊടുക്കാം.
2: ഇട്ടോ? ഇട്ടോ, എനിക്കൊരു അതിൽ ഇട്ടെടുത്തോ.
1: അപ്പൊ നമുക്ക് പാട്ട് കേക്കാം. നന്ദി.
2: ഓക്കെ, താങ്ക് യു.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗൗരി.
0: എന്ത് ചെയ്യുന്നു?
1: കോച്ചിങ്ങിനൊക്കെ പോകുന്നു, ബാങ്ക് ടെസ്റ്റിനും SSC ഒക്കെ വേണ്ടിയിട്ട്.
0: എത്ര നാളായി കോച്ചിങ് തുടങ്ങിയിട്ട്?
1: ഒരു 4-5 മാസമായി.
0: ഒക്കെ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞോ?
1: ചെറുതായിട്ട്.
0: സിലബസ് ഒക്കെ എങ്ങനെയുണ്ട്?
1: ടഫ് അല്ല, പക്ഷെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റും.
0: ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയോ?
1: ആ, 2-3 ടെസ്റ്റ് എഴുതിയിരുന്നു. ഈ ഇടയ്ക്ക് SBI PO ഉണ്ടായിരുന്നു, IBPS PO ഉണ്ടായിരുന്നു, പിന്നീട് SSC CGL ഉണ്ട്.
0: എങ്ങനെയുണ്ടായിരുന്നു ടെസ്റ്റ് എഴുതിയ അനുഭവങ്ങളൊക്കെ?
1: ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
0: പണ്ട് നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്ത് പലർക്കും അബദ്ധം പറ്റുന്നത് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, ടെൻഷൻ കാരണം അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ?
1: ഇപ്പൊ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കയറുമ്പോൾ നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് കാണുമല്ലോ, അത് കാണിച്ച് കയറിയാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളില്ല.
0: ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും, നമ്മുടെ രക്ഷിച്ചോളും.
1: ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും, നമ്മളുടെ വേറെ ഒരു പ്രശ്നമില്ല.
0: പിന്നെ എവിടെയാണ് നാട്?
1: എന്റെ നാട് ഇവിടെ തിരുവനന്തപുരം തന്നെയാണ് പറയാൻ പറ്റും. അച്ഛന്റെ നാട് പാറശാലയാണ്, അമ്മ ഇവിടെ തന്നെ ട്രിവാൻഡ്രം സിറ്റി തന്നെയാണ്.
0: എന്ത് ചെയ്യുന്നു അച്ഛനും അമ്മയൊക്കെ?
1: അച്ഛൻ ബാങ്കിലാണ്, SBI. അമ്മ ബൈ പ്രൊഫഷൻ ടീച്ചറാണ്, പക്ഷെ ഇപ്പൊ വർക്കിംഗ് അല്ല.
0: വേറെ ആരെയുള്ള വീട്ടില്?
1: അനിയത്തിയുണ്ട്,
0: പഠിക്കുകയാണോ?
1: ആ, അവള് +2.
0: ഓക്കെ. അച്ഛനാണ് ഇൻസ്പിറേഷൻ ബാങ്കിംഗ് മേഖലയിലേക്ക്?
1: ടെൻഷൻ ഉള്ള വർക്ക് തന്നെയാണ് ബാങ്ക്, പക്ഷേ അച്ഛൻ വളരെ ചില്ലാണ്, അച്ഛൻ കുറച്ച് ബുദ്ധിയാണ്, അതുകൊണ്ട് അച്ഛൻ എളുപ്പമായിരിക്കും, അറിയത്തില്ല. അച്ഛനാണ് പക്ഷെ ഇൻസ്പിറേഷൻ.
0: നല്ല കാര്യം, നമ്മൾ ഇനിയിപ്പോ ബുദ്ധി ആവൂലേ പഠിച്ചു വരുമ്പോ?
1: ട്രൈ ചെയ്യുന്നുണ്ട്, ബുദ്ധിയല്ല, പക്ഷെ പറ്റുമെങ്കിൽ
0: കൊള്ളാന്നുള്ളൊരു
1: ഇല്ല, നമ്മളെ കൊണ്ട് പറ്റും.
0: പിന്നെ അല്ല, അതിനപ്പുറവും ചാടി കടന്നവനാണ്.
1: അതോ
0: ഈ പഠനം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: പഠനം കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് ആ കൂടെ 5-6 ഫ്രണ്ട്സേ ഉള്ളൂ, അവരൊക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നീട് ഈ നിറ്റിങ് ക്രോഷേ അങ്ങനത്തെ 1-2 ക്രാഫ്റ്റ് ചെയ്യാ, അങ്ങനത്തെ കുറച്ചിത് ഹോബീസ്. പിന്നെ പാട്ട് കേൾക്കാം.
0: ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ടോ?
1: എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ വിൽപ്പനയായിട്ടില്ല, അല്ലാണ്ട് ചെയ്യാറുണ്ട്. എംബ്രോയിഡറി ചെറിയ ഫുള്ളി ഗിഫ്റ്റ്.
0: ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാണ്?
1: പൈസക്കൊന്നും ചെയ്യാറില്ല.
0: അയ്യോ, എന്നാ എനിക്കും വേണം കുറെ ഗിഫ്റ്റ്, കുറെ വേണം. പിന്നെ പാട്ടുകളോടൊക്കെ എങ്ങനെ ഇഷ്ടം?
1: ഹിന്ദി, മലയാളം, തമിഴ് എല്ലാം കേൾക്കും.
0: പാട്ട് കേൾക്കാൻ വേണ്ടി പ്രത്യേക സമയമൊക്കെ തിരഞ്ഞെടുക്കാറുണ്ടോ, അതോ നമ്മുടെ യാത്രകളിലും ജോലി സമയങ്ങളിലും അങ്ങനെയൊക്കെ കേൾക്കുവാണോ?
1: എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു മൂളിപ്പാട്ട് പഠിക്കൊണ്ടെങ്കിലേ ജോലി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിലും പാത്രം കഴുകാനാണെങ്കിലും അതിനും ഒരു പാട്ട് വേണമല്ലോ.
0: അതെ. ഒരു കാര്യം ചോദിച്ചാൽ ഇല്ലാന്ന് പറയോ?
1: എന്താ
0: പറയോ? പറയൂലെന്ന് പറ.
1: പിന്നെ
0: നമുക്കൊരു പാട്ട് പാടാം, ഒരു മൂളിപ്പാട്ട്.
1: വലിയ കഴിവൊന്നുമില്ല.

0: അടിപൊളി അടിപൊളി.
1: താങ്ക് യു.
0: അപ്പൊ ഈ പാട്ടുപാടി ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: ലണ്ടൻ ബ്രിഡ്ജിലെ കണ്ണാടി വാതിലായാലോ?
0: പിന്നെന്താ, കേട്ടോളയാം. ആ എല്ലാ പിന്നെ കേട്ടോ.
1: ഓക്കേ.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: പാർവതി.
0: എന്ത് ചെയ്യുന്നു പാർവതി?
1: ഞാൻ ബാങ്ക് കോച്ചിങ്ങിനും SSC കോച്ചിങ്ങിനൊക്കെ പോവാം.
0: എവിടെയാ വീട്?
1: തിരുവനന്തപുരം തന്നെയാ, പേയാട് എന്ന് പറഞ്ഞിട്ട്.
0: അപ്പൊ ബാങ്ക് കോച്ചിങ്ങും SSC കൂടെ ഒരുമിച്ച് ചെയ്യുവാണല്ലേ?
1: ഫുള്ള് ഉള്ള കോഴ്സാ ചെയ്യുന്ന.
0: ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതിനോടാ?
1: കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആയിട്ടുള്ളത് SSC ആ, ബാങ്കിനെക്കാളും വെച്ച് നോക്കുമ്പോ.
0: കാരണം ടെൻഷൻ കുറഞ്ഞിരിക്കും.
1: അതെ, മറ്റത് ടൈം കുറച്ചുകൂടി സ്പീഡൊക്കെ വേണം. ഇത് ഇച്ചിരി കൂടി ഒരു അയവുണ്ട്.
0: അതെ, നമുക്ക് അയവുള്ളതാണ് ഇഷ്ടം. നമുക്ക് അധികം കഷ്ടപ്പെടണ്ട. നമുക്ക്
1: അങ്ങനെയല്ല, എല്ലാം എഴുതുന്നുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം കിട്ടുമല്ലോ.
0: ഉറപ്പായിട്ടും കിട്ടും. പിന്നെ കിട്ടാണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ചു വാങ്ങും. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛനമ്മ, ഞാന്, അനിയത്തി.
0: എന്തെയ്യുന്നവരൊക്കെ?
1: അമ്മ സെക്രട്ടറിയറ്റില് വർക്ക് ചെയ്യാം, അച്ഛൻ പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയറായി. അനിയത്തി കോളേജ്.
0: പഠനം കഴിഞ്ഞുള്ള സമയങ്ങളൊക്കെ എങ്ങനെ ചെലവഴിക്കാം?
1: ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെ വേറെ വലുതായിട്ട് സംഭവമില്ല. ചുമ്മാ എന്റെ ലെഷർ ടൈമിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ക്ലീനിങ് അങ്ങനത്തെ കുറച്ച് ഇതായിട്ട് അടുക്കി തിരക്കി വെക്കുന്ന കുറച്ച് ഇതായിട്ടുള്ളതുകൊണ്ട് അങ്ങനെ കുറെ സമയം പോകും.
0: അമ്മയെ സഹായിക്കും?
1: സഹായിക്കും.
0: പാചകമൊക്കെ ചെയ്യും?
1: ഭയങ്കരമായിട്ട് ചെയ്യില്ല, പക്ഷെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യും.
0: കുറച്ച് കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ
1: കുഞ്ഞു കുഞ്ഞു കറികളോ യൂട്യൂബ് ഒക്കെ നോക്കി ഉണ്ടാക്കില്ല. അതേപോലെ
0: യൂട്യൂബ് ദൈവമേ എന്നെ അവയിലേക്കാ പഠിപ്പിക്കണേ. ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്?
1: അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ ബോട്ടിൽ ആർട്ട് പോലുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാറുണ്ട്. വീട്ടിലത്തേക്ക് വേണ്ടി വെക്കാൻ വേണ്ടി മാത്രമേ വേറൊന്നിനും ഇല്ല, ജസ്റ്റ് എന്റെ ലക്ഷ്യ ടൈം എന്നുള്ള രീതിയിൽ.
0: ഇതിനുള്ള വരയൊക്കെ പഠിച്ചിട്ടുണ്ടോ?
1: ഭയങ്കരമായിട്ടുള്ള വരയ്ക്കാനൊന്നും അറിയില്ല, ബട്ട് നോക്കി കുറച്ച് നേരം ടൈം എടുത്ത് വരയ്ക്കാൻ പറ്റും.
0: ഓക്കെ, അതോടൊപ്പം ഈ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ?
1: യാത്ര ഭയങ്കരമായിട്ട് ചെയ്യുന്ന പേഴ്സൺ അല്ല, പക്ഷെ പോവാറുണ്ട് വല്ലപ്പോഴും.
0: നമ്മൾ എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഇച്ചിരി ഇച്ചിരി ഇച്ചിരി.
1: അതെ,
0: നമ്മൾ ഇച്ചിരി നിന്ന് ബലുതിലേക്ക് വരണ്ടേ?
1: വരണം.
0: ആ പിന്നെ അല്ല, പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് കേൾക്കാറുണ്ട് അടുക്കളയിലോ അല്ലാതെ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെച്ച് കേൾക്കാറുണ്ട്. ഇതിന് വേണ്ടി ടൈം അങ്ങനെ എടുക്കാറില്ല, ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കേൾക്കാറ പതിവ്.
0: അതാണ് നല്ലത്. അപ്പൊ നമ്മുടെ ജോലി നടക്കും, പാട്ടും കേൾക്കാം, എൻജോയ്മെന്റും ആയി അല്ലേ മൊത്തത്തിൽ. ഹിയോടെ ഹിയാ.
1: അതെ.
0: പാട്ട് പാടോ?
1: ഇല്ല,
0: ചുമ്മാ കള്ളം പറയല്ലേ.
1: പാടില്ല,
0: ഉറപ്പ്. അതിനുള്ള കുറിപ്പാണിത്. നമുക്ക് പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: തവിഴമഴയെ എന്നുള്ള പാട്ട്.
0: അതിരൻ സിനിമയിലെ പാട്ട്.
1: അതെ.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: താങ്ക് യു.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്തു കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: പേര് ആകാശ്.
0: എവിടെയാ വീട്?
1: ട്രിവാൻഡ്രം തന്നെ.
0: എന്ത് ചെയ്യുന്നു ആകാശ്?
1: വർക്ക് ചെയ്യ. പുറത്തായിരുന്നു. കൊലീവിൽ
0: പുറത്ത്. എവിടെയാ?
1: പുറത്ത് ദുബായിലായിരുന്നു. അവിടെ എസ്ക്യൂട്ടർ ഓപ്പറേറ്റായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നു.
0: ദുബായിൽ പോയിട്ട് എത്ര നാളായി?
1: ഒരു കൊല്ലത്തിന് വെറുതായി.
0: എങ്ങനെയുണ്ടായിരുന്നു ആ ദുബായ് അനുഭവം ഒക്കെ?
1: വളരെ നല്ല അനുഭവമായിരുന്നു.
0: ഇവിടെ നിന്ന് ആദ്യമായിട്ട് അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭാഷ അറിയില്ല. എന്തായിരുന്നു ആ ഒരു അനുഭവങ്ങളൊക്കെ?
1: ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലെന്ന് ഓരോരുത്തർ സംസാരിച്ച് പേടിയൊക്കെ അങ്ങ് മാറിയായിരുന്നു.
0: കൂടെ ആളുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്?
1: ഇല്ല, എല്ലാവരും ഒറ്റയ്ക്കാ പോയത്.
0: ആ, അടിപൊളിയാണ്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എത്ര നാളായി?
1: 6 മാസത്തോളമായി.
0: നമ്മൾ ദുബായിലേക്ക് നേരെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാ ഇവിടെ മിസ് ചെയ്തേ?
1: ഫ്രണ്ട്സ് മിസ് ചെയ്ത്, വീട്ടുകാരും നാടും എല്ലാം മിസ് ചെയ്തു.
0: പിന്നെ എല്ലാം ഓക്കെ ആയി?
1: ആ, പിന്നെ എല്ലാം ഓക്കെ ആയി.
0: അവിടുത്തെ ഫുഡുമായിട്ടൊക്കെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റിയോ? കാലാവസ്ഥയുമായിട്ടൊക്കെ?
1: കാലാവസ്ഥ ആദ്യം അപ്പൊ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഉറപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ നമ്മളത് ഏറ്റവും ഓട്ടോമാറ്റിക് ഏറ്റവും ആയി. വിഷയമില്ലായിരുന്നു. ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു.
0: ഇപ്പൊ ഇവിടെയാണോ കൂടുതൽ ഇഷ്ടം? അവിടെയാണോ കൂടുതൽ ഇഷ്ടം?
1: ഇവിടെ തന്നെ ഇഷ്ടം.
0: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ കറങ്ങാൻ പോവാ.
0: കറങ്ങാൻ എവിടെയൊക്കെ പോവാറ്? ദൂരെ യാത്രയൊക്കെ ഉണ്ടോ?
1: ആ, നമ്മള് തമിഴ്നാട്, ഊട്ടി ആ ഭാഗത്തൊക്കെ അടിക്കടി പോയിരുന്നു ഓണസമയത്തൊക്കെ.
0: പോയി കണ്ടതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
1: വാഗമണ്ണായിരുന്നു. വാഗമണ് ഇഷ്ടപ്പെട്ടായിരുന്നു.
0: ഈ യാത്രകളൊക്കെ എങ്ങനെയാ ആസ്വദിക്കുന്നത്?
1: ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് എൻജോയ്മെന്റും അതൊക്കെ വെച്ച് നോക്കണം.
0: പാചകമൊക്കെ ചെയ്യോ ആ സമയത്ത്?
1: ആ, ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഏതെങ്കിലും റിസോർട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് ഗ്രില്ലടിച്ച് ഫുഡൊക്കെ കഴിക്കും.
0: മൊത്തത്തിൽ അടിപൊളിയാണോ?
1: ആ, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു.
0: പിന്നെ അല്ല, അങ്ങനെ വേണം. ഈ അടയ്യാ, പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്.
0: ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പറയും?
1: ദുൽഖർ സൽമാന്റെ ഒരു സിനിമയിലെ ഒരു പാട്ട് വന്നിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് ദുൽഖറിന്റെ സിനിമയിലെ നല്ലൊരു പാട്ട് കേൾക്കാം. നന്ദി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ശുഭയും പാടിയ ഗാനം. എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം BD ഇഗ്നേഷ്യസ്.

പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി സ്പോൺസർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തലതൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം, അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന്

0: തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2 to 3 years, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനേറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ, പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കാപ്പി, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികൾ. ഈ ഗുളികൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരു അവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡിൽ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്ന തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഇല്ലയെന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി കേൾക്കാം ഇനിയെങ്കിലും എന്ന ചിത്രത്തിലെ ഗാനം യൂസഫ് അലി കേച്ചേരി എഴുതി, ശ്യാം സംഗീതം നൽകിയത്. പാടിയത് ജയചന്ദ്രൻ, വാണി ജയറാം, കൃഷ്ണചന്ദ്രൻ എന്നിവരാണ്.

ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 101.9 ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി കേൾക്കാം പാവക്കൂത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.

ക്യാമ്പസുകളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ക്യാമ്പസ് ഫ്ലിക്സ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇടുക്കി കുമളിയിൽ വനം മന്ത്രി ഷിബു ബേബി ജോൺ പങ്കെടുത്ത പരിപാടിയുടെ വേദ തകർന്നു വീണ് 5 പേർക്ക് പരിക്ക്. വനം വന്യജീവി വാരാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി മടങ്ങിയ ശേഷമാണ് അപകടം. അധിനിവേശ സസ്യവർഗ്ഗങ്ങളിൽ നിന്നുള്ള ബയോചാർ ഉൽപാദനവും വനമേഖലകളിലെ ഉപജീവന മാർഗ്ഗനിർമ്മാണവും എന്ന വിഷയത്തിൽ വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ ഫോറസ്റ്റ് ഡിവിഷനിൽ നാളെ മുതൽ ഈ മാസം 9 വരെ കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശേഷി വികസന പരിപാടി സംഘടിപ്പിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്നാരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷാക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് പി എസ് സിയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചതുരംഗം എന്ന ചിത്രത്തിൽ സ്വന്തം സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം, വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം ഫോൺ 8590179986
3: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഗോപി സുന്ദറിയണമിട്ട് അമീന സലാമിനൊപ്പം പാടിയത് ചിത്രം മംഗ്ലീഷ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഹരിനാരായണന്റെ വരികൾക്ക് ദീപക് ദേവ് ഈണമിട്ട്. ചിറകുടിഞ്ഞ കിനാവുകൾ എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ മഹാദേവനും മഞ്ജനയും പാടിയ ഗാനമാണ് ഇനി.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു. അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജനപ്രിയൻ. മഞ്ജു വെള്ളായണിയുടെ വരികൾക്ക് ഗൗതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ജലോത്സവം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സംഘവും പാടിയത് BR പ്രസാദിന്റെ

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: കൊല്ലം സുപ്രീം.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും സംഘവും പാടിയ ഗാനം. വരികളെഴുതിയത് സുഹേൽ കോയ, ഈണം നൽകിയത് ജസ്റ്റിൻ വർഗീസ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അടുത്ത ഗാനം കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിൽ വിജയേശുദാസും സുജാതയും പാടിയതാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പിനെ തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: തിരുവനന്തപുരത്ത് സിവിൽ സ്റ്റേഷന് സമീപമാണ് കുടപ്പനക്കുന്ന് കൃഷിഭവൻ. കൃഷിഭവനോട് ചേർന്ന് തന്നെ ഒരു ജൈവ പച്ചക്കറി സ്റ്റോളുണ്ട്. കണ്ട മാത്രയിൽ തന്നെ അകത്തേക്കൊന്ന് കയറി നോക്കി. തനി നാടൻ ഉൽപ്പന്നങ്ങൾ, ശുദ്ധമായ പച്ചക്കറികൾ, ഡ്രാഗൺ ഫ്രൂട്ട്, മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ വിൽപ്പനയ്ക്കുണ്ട്. ഇതിന്റെ വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാമെന്ന് കരുതി കടയുടമയായ ശ്രീമതി ഗീതയുടെ അടുത്ത് ചെന്നപ്പോൾ സത്യത്തിൽ മിണ്ടാൻ സമയമില്ല ഇവർക്ക്. പതിവായി ഇവിടെ എത്തുന്നവർക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ എടുത്തുകൊടുക്കുന്ന തിരക്കിലാണ്. എങ്കിലും ഞാറ്റുവേലയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. പൂർത്തിയാകും മുമ്പേ അടുത്ത കസ്റ്റമർ എത്തി. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത ശേഷം വീണ്ടും വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. ശ്രീമതി ഗീതയുടെ കഠിന പ്രയത്നമാണ് ഈ ജൈവ ഷോപ്പിലെ വിഭവങ്ങളെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബോധ്യമായി. വീടിന് ചുറ്റുമുള്ള 4 സെന്റിലും മട്ടുപ്പാവിലുമായി വിളയുന്ന വിഭവങ്ങളാണ് ഈ ഷോപ്പിലുള്ളത്. പച്ചക്കറികൾക്ക് പുറമെ മരച്ചിനിയും കഴുകി ഉണക്കി പൊടിച്ച ധാന്യങ്ങളുമൊക്കെ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയുണ്ട്. വിഷമില്ലാത്തതും മായമില്ലാത്തതുമായ പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും മാത്രമേ ഈ ഷോപ്പിലുള്ളൂ എന്ന് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ അനുദിനം തിരക്കും കൂടുന്നുണ്ട്. തിരക്കിനിടയിലും ഞാറ്റുവേലയോട് തന്റെ കൃഷിവിശേഷങ്ങളും ഷോപ്പിന്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ശ്രീമതി ഗീത.
1: ഞാൻ സ്റ്റാഫ് നഴ്സായിരുന്നു. ഞാൻ 10-18 വർഷം വർക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞ് എനിക്ക് ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നത് കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഡ്യൂട്ടി വിട്ടിട്ട് ഞാൻ കൃഷിയിലേക്ക് ചെറുതായിട്ട് വന്നതാണ്. അതെനിക്കൊരു വലിയൊരു വരുമാന മാർഗവും മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് മാറി. ഇതാണ് നമ്മളുടെ ഇപ്പൊ ഉപജീവന മാർഗവും. നമുക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും എല്ലാത്തിനും നമുക്ക് കൃഷി ഒരു നല്ലതാണ്. പിന്നെ നമ്മളെ വീട്ടിലെ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാനും പറ്റും, നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. എനിക്ക് 4 സെന്റ് സ്ഥലമാണുള്ളത്. കൂടുതലും മട്ടുപ്പാവിലാണ് കൃഷി ചെയ്തേക്കുന്ന. തറയിൽ കുറച്ചൊക്കെ പ്ലാവ്, പിന്നെ റംബൂട്ടാൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ചൊക്കെ നട്ടിട്ടുണ്ട്. ബാക്കി ട്രേയിലും ഗ്രോ ബാഗിലും ഡ്രമ്മിലും ആയിട്ടാണ് നട്ടേക്കുന്നത്. ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ എല്ലാം ഉണ്ട്. പേര, റംബൂട്ടാൻ, സപ്പോർട്ട, സ്വീറ്റ് ലെവലോലിക്ക, മൽബറി, ഇങ്ങനെ കുറെ ഐറ്റങ്ങൾ ഫ്രൂട്ട്സ് മരങ്ങളായിട്ട് നട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് നട്ടേക്കുന്നത്. പിന്നെ പച്ചക്കറി ഐറ്റങ്ങൾ എല്ലാം ഉണ്ട്. കോവല്, കത്തിരി, വഴുതണ, അമര, പയറ്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. സീസൺ അനുസരിച്ച് നമ്മളെല്ലാം നടും. 10-15 ഐറ്റം ചീര ഐറ്റങ്ങളുണ്ട്. കുറ്റിക്കുരുമുളക് നട്ടിട്ടുണ്ട്. അതുപോലെ ചേമ്പ്, ചേന, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഗ്രോ ബാഗിലും ഒക്കെ തന്നെ ടെറസിൽ നട്ടിട്ടുണ്ട്. പിന്നെ പുതിന, മധുര തുളസി, വിക്സ് തുളസി, ഇങ്ങനെയൊക്കെ കുറെ ഐറ്റങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. ഈ കൃഷി കൊണ്ടും നമ്മളെ ബിസിനസ് കൊണ്ടും സുഖമായിട്ട് സന്തോഷമായിട്ട് ഒരു കുടുംബം കൊണ്ടുപോകാൻ പറ്റും. ഞാൻ എന്റെ മോനെ പഠിപ്പിക്കുന്നത് MBA പഠിപ്പിക്കുന്നത് ഈ ബിസിനസ് കൊണ്ട് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മളെ വീട്ടിലെ എല്ലാ ചെലവുകളും അതും നല്ലതായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യുകയും വേണം, ആത്മാർത്ഥമായിട്ട് ബിസിനസ്സും ചെയ്യണം. നമ്മളെ കഷ്ടപ്പാടും എല്ലാം ഉണ്ട്. അതെല്ലാം സഹിച്ച് നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വിജയിക്കുക തന്നെ ചെയ്യും.

ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്, കെമിക്കൽ ഒന്നും ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് എന്റെ കൃഷിയൊക്കെ ഒന്നും അധികം കീടങ്ങളൊന്നും വരാറില്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞി വെള്ളം പുളിപ്പിച്ചും ജീവാമൃതം ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കോഴിവളം, ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിളിന്റെയും വേസ്റ്റ് ഇതെല്ലാം ഞാൻ വളമാക്കി ഉപയോഗിക്കുന്നുണ്ട്, പഴത്തൊലിയെല്ലാം. അപ്പൊ ഇതൊക്കെ തന്നെ ഇട്ടുകൊടുത്താൽ മതി, പൈസ അധികം ചെലവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യം, ഡെയിലി പോയി അതിലുള്ള പുഴുക്കളും കീടങ്ങളും എല്ലാം നോക്കി നമ്മൾ ഓരോന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ അധികം കീടം വരത്തില്ല. നമ്മളെ പഴയകാല വിത്താണ് കൂടുതൽ നല്ലത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ നാടൻ വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ നട്ട വിത്തുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അതിന്റെ വിത്തെടുത്താണ് വീണ്ടും ഉപയോഗിക്കുന്നത്. കുറച്ചേ ഞാൻ പുറത്തുനിന്ന് ഹൈബ്രിഡ് തൈകൾ വാങ്ങിച്ച് നടാറുള്ളൂ. വിത്തെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി നട്ട് വെണ്ട തന്നെ, ഉദാഹരണത്തിന് വെണ്ട നട്ട് നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് വെട്ട വിട്ടിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാ ഉണങ്ങാൻ നിർത്തണം. ഉണങ്ങിയതിന് ശേഷം ആ വിത്തെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി രണ്ടാഴ്ച കഴിയുമ്പോൾ നടാം. പഴകിപ്പോവാനും പാടില്ല, എടുത്ത ഉടനെ നടാനും പാടില്ല. ആ രീതിയിൽ എല്ലാ വിത്തുകളും അതുപോലെ പാവി പൊടിപ്പിച്ചാണ് ഞങ്ങൾ കൂടുതലും നടുന്നത്. വിത്തുകൾ ചാണകപ്പൊടി മണ്ണ് ഇത് മിക്സ് ചെയ്തിട്ട് സാധാരണ വിത്ത് പാവും പോലെ ഇട്ട്, പിന്നെ എറുമ്പൊക്കെ കൊണ്ടുവരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അതിന്റെ കൂടെ രണ്ട് അരിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എറുമ്പ വിത്തെടുക്കത്തില്ല. അത് നമുക്ക് പൊടിച്ചു വരുമ്പോഴത്തേക്ക് അല്പം പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തൈ പുഷ്ടിയോടെ വരും. അതിനെ നമുക്ക് നാലില പരുവാകുമ്പോൾ നമുക്ക് മണ്ണൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്ക് അതിലോട്ട് പിരിച്ച് നട്ട് കൊടുക്കാം. അതിൽ നിന്നാണ് കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ പച്ചക്കറികൾ, കത്തിരി, വഴുതണങ്ങ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൂടുതൽ നാള് നിൽക്കാൻ വേണ്ടി, ഈ ഹൈബ്രിഡൊക്കെ ആകുമ്പോൾ ഒരു അഞ്ചാറ് കാ കാച്ചിട്ടൊക്കെ ചിലപ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ഇത് കൂടുതൽ നാൾ വർഷങ്ങളോളം നമുക്ക് കായെടുക്കാൻ പറ്റും. അതിന് ചുണ്ട കവറിൽ പൊടിപ്പിച്ച് കുറച്ച് വലുതാക്കിയതിന് ശേഷം അതിൽ കത്തിരി, വഴുതണങ്ങ, പച്ചമുളക്, തക്കാളി വരെ അതിനകത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിലിപ്പം ഞാൻ വഴുതണ ഗ്രാഫ്റ്റ് ചെയ്ത് തറയിലും നട്ട് മുകളിലും നട്ട് നിറയെ കായുണ്ട്, ചുണ്ട പടരുന്നത് പോലെ പടർന്ന് കായ്ക്കും. അതുപോലെ ഇപ്പം കത്തിരി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് റെഡിയായി വരുന്നുണ്ട്. പിന്നെ മുളകും തക്കാളിയും ചെയ്ത് വെച്ചേക്കുന്നു. കൃഷിയോ നന്നായിട്ട് സഹകരണമുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരും. ഇവിടുന്ന് വിത്ത്, വളം, അത് ഇതൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇടയ്ക്ക് തൈകളെല്ലാം വാങ്ങിക്കൊണ്ട് നടാറുണ്ട്. കൃഷിയോ നല്ല സഹകരണമാണ്. ടെറസ് കൃഷിക്ക് വേണ്ടിയിട്ട് എനിക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ മില്ലറ്റ് ഞാൻ കുറച്ച് കൃഷി ചെയ്തിരുന്നു, അപ്പം ആ മില്ലറ്റിന് കൃഷിക്ക് വേണ്ടിയിട്ടും സബ്സിഡിയൊക്കെ തന്നിരുന്നു.

വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ എപ്പോഴും മാർക്കറ്റിൽ വിലയാണ്. എനിക്ക് കൊടുക്കാൻ തികയാത്ത പാടേ ഉള്ളൂ. കോവയ്ക്കൊക്കെ ഞാൻ 8-10 കിലോ വീതം ടെറസിൽ നിന്ന് പറിക്കാറുണ്ട് പന്തലിട്ടിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഫോട്ടോ ഇടുമ്പോഴേ ആൾക്കാർ ബുക്ക് ചെയ്യും. സൺഡേ മാർക്കറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ആറാങ്കല്ലിൽ. എന്റെ കടയിൽ ഒരു പക്ഷെ തീർന്നില്ലെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ചീര ഐറ്റങ്ങളൊക്കെ ഞാനൊരു 8-10 ഐറ്റം ചീര കൃഷി ചെയ്യുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഒരാഴ്ചയിൽ ഞാൻ 500 രൂപയ്ക്ക് വരെ സൺഡേ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുന്നു. എനിക്കൊരു പ്രാവശ്യം ഏതെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് ശ്രമിച്ചു നോക്കും ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഈ കൃഷിയിൽ മാത്രമല്ല, പാചകത്തിലായാലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലായാലും ഞാൻ ഉണ്ടാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഞാൻ മുരിങ്ങയിലപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അച്ചാർ ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കും. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, കൂരവപ്പൊടി, ചോളപ്പൊടി ഇതെല്ലാം കഴുകി ഉണക്കി പൊടിച്ചെടുക്കും. മുളക്, മല്ലി, മഞ്ഞൾ ഇതെല്ലാം കഴുകി ഉണക്കി പൊടിച്ചെടുക്കും. ഇങ്ങനെ എന്ത് ഐറ്റം വേണമെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഒരിക്കൽ നമ്മൾ ചെയ്തു നോക്കുക. സക്സസ് ആയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സക്സസ് ആവും. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരിക്കൽ വാങ്ങുന്നവർ വീണ്ടും വീണ്ടും വാങ്ങും. അവർക്ക് ഇത് ആണ് വേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് കിട്ടാൻ പാട്. അത് സത്യസന്ധമായ രീതിയിലും വൃത്തിയുള്ള രീതിയിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ.

0: ജോലി ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ സക്സസ് ആയതും സന്തോഷം തരുന്നതും കൃഷിയാണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എത്ര പറ്റൂലെന്ന് പറയുന്ന ആൾക്കാർക്കും ജീവിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം ബിസിനസ് ആയാലും നമുക്ക് കൃഷി ആയാലും ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ ഒരു വലിയ മുതൽ മുടക്കൊന്നും വേണ്ട. ഞാൻ തന്നെ എന്റെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ഒരു 10,000 രൂപയിൽ നിന്നും തുടങ്ങിയതാണ്. ഇപ്പൊ ഞാൻ അതിനൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് മുകളിൽ പോയി. നമ്മൾ ഒന്നിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് എല്ലാം അറിയണമെന്നില്ല. നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിന്റെ പിറകെ നമ്മൾ അങ്ങ് തന്നെ പഠിച്ചോളും. കൃഷിയിലായാലും ബിസിനസ്സിലായാലും ഞാൻ എപ്പോഴും പറയും, എത്രയോ എൻജോയ് ചെയ്താണ് ഇത്. നമ്മളെ സ്വന്തം സംരംഭം ആകുമ്പോൾ ആരുടെയും താഴെ നിന്ന് നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്വന്തം സ്ഥാപനമാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും നമ്മളത് ചെയ്യും. ഇനിയും എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. എന്റെ മോൻ MBA പഠിക്കുവാണ്. ഞങ്ങൾ അതിനായിട്ട് ഇപ്പോഴേ ഒരു ശ്രമം ഉണ്ട്. എനിക്ക് ഡ്രയർ മെഷീനൊക്കെ വാങ്ങണം. ചക്കയിൽ നിന്ന് തന്നെ നമുക്ക് പല പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് വിപണനം നടത്താം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്.
1: ഞാറ്റുവേലയുമായി വിശേഷങ്ങൾ പങ്കുവച്ച കുടപ്പനക്കുന്നിലെ ശ്രീമതി ഗീതയുടെ ഷോപ്പിൽ തിരക്ക് കൂടുകയാണ്. ഇവിടെ മാത്രമല്ല, രാവിലെ മുതൽ തിരക്ക് പിടിച്ച ജീവിതമാണ് ഗീതയുടേത്. പച്ചക്കറികൾക്കും ഫലവർഗ്ഗങ്ങൾക്കും വെള്ളമൊഴിച്ച് വളമിട്ട് പരിപാലിച്ച് വിളവെടുത്ത് ഷോപ്പിലെത്തിക്കണം. സ്ഥിരമായി ഇവ വാങ്ങുന്നവരെ തൃപ്തിപ്പെടുത്തണം. അവർക്ക് ശുദ്ധമായ പച്ചക്കറികൾ നൽകണം. രാപ്പകൽ അധ്വാനിക്കുന്ന കുടപ്പനക്കുന്നിലെ നന്ദനം ഷോപ്പിന്റെ ഉടമ ശ്രീമതി ഗീത ഒരു സമൂഹത്തിനാവശ്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വിളവെടുക്കാനും വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും മാതൃക കാട്ടുന്ന ശ്രീമതി ഗീതയ്ക്ക് കാർഷിക രംഗത്ത് ഉയർച്ചയുടെ പടവുകൾ മുന്നേറാൻ സാധിക്കട്ടെയെന്ന് പ്രത്യാശിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗായ് പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലാൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി ഉയരാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സിറോത്ത്, പീറ്റർ ഹെഗ്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. മസ്തിഷ്ക പഠനവുമായി ബന്ധപ്പെട്ട ഒപ്റ്റോജനറ്റിക്സ് മേഖലയിലെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി എം ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും താഴെത്തട്ടിൽ വിദഗ്ധ ചികിത്സ അടിയന്തരമായി ലഭ്യമാക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച 24 മണിക്കൂറും

അബ്ദുൽ ഗഫൂർ മറ്റന്നാൾ നിർവഹിക്കും. മൊബൈൽ ഫിഷ് പെയിന്റിംഗ് കിയോസ്കും ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. അധിനിവേശ സസ്യവർഗ്ഗങ്ങളിൽ നിന്നുള്ള ബയോചാർ ഉൽപാദനവും വനമേഖലകളിലെ ഉപജീവന മാർഗ്ഗ നിർമ്മാണവും എന്ന വിഷയത്തിൽ വയനാട് വന്യജീവി സംഗീതത്തിലെ മുത്തങ്ങ ഫോറസ്റ്റ് ഡിവിഷനിൽ നാളെ മുതൽ ഈ മാസം 9 വരെ കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശേഷി വികസന പരിപാടി സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി എഫ് എം ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കൃഷിയിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രാധാന്യവും പ്രയോഗവും. ഡോക്ടർ വി തുളസിയുമായി ആഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 9:30 സംഗീതസുധ. കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 6:00 വയലിൻ, വി സനൽകുമാർ മൃദംഗം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

നാളെ രാവിലെ 5:55 സുഭാഷിതം. രാജ് പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലടി, പുത്തൻകാവ് മാത്തൻ തരകൻ എഴുതിയ ഭാരതഗാനം എന്ന കവിത, ആലാപനം സുമേഷ് കൃഷ്ണ കൊല്ലം, ഉദയഗീതം പി വി പ്രീത പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 162 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയ്പൂക്കൾ. 12:02 ഹരിതവാണി. വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം, അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. കൂടുതൽ ശ്രദ്ധ വേണ്ടവരും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ, ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. അമൃത പ്രീതം എഴുതിയ നോവൽ 49 ദിവസം. രചന ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്ന പരിപാടി. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 തിരയപ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. മികച്ച ആരോഗ്യത്തിന് പാലും പാൽ ഉൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം, ഹർഷ വി എസുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ജയലക്ഷ്മി ശേഖർ അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിത പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടു കൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കൈകൂടുന്ന നിലാവ് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുതഞ്ചേരി എഴുതി, കൈതപ്രം സംഗീതം നൽകി, ചിത്രയും സംഗമം പാടിയത്.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ. ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: കക്ഷി അമ്മിണിപ്പിള്ള OP 160/18 എന്ന ചിത്രത്തിനുവേണ്ടി സ്നേഹചന്ദ്രൻ ഏഴിക്കര രചനയും സംഗീതവും നിർവഹിച്ച് സുധീർ പറവൂർ പാടിയത്.
2: ചന്ദം തികഞ്ഞൊരു പെണ്ണേ ആ ചന്ദം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഇനി കേൾക്കൂ അബ്ദുള്ള റൌഫും സംഘവും പാടിയ ഗാനം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം.

0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി എം ലിജു നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഗതാഗത സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പുവച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പും സ്വിസ് നാഷണൽ സയൻസ് ഫൌണ്ടേഷനും തമ്മിൽ താൽപര്യപത്രവും കൈമാറി. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് ബി ഗോപകുമാർ എംഎൽഎ. ഇഡിയുടെ കത്തിൽ FIR പോലുമില്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ടനീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. വനിതാ മത്സ്യത്തൊഴിലാളികളുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടേതായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായി യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ സൌര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് 2 ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി എം ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. എക്സൈസ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്തത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 July 1 പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക്

0: 6 രൂപ 31 പൈസയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങും. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.
0: കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:25 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് 3:05 വൈകി രാത്രി 8:30 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മസ്തിഷ്ക പഠന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒപ്റ്റോജെനറ്റിക്സ് സാങ്കേതിക വിദ്യയ്ക്കും ലൈറ്റ്ഗേറ്റഡ് അയോൺ ചാനലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും കാൾ ഡെയ്സ്റോത്ത്, പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർക്കാണ് പുരസ്കാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ്റോത്ത്. ജർമ്മൻ ബയോഫിസിസ്റ്റാണ് ഹെഗമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റ് ഉയർന്ന് 72,382-ലും നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M.ലിജു നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി, ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

സന്ധ്യാഗീതം വീണ്ടും എത്തും നാളെ വൈകുന്നേരം 6:20. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: അഭിനന്ദനങ്ങളും വിമർശനങ്ങളും മഴയും വെയിലും പോലെയാണ്. ഒരു വൃക്ഷം വളരാൻ രണ്ടും ഒരുപോലെ ആവശ്യമായതുപോലെ ജീവിതത്തിൽ മുന്നേറാനും രണ്ടും അനിവാര്യമാണ്. അഭിനന്ദനങ്ങൾ നമ്മിൽ ആത്മവിശ്വാസത്തിന്റെ പൂക്കൾ വിരിയിക്കുമ്പോൾ, വിമർശനങ്ങൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ ശക്തമായി വേരുറപ്പിക്കാൻ പഠിപ്പിക്കുന്നു. ഒന്നിലും തളരാതെ സ്വന്തം വേരുകളിൽ ഉറച്ചുനിന്ന് വളരുക. അപ്പോഴാണ് ജീവിതം ഒരു തണൽമരമായി മാറുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഹൈബ്രിഡ് ഇനം കുരുമുളകിന്റെ പേര് എന്താണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കൃഷി ചെയ്യാൻ എല്ലാ മണ്ണും ഒരുപോലെ ആകണമെന്നില്ല. മണ്ണിനും ആരോഗ്യം ആവശ്യമാണ്. അതായത്, എല്ലാ മൂലകങ്ങളും ഒത്തുചേർന്നാലേ മണ്ണും ആരോഗ്യമുള്ളതാകൂ. അല്ലെങ്കിൽ കുറവുള്ള മൂലകങ്ങൾ നമ്മൾ മണ്ണിന് നൽകണം. കൃഷിയിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ തുളസി വി.
1: ഡോക്ടർ തുളസി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഏത് വിളയാണെങ്കിലും നമ്മൾ കൃഷി ചെയ്യുമ്പം ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് മണ്ണ് തന്നെയാണ്. മണ്ണിൽ നല്ല ഫലപുഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും, അതല്ലേ?
2: ഒരു കൃഷി പൂർണ്ണ വിജയമാവണമെങ്കിൽ നാലറിവ് വേണമെന്നാ പറയാ. ഒന്ന് വിളയറിവ്, വിളവറിവ്, മണ്ണറിവ്, വിത്തറിവ്. അതിലേറ്റവും പ്രധാനം മണ്ണറിവ് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടും സ്വാധീനിച്ചൊക്കെയാണ് കഴിഞ്ഞു വരുന്നത്. അതാണല്ലോ പ്രകൃതി നിയമവും. അപ്പൊ ലോകത്ത് ഏത് ആവാസ വ്യവസ്ഥയും നിലനിൽക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ വരദാനങ്ങളായ മണ്ണിനെയും വെള്ളത്തെയും ഒക്കെ ആശ്രയിച്ചാണ്. പൂർവികർ ഇക്കാര്യത്തിൽ തികച്ചും ബോധവാന്മാരായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതീയ സംസ്കാരത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും, ഭൂമിയെ പഞ്ചഭൂതങ്ങളിൽ അല്ലെങ്കിൽ മണ്ണിനെ പഞ്ചഭൂതങ്ങളിൽ ഒന്നായി തന്നെ സങ്കല്പിച്ച് പരിപാലിച്ച് വരുന്നുണ്ട് നമ്മള്. എന്നാൽ ഇന്ന് ഈ കാലത്ത് നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം കുറച്ചൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനെ ഓർത്ത് നാം വ്യാകുലപ്പെടുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മുടെ മണ്ണ് സംരക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഈ ആരോഗ്യമുള്ള മണ്ണുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ചെടികളും ആരോഗ്യമുള്ള ഭക്ഷണവും, അതുവഴി നമുക്ക് നമ്മുടെ ജനതയ്ക്ക് തന്നെ ആരോഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു മണ്ണിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മള് മൂന്ന് തലത്തിൽ നിന്ന് നമുക്കതിനെ കാണാം: ഭൗതിക ആരോഗ്യം, ജൈവ ആരോഗ്യം, രാസ ആരോഗ്യം എന്നീ രീതിയിൽ നമുക്ക് മണ്ണിന്റെ ആരോഗ്യത്തെ നോക്കിക്കാണാം. അപ്പൊ ഭൗതിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ മണ്ണില് ഈ പോഷകങ്ങൾ ഉണ്ടെന്നുള്ളത് വേറൊരു വസ്തുത. മണ്ണില് വായു, വെള്ളം ഇതൊക്കെ പിടിച്ചു നിർത്താനുള്ള മണ്ണിന്റെ കഴിവ്, ഇതൊക്കെ മണ്ണിന്റെ ഭൗതിക ആരോഗ്യം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുതകളാണ്. ജൈവ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിറയെ സൂക്ഷ്മജീവികൾ ഉണ്ടാവണം. അത് നല്ല സൂക്ഷ്മജീവികൾ, രോഗമൊന്നും വരുത്താതെ വളങ്ങളെയൊക്കെ ആവശ്യമുള്ള രീതിയിൽ ചെടികൾക്ക് മാറ്റിക്കൊടുത്ത്, ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി കൊടുക്കുന്ന നല്ല സൂക്ഷ്മജീവികൾ മണ്ണിൽ ധാരാളം ഉണ്ടാവണം. അങ്ങനെയുള്ള മണ്ണാണ് ജൈവപരമായിട്ട് ആരോഗ്യമുള്ള മണ്ണ്. പിന്നെ നമ്മുടെ മണ്ണിന്റെ രാസ ആരോഗ്യം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ അളവൊക്കെ അതിലാണ് വരിക. നമ്മളൊരു സോയിൽ ഹെൽത്ത് കാർഡൊക്കെ വരുമ്പോൾ നമ്മുടെ രാസ ആരോഗ്യത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നത്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായി പോഷണം നൽകാൻ പര്യാപ്തമായ അളവില് എല്ലാ അവശ്യ മൂലകങ്ങളുടെയും സാന്നിധ്യം ആരോഗ്യമുള്ള മണ്ണിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്.
1: കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തിലെ മണ്ണിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാല് ഇവിടുത്തെ ഒരു ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് എങ്ങനെയാണ്?
2: കേരളത്തില് പൊതുവെ ഇപ്പൊ നമ്മള് സോയിൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ പല പ്രൊജക്ടുകളുടെ ഭാഗമായും ഒക്കെ നമ്മൾ മണ്ണ് പരിശോധിക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്കൊരു പൊതുവെ പറയുകയാണെങ്കിൽ, ഒന്ന്, കേരളത്തിലെ മണ്ണില് അസിഡിറ്റിയുടെ ഇഷ്യൂ കാണുന്നുണ്ട്. ചുറ്റൂർ പാലക്കാട് അമ്ലത, അതെ, പുളിപ്പ് അല്ലെങ്കിൽ അമ്ലതയുടെ പ്രശ്നം കാണുന്നുണ്ട്. ചുറ്റൂർ പാലക്കാട്, ചുറ്റൂർ ഭാഗത്ത് ഒഴികെ ബാക്കി എല്ലാ മണ്ണിലും അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലത ഒരു പ്രശ്നമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ പൊട്ടാസ്യത്തിന്റെ കുറവ്, കാൽഷ്യത്തിന്റെ കുറവ്, മഗ്നീഷ്യത്തിന്റെ കുറവ്, സിങ്ക്, ബോറോൺ, ഈ അഞ്ച് പോഷകങ്ങളുടെ കുറവാണ് ഒരു ജനറലി നമുക്ക് കേരളത്തിലെമ്പാടുമുള്ള മണ്ണിലെ ഡെഫിഷ്യൻസി സിംപ്റ്റംസ് ആയിട്ടും ഒക്കെ കാണുന്നത്. ഈ മാക്രോ ന്യൂട്രിയൻസിലെ NPK എന്നുള്ളതിന് പ്രാഥമിക മൂലകങ്ങളെന്നും കാൽഷ്യം, മഗ്നീഷ്യം, സൾഫറിനെ ദ്വിതീയ മൂലകങ്ങൾ എന്ന് പറയുകയും ചെയ്യും. പ്രൈമറി ന്യൂട്രിയൻസിൽ അല്ലെങ്കിൽ പ്രാഥമിക ന്യൂട്രിയൻസിൽ പൊട്ടാഷ്യത്തിന്റെ കുറവ്, സെക്കൻഡറി ന്യൂട്രിയൻസിൽ കാൽസ്യം മഗ്നീഷ്യത്തിന്റെ കുറവ്, മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകത്തിൽ സിങ്ക് ബോറോൺ ഇവയുടെയൊക്കെ കുറവാണ് പൊതുവെ കേരളത്തിൽ കണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ ഒരു വസ്തുത എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടുകാലം മുതലേ കൃഷി ചെയ്തു വരുമ്പോൾ എൻ പി കെ വളങ്ങൾ അല്ലെങ്കിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ പോഷകങ്ങളുടെ പ്രാധാന്യവും ഇവ സസ്യ വളർച്ചയ്ക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള വളപ്രയോഗ രീതിയൊക്കെ നമ്മൾ പണ്ട് മുതലേ ശ്രദ്ധിക്കുന്ന വസ്തുതകളാണ്. എന്നാൽ ഈ സെക്കൻഡറി ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ദ്വിതീയ പോഷക മൂലകങ്ങളും സൂക്ഷ്മ പോഷക മൂലകങ്ങളും നമ്മൾ അത്രത്തോളം നമ്മുടെ പ്രാധാന്യം നമ്മുടെ കൃഷി രീതിയിൽ നൽകിയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ഈയിടെയായിട്ട് കുറച്ചും കൂടെ അതിന്റെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. കാരണം വിളകളുടെ വളർച്ച, ഉൽപാദന മികവ്, കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, വലിപ്പം, നിറം, രുചി, ഇതൊക്കെ പോലും സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യതയെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഈ ഹാർവെസ്റ്റിന് ശേഷം, വിളവെടുപ്പിന് ശേഷം ദീർഘകാലം ഈ പ്രൊഡക്ട്സ്, വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കണമല്ലോ. കേടുകൂടാതെ ഉൽപ്പന്നങ്ങൾ നിലനിർത്താനുള്ള കഴിവ്, അത് കൊടുക്കുന്നതിനും ഒരു കഴിവ് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ സാന്നിധ്യം അത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല മറ്റ് പോഷക മൂലകങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലും വിളകളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൊക്കെ സൂക്ഷ്മ മൂലകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുറവുള്ള ന്യൂട്രിയൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ അഞ്ച് പോഷകങ്ങൾ നമ്മുടെ വളപ്രയോഗം.

0: ശരീരത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത്. മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ വളപ്രയോഗം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ പോലും നമ്മുടെ ഈ മണ്ണിൽ കുറവുള്ള 5 പോഷകങ്ങളുണ്ട് നമ്മുടെ ഓരോ വിളയിലെ വളപ്രയോഗത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്.
1: അപ്പൊ ഏറ്റവും പ്രധാനമുള്ള കാര്യം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്ലത അല്ലെങ്കിൽ പുളിപ്പാണ്. അപ്പൊ ഇത് മാറ്റേണ്ട അല്ലേ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ടത്?
0: അതെ, തീർച്ചയായിട്ടും. പുളിപ്പ് നമ്മൾ പറയുക എന്താന്ന് വെച്ചാല്, വായപ്പൊണ്ണുള്ള സമയത്ത് നമ്മൾ കഴിക്കാൻ മുന്നിൽ ഒരു ബിരിയാണി കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലത്തെ അവസ്ഥയിലാണ് പുളിപ്പുള്ള അല്ലെങ്കിൽ അമ്ല സ്വഭാവമുള്ള മണ്ണിൽ ചെടികൾ നിൽക്കുന്നത്. ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വളം, ജൈവവളമായിക്കോട്ടെ രാസവളമായിക്കോട്ടെ, അത് ചെടിക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണിന്റെ പുളിപ്പ് മാറ്റി നല്ലൊരു കണ്ടീഷൻ, അതായത് ചെടികളുടെ വേരുകൾക്ക് ഇത് വലിച്ചെടുക്കാൻ, പോഷകമൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ണിന്റെ റിയാക്ഷൻ, സോയിൽ റിയാക്ഷൻ എന്നാണ് സോയിൽ പി എച്ച് അല്ലെങ്കിൽ അമ്ലതയ്ക്ക് പറയുക, അതൊരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
1: അതിനുവേണ്ടി കുമ്മായമാണ് പ്രയോഗിക്കുന്നത്.
0: തീർച്ചയായും കുമ്മായ പ്രയോഗമാണ് നമ്മളതിന് കൂടുതലായിട്ടും പറയുന്നത്. അതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാലേ ഈ പറയുന്ന ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി പറഞ്ഞല്ലോ, ഇപ്പൊ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി, മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒക്കെ അമ്ല സ്വഭാവമുള്ള മണ്ണിലാണ് കാണാന്ന് പറയണ്ടായി. അപ്പൊ ഈ കുമ്മായ പ്രയോഗം വഴി നമുക്ക് ഈ പോഷകങ്ങൾ അത് കൂടെ കൊടുക്കും. കാൽഷ്യം ആണെങ്കിൽ, ഇപ്പൊ ഡോളമൈറ്റ് ആണെങ്കിൽ, മെഗ്നീഷ്യം കൂടെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, അപ്പൊ നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അയൺ ടോക്സൈഡ് ചുവപ്പ് നിറത്തില് നെല്ലിന്റെ ഓലകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ മാംഗനീസിലേക്ക് കൂടുതലായിട്ട് ധാരാളമായിട്ട് കാണും ഏത് മണ്ണിൽ, അമ്ല ഗുണമുള്ള മണ്ണിൽ കൂടുതലായിട്ട് നെല്ലിലാണ്, സബ്മേർജ്ഡ് ആയിട്ട് വെള്ളത്തിനടിയിൽ വളരുന്ന നെല്ലിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണാം. കാരണം Fe2+ രൂപത്തിലാണ് അത് ചെടി വലിച്ചെടുക്കുക. അത് കൂടുതലായിട്ട് നെല്ല് വലിച്ചെടുക്കുകയും അതിന്റെ ടോക്സിറ്റി കാണുകയും ചെയ്യുന്നത് അവിടെയാണ്. അതുപോലെ നമ്മുടെ അസിഡിറ്റി ഉള്ള മണ്ണില് ഇരുമ്പ് കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ സിങ്ക് എന്ന് പറയുന്ന സൂക്ഷ്മ പോഷക മൂലകം അതിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ആവിരണം തടസ്സപ്പെടും. അപ്പൊ പറയുകയാണെങ്കിൽ സിങ്കിന്റെ അഭാവം ഇല്ലാത്ത മണ്ണാണെങ്കിൽ പോലും ഇരുമ്പും മാംഗനീസ് ഒക്കെ അവിടെ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷൻ കാരണം സിങ്കും Zinc2+ ആയിട്ടാണ് വലിച്ചെടുക്കുക. Zinc2+ Fe2+ ഒക്കെ ആയിട്ട് കോമ്പറ്റീഷൻ കാരണം മണ്ണിൽ സിങ്ക് ഉണ്ടെങ്കിൽ പോലും അസിഡിറ്റി ഇല്ല, അയൺ ടോക്സിറ്റി ഉള്ള മണ്ണിൽ സിങ്ക് വലിച്ചെടുക്കാൻ പറ്റാതെ ചെടികൾക്ക് പ്രശ്നമുണ്ടാവാറുണ്ട്. അപ്പോ ഈ അമ്ലത കൂടുമ്പോ ചില സിറ്റുവേഷനിലൊക്കെ മണ്ണില് വേരുകൾ അഴുകി പോകുന്നത് വരെ നെല്ലില് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ കുമ്മായ പ്രയോഗം അല്ലെങ്കിൽ ഡോളമൈറ്റിന്റെ അപ്ലിക്കേഷൻ, അപ്പൊ അത് കൊടുക്കുമ്പോ അസിഡിറ്റി കറക്റ്റ് ചെയ്യുക എന്നതിലുപരിയായിട്ട് അതും നടക്കുന്നുണ്ട്. കാൽഷ്യം, മെഗ്നീഷ്യം, അതുപോലെ മറ്റ് ന്യൂട്രിയൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി പല ന്യൂട്രിയൻസിന്റെയും അവൈലബിലിറ്റിയും കൂടെ അവിടെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അസിഡിറ്റി കറക്റ്റ് ചെയ്യുമ്പോൾ കുറേ ഗുണങ്ങളാണ്. അസിഡിറ്റി കറക്റ്റ് ചെയ്യപ്പെടും, കാൽഷ്യം കൊടുക്കും, ഡോളമൈറ്റ് ആണെങ്കിൽ മെഗ്നീഷ്യം കൊടുക്കും, അതോടൊപ്പം മറ്റ് ന്യൂട്രിയൻസിന് വേണ്ട നല്ല കണ്ടീഷൻസ് കൊടുത്ത് അത് ചെടികൾക്ക് അവൈലബിൾ ആക്കി മാറ്റുകയും ചെയ്യും, സാഹചര്യം മെച്ചപ്പെടും. ഇപ്പൊ നെല്ലിനാണെങ്കിൽ 600 കിലോ 1 ഹെക്ടറിന് തോതിൽ കുമ്മായം കൊടുക്കും. അങ്ങനെ ഓരോ ക്രോപ്പിന്, ഓരോ വിളക്കനുസരിച്ച്, തെങ്ങിനാണെങ്കിൽ 1 കിലോ, അങ്ങനെ വിളക്കനുസരിച്ചുള്ള ശുപാർശ, പൊതു ശുപാർശയുണ്ട്. അതായത് മണ്ണ് അസിഡിക് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കുമ്മായം. ഇനി അത് കൂടാതെ pH നമ്മൾ അളന്നിട്ട് pH റെക്കോർഡ് ചെയ്യുമല്ലോ. മണ്ണ് സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10 ഗ്രാം മണ്ണെടുത്ത് വെള്ളത്തിൽ കലക്കി നമ്മൾ pH മീറ്റർ വഴി pH റെക്കോർഡ് ചെയ്യും നമ്മുടെ സോയിൽ ടെസ്റ്റിംഗ് ലാബിലൊക്കെ. അത് pH മീറ്റർ ഇപ്പോ 10 ടൈപ്പ് pH മീറ്റർ ഫാമേഴ്സിനും കൃഷിക്കാർക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെ pH കണ്ടുപിടിച്ചാൽ അതിനനുസരിച്ച് വേറൊരു ശുപാർശയുണ്ട്. ഇത് pH 5 മുതൽ 5.5 ആണെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു ശുപാർശ നമ്മുടെ പുതിയ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് ഉണ്ട്. pH 5.5 ആണ് എന്നുള്ള കണക്കിലാണ് നമ്മൾ നെല്ലിലാണെങ്കിൽ 600 കിലോ 1 ഹെക്ടറിന് എന്ന തോതിൽ കൊടുക്കുന്നത്. വേറൊരു വസ്തുത, ഈ പൊതു ശുപാർശ വരുന്നത് കാൽഷ്യം കാർബണേറ്റിന്റെ അളവിലാണ്. ഈ കാൽഷ്യം ഓക്സൈഡ് ആണെങ്കിൽ അത് നമ്മൾ അതിന്റെ ന്യൂട്രലൈസിംഗ് വാല്യൂ അനുസരിച്ച് നമുക്ക് കണക്കാക്കിയെടുക്കാം. ഡോളമൈറ്റ് ആണെങ്കിൽ അതിന്റെ ന്യൂട്രലൈസിംഗ് വാല്യൂ എന്ന് പറഞ്ഞാല് മണ്ണിലെ പുളിപ്പിനെ നിർവീര്യമാക്കാനുള്ള ആ കുമ്മായ വസ്തുവിന്റെ ശേഷി. അത് ഓരോ കുമ്മായ വസ്തുവിനും വ്യത്യാസമുണ്ട്. ആ ശേഷിക്കനുസരിച്ച് ഇതിന് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്.
1: ഒരു പ്രാവശ്യം നമ്മളത് സോയിൽ ടെസ്റ്റ് എല്ലാം ചെയ്ത് നമുക്ക് മനസ്സിലാവും സൂക്ഷ്മമൂലകൾ, മൈക്രോന്യൂട്രിയൻസ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു പരിഹാരത്തിന് കർഷകർ എന്തുവാണ്, ഡയറക്റ്റ് സോയിലോട്ട് അല്ലെങ്കിൽ മണ്ണിലോട്ട് ഈ സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും. നമ്മള് കുമ്മായ പ്രയോഗം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മണ്ണിന്റെ സാഹചര്യം മെച്ചപ്പെടുത്തി പല ന്യൂട്രിയൻസിന്റെയും അവൈലബിലിറ്റി മെച്ചപ്പെടും. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അത് ജൈവവളങ്ങളുടെ പ്രയോഗമാണ്. ജൈവവളങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമായ അളവിൽ കൃഷിക്ക് കൊടുക്കണം. ഈ ജൈവവളങ്ങളിൽ സൂക്ഷ്മ പോഷക മൂലകങ്ങൾ ഉണ്ടാവും. ജൈവവളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിന് ഇട്ട് കൊടുക്കുന്ന വളത്തിനെ പിടിച്ചു വെച്ച് വേണ്ട സമയത്ത് ചെടിക്ക് വിട്ടു കൊടുക്കാനുള്ള ഒരു കഴിവ്, ആ ഒരു കഴിവിനെ നമ്മൾ കാറ്റൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയും. ആ കപ്പാസിറ്റി ധനായന വിനിമയ ശേഷി എന്നാണ് പറയുക. അത് കൂട്ടാനും

0: പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു ഏക്കറിൽ 32 കിലോ ഹെൻറി ന്യൂട്രിയന്റ് ആയ മഗ്നീഷ്യവും സൾഫറും കൊടുക്കുന്ന ഒരു വളമാണ്. നേരത്തെ പറഞ്ഞു മഗ്നീഷ്യം ഇവിടെ മണ്ണിൽ കുറവുണ്ട് എന്ന് പറഞ്ഞു. സെക്കൻഡറി ന്യൂട്രിയന്റ് ആണ്, അത് ക്ലോറോഫില്ലിന്റെ ഒക്കെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പോഷകമൂലകമാണ്, ചെടിക്ക് പച്ചപ്പ് കൊടുക്കുന്ന പോഷകമൂലകമാണ്. അതിന്റെ കുറവ് നമ്മുടെ മണ്ണിലുണ്ടെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് 32 കിലോഗ്രാം ആണ് ഒരു പൊതു ശുപാർശയായിട്ട് നമ്മൾ ഒരു ഏക്കറിന് പറയുന്നത്. അതുപോലെ സിങ്ക് മണ്ണിൽ കുറവുണ്ട് എന്ന് മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 8 കിലോ സിങ്ക് സൾഫേറ്റ് ഒരു ഹെക്ടറിന്, ബോറാക്സ് ആണെങ്കിൽ 4 കിലോ. ഇതൊരു പൊതു ശുപാർശയാണ്. പക്ഷേ ഈ പൊതു ശുപാർശ നമ്മൾ ഒരു വർഷങ്ങളായിട്ട് മേ ബി ഒരു 2012 മുതൽ 2020 വരെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കേരള കാർഷിക സർവകലാശാല പല അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളിൽ, നമ്മൾ കേരളത്തിലെ മൊത്തത്തിൽ AUs ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാരിസ്ഥിതിക യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രദേശത്തും വിശദമായ പഠനം നടത്തി ഇടക്കാല ശുപാർശകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൊതു ശുപാർശ മഗ്നീഷ്യം സൾഫേറ്റ് 32 കിലോ ആണ് ഒരു ഏക്കറിന് നെല്ലിന് കൊടുക്കേണ്ടത്. എന്നാൽ തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ലാറ്ററൈറ്റ് സോയിൽ ആണ് അവിടെ നമ്മൾ ഒരു ഏക്കറിൽ 50 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾക്ക് അടിസ്ഥാനമായി ഈ മണ്ണിൽ കൊടുക്കേണ്ട അളവ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്.
1: മണ്ണിൽ നമ്മൾ ഈ സൂക്ഷ്മമൂലകങ്ങൾ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ?
0: തീർച്ചയായിട്ടും മണ്ണിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. സൂക്ഷ്മ പോഷക മൂലങ്ങൾ, പ്രത്യേകിച്ച് സിങ്ക് പോലെയുള്ള പോഷക മൂലകങ്ങൾ ഒരിക്കലും മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ അല്ലാതെ കൊടുക്കുന്നത് നല്ലതല്ല. കാരണം ഇത് കൂടുതലായിട്ട് മണ്ണിൽ അടിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെവി മെറ്റൽ ഗണത്തിൽ വരുന്ന ഒരു പോഷകമാണ്. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പ്രൈമറി ന്യൂട്രിയൻസ് വരുന്ന നൈട്രജൻ, പൊട്ടാസ്യം ഇതൊക്കെ പല തവണയായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലത്. കാൽഷ്യം ബോറോണും മയവും ബോറോൺ വളങ്ങളും ഒരുമിച്ച് കൊടുക്കുന്നത് നല്ലതല്ല. ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് കൊടുത്തിട്ട് കൊടുക്കുന്നതാണ്, മണ്ണിൽ തന്നെ പ്രയോഗിക്കുകയാണെങ്കിൽ കൊടുക്കുന്നത് നല്ലത്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള ന്യൂട്രിയൻസിന്റെ ആ പ്രൊഫൈല് മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ മണ്ണിൽ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചില മിശ്രിത കൂട്ടുകള് ചില വിളകൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്ന് കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നും പുറത്തിറക്കിയിട്ടുള്ള അയർ എന്നുള്ള മിശ്രിത കൂട്ടാണ്. അത് വാഴയിലുള്ളതാണ്. വാഴ നട്ട് 2 മാസവും 4 മാസവും 100 ഗ്രാം വീതം മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണ് അത് ചെയ്യാം. ഇതിലാണെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ട്, ദ്വിതീയ പോഷക മൂലകങ്ങളും ഉണ്ട്. അതാണ് ഈ ഒരു മിശ്രിതത്തിന്റെ പ്രത്യേകത. അതുപോലെ വാഴയ്ക്ക് വേറൊരു മൈക്രോമിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ CPCRI കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം തയ്യാറാക്കി തെങ്ങിന് പറ്റുന്ന മിശ്രിത കൂട്ടുകളുണ്ട്. കൽപ്പ പോഷകും കൽപ്പ വർധിനിയും. കൽപ്പ പോഷകം എന്ന് പറഞ്ഞാല് 3 വർഷത്തിൽ കുറവ് പ്രായമുള്ള തെങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൽപ്പ വർധിനി 3 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള തെങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ എല്ലാം പാക്കറ്റിന്റെ മുകളിൽ തന്നെ അതിന്റെ റെക്കമെൻഡേഷൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കൽപ്പവർദ്ധിനി 500 ഗ്രാം ഈ മിശ്രിത കൂട്ട് 2 തവണകളായിട്ട് സാധാരണ നമ്മൾ NPK വളം ചെയ്യുമല്ലോ, അത് ചെയ്ത് അതിനൊരു 10 ദിവസത്തിന് ശേഷമാണ് മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മിശ്രിത കൂട്ടുകളാണ്. കേരളത്തിൽ നമ്മൾ ഒരു 5 പോഷകത്തിന്റെ കുറവുണ്ട്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തില് ആ കുറവ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിളകൾക്ക് വേണ്ട അളവും കണക്കാക്കി അതിനനുസരിച്ച് കേരളത്തിലെ മണ്ണില് വിവിധ വിളകൾക്ക് ഉപയോഗിക്കാവുന്ന മിശ്രിത കൂട്ടുകൾ എന്ന രീതിയിൽ പുറത്തിറക്കിയിട്ടുള്ളതാണ്.
1: ഡോക്ടർ തുളസി, താങ്കൾ കൃഷിയിലെ സൂക്ഷ്മമൂലകത്തിന്റെ ഉപയോഗവും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
2: കൃഷിയിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞു തന്നത് ഡോക്ടർ തുളസി വി. ഡോക്ടർ തുളസിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 kg എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്തു കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 g കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴ്ന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 acre 25 മുതൽ 30 kg വിത്ത് മതിയാകും. 1 acre നടുന്നതിന് 10 cents സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 kg വിത്തിന് 10 g മിശ്രിതം എന്ന കണക്കിന് 1 L വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൌരി തുടങ്ങിയവയുമാണ്. പാലക്കാടൻ പ്രദേശങ്ങൾക്ക് പറ്റിയ മൂപ്പ് കൂടിയ ഇനങ്ങൾ പൊന്മണി, പൊന്നി, ശ്വേത എന്നിവയാണ്. വെള്ളത്തിന്റെ ലഭ്യതയനുസരിച്ച് വേണം ഇനം തിരഞ്ഞെടുക്കാൻ. പോളരോഗത്തിന്റെയും തണ്ടുതുരപ്പിന്റെയും ശല്യമുള്ള ഇടങ്ങളിൽ ഇവയെ ചെറുക്കാൻ ശേഷിയുള്ള കാഞ്ചന, കരുണ എന്നീ ഇനങ്ങൾ നടുന്നത് നന്നായിരിക്കും. ഉമ, ഗൌരി തുടങ്ങിയ ഇനങ്ങളും പൊതുവെ രോഗപ്രതിരോധ ശേഷി കൂടിയവയാണ്. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്ക് കൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് മൂന്നാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്, പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ. ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഹൈബ്രിഡ് ഇനം കുരുമുളകിന്റെ പേര് എന്താണ്? ഉത്തരം 1 പന്നിയൂർ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:02 കേൾക്കാം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. രാഗരസം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാഗരസത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന രാഗം ഹംസാനന്ദി. രാഗം ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നത് എസ് ആർ മഹാദേവ ശർമ്മ.
1: രാഗരസത്തിലേക്ക് സ്വാഗതം. ഹംസാനന്ദി എന്ന രാഗം 53-ാമത്തെ മേളകർത്താ രാഗമായ ഗമനശ്രമയിൽ ജന്യമാണ്. ആരോഹണം അവരോഹണം.

ഈ രാഗത്തിലെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, ചതുർശ്രുതി ദൈവതം, കാകലി നിഷാദം. ഹംസാനന്ദി ഒരു പഞ്ചമവർജ്യ രാഗമാണ്. ഇത് ഷാഡവഷാഡവ രാഗമാണ്. ഷാഡവഷാഡവ രാഗം എന്ന് വെച്ചാൽ ആരോഹണത്തിൽ ആറ് സ്വരവും അവരോഹണത്തിൽ ആറ് സ്വരവും വരുന്ന രാഗമാണ് ഷാഡവഷാഡവ രാഗം. വിവിധ രസങ്ങൾ പ്രകടിപ്പിക്കുന്ന രാഗമാണ് ഹംസാനന്ദി. എന്നാൽ കൂടുതലും ശോകരസമാണ് കണ്ടുവരുന്നത്. ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതരാണ് സോഹിനി എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഹംസാനന്ദി എന്ന രാഗത്തിന് രൂപം നൽകിയത്. നീതു മഹിമ പൊഗട എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഈ രാഗത്തിൽ ആദ്യമായി രചിച്ചതെന്ന് സംഗീതലോകം കരുതുന്നു. സോഹിനി എന്ന രാഗത്തിൽ ആരോഹണത്തിൽ ഋഷഭമില്ല. പാവനഗുരു എന്ന കൃതി ഹംസാനന്ദി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് ലളിതാദാസുരുടെ പാവനഗുരു എന്ന കൃതി ഹംസാനന്ദി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത്. ഈ കൃതി കേൾക്കുമ്പോൾ കർണാടക സംഗീതം ആസ്വാദകർക്ക് ചെമ്പയെയും ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിനെയും ഓർമ്മ വരും. ഭാവാഭിനയത്തിന് വളരെ യോജിച്ച രാഗമായതുകൊണ്ട് നൃത്തത്തിന് ഭാവതീവ്രത പകരുന്ന ഒരു രാഗമാണ് ഹംസാനന്ദി. സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുമനസ് കൽപ്പിച്ച് രചിച്ച ശങ്കരശ്രീഗിരി എന്ന ഭഗവാൻ പരമശിവന്റെ നടരാജഭാവത്തിലുള്ള ശിവകീർത്തനം നാട്യപ്രധാനമായ ജതികളും ഉള്ളതാണ്. ആഴത്തിലുള്ള ശോകം പകരാനുള്ള കഴിവ് ഈ രാഗത്തിനുള്ളതുകൊണ്ട് ചലച്ചിത്രങ്ങളിലെ ശോകഗാനങ്ങൾക്ക് ഹംസാനന്ദിയെ അധികമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. സാഗരസംഗമം എന്ന ചലച്ചിത്രത്തിലുള്ള രണ്ട് ഗാനങ്ങൾ ഈ രാഗത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ ഭാവങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. പിന്നീട് ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗത്തുള്ള വേദം എന്നു തുടങ്ങുന്ന ഗാനവും കൈലാസത്തിൽ കാർത്തികമാസ ശിവരൂപം എന്ന ഗാനവുമാണ് മേൽപ്പറഞ്ഞ വ്യത്യാസങ്ങൾ. കർണാടക സംഗീതത്തിലെ പ്രശസ്തമായ കൃതികളെയാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത്. നീതു മഹിമ പൊഗട എന്ന ഹരികേശനല്ലൂർ മുത്തയ്യാഭാവരുടെ കൃതി, പാവനഗുരു ലളിതാദാസരുടെ കൃതി, ശങ്കരശ്രീഗിരി മഹാരാജാവ് സ്വാതിരുന്നാൾ കൽപ്പിച്ചുണ്ടാക്കിയത്. ഈ രാഗത്തിൽ ന്യാസസ്വരമായിട്ട് ദൈവതം തന്നെ വരുന്നു. അതുപോലെ പൂർവാംഗത്തിൽ ഗാന്ധാരം, അന്തരഗാന്ധാരം ന്യാസസ്വരമായിട്ട് വരും. ഈ രാഗത്തെ വയലിനിൽ വായിച്ച് മനസ്സിലാക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഹംസാനന്ദി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി സോപാനം എന്ന ചിത്രത്തിനുവേണ്ടി KJ യേശുദാസും TN ശേഷഗോപാലനും പാടിയ ഗാനം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: രാഗരസം തുടരുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹംസാനന്ദി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്രഗാനങ്ങൾ. അടുത്തതായി പട്ടാഭിഷേകം എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

ഹംസാനന്ദി രാഗത്തിൽ ഇളയരാജ സംഗീതം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ തങ്കമകൻ എന്ന ചിത്രത്തിലെ ഗാനം ആസ്വദിക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹംസാനന്ദി രാഗത്തെക്കുറിച്ചുള്ള വിശദീകരണവും ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങളും. രാഗം നമുക്കായി പരിചയപ്പെടുത്തിയത് SR മഹാദേവ ശർമ്മ.

0: രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ, നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. 6G സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇനി ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. SIRമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിരപ്പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻറ്റിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. 3 സാനിറ്ററി നാപ്കിനുകൾ അടങ്ങിയ പാക്കറ്റ് 10 രൂപയ്ക്കാണ് ലഭ്യമാക്കുന്നത്. കേരള ലോക്ഭവനിൽ ഈ മാസം 21 നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കും. 12 ഒക്ടോബർ മുൻപായി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 കുട്ടികൾക്കാണ് വിദ്യാരംഭത്തിന് അവസരം. കുട്ടനാടിന്റെ ഭംഗിയും വേമ്പനാട്ട് കായലിൽ നിന്നുള്ള അതിമനോഹരമായ അസ്തമയ കാഴ്ചകളും കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ജലഗതാഗത വകുപ്പ് നടത്തുന്ന സൺസെറ്റ് ക്രൂയിസ് ബോട്ടിന്റെ ആദ്യ സർവീസിന് ആലപ്പുഴയിൽ ഇന്ന് തുടക്കമായി. 90 സീറ്റുകളുള്ള ബോട്ടിൽ ഒരാൾക്ക് 200 രൂപയാണ് നിരക്ക്. ഉപയോഗിച്ച പാചക എണ്ണ വീണ്ടും ഉപയോഗിക്കുന്ന പ്രവണത തടയുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന സംഘടിപ്പിച്ചു. 41 ലിറ്റർ ഉപയോഗശൂന്യമായ എണ്ണയാണ് ഇതിലൂടെ കണ്ടെത്തി നശിപ്പിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കഥാവശേഷം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, പി ജയചന്ദ്രനും വിദ്യാധരനും പാടിയത്.

0: വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ആവേശം തിരുവനന്തപുരത്തേക്ക്. എൻവെസ്റ്റ്നെറ്റ് സെനിത് ട്രോഫി ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 ഈ മാസം ഇന്നു മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഈ മാസം 7 വരെ ലീഗ് മത്സരങ്ങളും ഒക്ടോബർ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ച

0: വിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ. ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: വരികൾ എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ, ഈണം നൽകിയത് അലക്സ് പോൾ. പോസിറ്റീവ് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം ഇതാ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സ്നേഹം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമാണ്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

ആനന്ദഭദ്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. രചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. Так, так, так.

ഇനി കേൾക്കാം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പാടിയ ഗാനം. വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം നൽകിയത് ബിജുപാൽ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്വന്തം സംഗീതത്തിൽ ഷഹബാസ് അമൻ പാടിയ ഗാനത്തിലേക്ക്. ചിത്രം തമാശ, വരികളെഴുതിയത് മുഹ്സിൻ പരാരി.

ഒരു ഗാനം കൂടി. രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരി. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. വാരണമുഖ എന്ന് തുടങ്ങുന്ന കോടീശ്വര അയ്യർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ഹംസധ്വനി രാഗം രൂപകതാളം.

കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. തോടിരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ത്യാഗരാജ കൃതിയാണ് ഇനി കദ്ധനുവാരികി എന്നാരംഭിക്കുന്നു ആദിതാളം.

കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസന്റെ സംഗീത കച്ചേരിയാണ് കേട്ടത്. ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാ സുരഭിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ നമുക്ക് ആദ്യം കേൾക്കാം മൂടുപടം എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

മണിമുരളീരവ മാതുരിതലകരിയിൽ തനുവും പാദവുമിളകുന്നു അലങ്കാര

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് MS വിശ്വനാഥൻ.

0: പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി 10:30. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിച്ചത്.
1: ഹനുമാൻ ചാലീസ വെറുമൊരു സ്തോത്രകൃതിയല്ല. ഭക്തി, ധൈര്യം, വിനയം, ജ്ഞാനം തുടങ്ങി എല്ലാ ശ്രേഷ്ഠഭാവങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള കവാടമാണത്. വളരെ സരളമായി രചിക്കപ്പെട്ട 40 വരികളിലൂടെ ഗോസ്വാമി തുളസീദാസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സാധാരണ മട്ടിലുള്ള ഒരു സ്തുതിഗീതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശവും കൂടിയാണ്. ഹനുമാനെ സ്മരിക്കുക വഴി നമ്മൾ 4 പുരുഷാർത്ഥങ്ങൾക്കും പാത്രമായി തീരുന്നു. ഹനുമാൻ തൻ്റെ ഊർജം മുഴുവനായും ശ്രീരാമസേവയ്ക്ക് ഉപയോഗിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണവും കൃത്യനിഷ്ഠയും മിതത്വവും പാലിക്കുന്നു. സാമർഥ്യം കൊണ്ടും ശരീരശക്തി കൊണ്ടും മാത്രം ആർക്കും വിജയം നേടാനാവില്ല. ആദ്യം ജയിക്കേണ്ടത് അവനവനെ തന്നെയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ ദുർവാസനകളെ എരിച്ചു കളഞ്ഞ് ഈശ്വരന്റെ ദിവ്യ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിർബാധം പ്രതിഫലിക്കണം. ഭഗവാന്റെ ഉപകരണമായി നമ്മെ കാണാൻ തുടങ്ങുമ്പോൾ ജീവിതത്തെയും പ്രവൃത്തികളെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് തനിയെ മാറും. സ്വന്തം ശക്തിയെ അറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമ്പോഴാണ് ഒരാൾ മഹാനാകുന്നത്. ജലത്തെ അതിൻ്റെ വിവിധ രൂപങ്ങളിൽ സങ്കൽപ്പിച്ചു നോക്കാം. അരുവിയായി, മഴത്തുള്ളിയായി, വെള്ളച്ചാട്ടമായി, കോരിച്ചൊരിയുന്ന മഴയായി, വെള്ളത്തെ പോലെയാണ് വാക്കുകളും പ്രവൃത്തികളും. ഒതുക്കത്തിലാകുമ്പോൾ സുന്ദരമാണ്. ഹനുമാന്റെ അസാമാന്യമായ മനോനിയന്ത്രണം ശരിയായ മഹത്വമാണ് വിളിച്ചോതുന്നത്. എടുക്കുന്നതിൽ നിന്ന് സ്നേഹപൂർവം കൊടുക്കുന്നതിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു. നമ്മുടെ ചിന്തകളെയും കർമ്മങ്ങളെയും നല്ല വഴിക്ക് വിവേകപൂർവം തിരിച്ചുവിടാൻ സാധിക്കുന്നു. നമ്മുടെ ദൈനംദിന കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാമരസായനം നുകരാനാകും. കറയറ്റ ഭക്തി കൊണ്ട് ജന്മജന്മാന്തരങ്ങളിലൂടെ കൈവന്നിട്ടുള്ള ദുഃഖത്തിൻ്റെ ചുമട് ഒഴിഞ്ഞുപോകും. അശ്വതമായ ആനന്ദം കൈവരിക്കാനാകും. ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് മഹത്തായ ഒരാധ്യാത്മിക സാധനയാണെന്ന് തുളസീദാസ് നമുക്ക് ഉറപ്പു തരുന്നു. വരികളുടെ സാരം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. എളിമ നമ്മുടെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുന്നു. ഉൾക്കരുത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ ബലം നൽകും. നമ്മുടെ ഹൃദയം സദാ സ്നേഹനിർഭരമായി തീരും. ഹനുമാൻ ചാലീസയിലൂടെ ഉള്ള സഞ്ചാരം നമ്മുടെ തന്നെ ഹൃദയത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഓരോ പദ്യവും ഭക്തിയിലേക്കും ശക്തിയിലേക്കും തുറ